0: എന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.

0: പോകുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്ഖാഫ്, സൂറത്തുൽ നജ്മ് എന്നിവ നമുക്കായി പാരായണം ചെയ്യുന്നത് അബ്ദുൽ അസീസ് അൽ അഹ്മദ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നത് ഏറെ പുണ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ആ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനായി ഒരു അവസരം ഒരുക്കുകയാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ. നമ്മൾ തുടർച്ചയായി സൂറത്തുൽ അഹ്സാബാണ് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിൻ്റെ 34-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്, നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫി.
1: 33-ാം അധ്യായം സൂറത്തു അൽ അഹ്സാബിലെ 34-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 33-ാമത്തെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൽ നിന്നും 34-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാനനായ ജാഫർ സലഫിയായിരുന്നു.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സുമറിലെ ആയത്തുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി സൽമാൻ അൽ ഉതൈബി.
1: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം, തഫ്സീർ അമാനി,
4: വചനം 99. വഉത്ബിഉ, അവർ തുടർത്തപ്പെട്ടിരിക്കുന്നു അഥവാ അവർക്ക് പിന്നാലെ ആക്കപ്പെട്ടിരിക്കുന്നു. ഫി ഹാദിഹി, ഇതിൽ, ലഅനതൻ, ശാപം, വയൗമ, ദിവസത്തിലും, അൽ ഖിയാമത്തി, ഖിയാമത്തിൻ്റെ, ബിഇസ, വളരെ മോശം, അർരിഫ്ദു, ആ സഹായം അല്ലെങ്കിൽ സമ്മാനം, അൽ മർഫൂദ്, കൊടുക്കപ്പെട്ട അഥവാ സമ്മാനിക്കപ്പെട്ട.

0: ലോകത്തിൽ വച്ച് ശാപം അവർക്ക് പിന്നാലെ തുടർത്തപ്പെട്ടിരിക്കുന്നു. ഖിയാമത്തു നാളിലും തന്നെ ആ നൽകപ്പെട്ട സമ്മാനം എത്രയോ ചീത്ത.
1: അവർ ഈ ലോകം വിട്ടുപിരിഞ്ഞത് ശാപത്തോടെയാണ്. അതവരെ വിട്ടുപിരിയാതെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഖിയാമത്തു നാളിലും അവർക്ക് ശാപം തന്നെ. ഇത്രയേറെ ദുഷിച്ച ഒരു സമ്മാനം ലഭിക്കുവാനുള്ള ദുർഭാഗ്യം വേറെ ആർക്കുമില്ലെന്ന് സാരം. രാവിലെയും വൈകുന്നേരവും ഫിറഔനും അവൻ്റെ ആൾക്കാർക്കും നരകം പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും അന്ത്യസമയത്തിൽ അവരെ നരകത്തിൽ കടത്തുവാൻ കൽപ്പനയുണ്ടാകുമെന്നും 40-ാമത്തെ സൂറത്തിലെ 46-ാം വചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. മുകളിൽ പ്രസ്താവിക്കപ്പെട്ട നബിമാരുടെയും സമുദായങ്ങളുടെയും ചരിത്ര സംഭവങ്ങളെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു പറയുന്നു.
2: വചനം 100. ذلك അത് മിൻ അംബായി വൃത്താന്തങ്ങളിൽപ്പെട്ടതാണ്. അൽ ഖുറാ രാജ്യങ്ങളുടെ നഖുസ്സുഹു നാം അത് ഖദനം ചെയ്തു അഥവാ വിവരിച്ചു. അലൈക നിനക്ക് മിൻഹ അവയിലുണ്ട് അല്ലെങ്കിൽ അവയിൽ ചിലത്. ഖായിമുൻ നിലകൊള്ളുന്നതാണ് അഥവാ നിലനിൽക്കുന്നതാണ്. വഹസീദ് കൊയ്തെടുക്കപ്പെട്ടതും.

0: അത് രാജ്യങ്ങളുടെ വൃത്താന്തങ്ങളിൽപ്പെട്ട ചിലതാകുന്നു. നാം നിനക്കത് കഥനം ചെയ്തു വിവരിച്ചു തരികയാണ്. നശിപ്പിക്കപ്പെടാതെ നിലകൊള്ളുന്ന ചിലതും കൊയ്തെടുക്കപ്പെട്ട ചിലതും അവയിലുണ്ട്.
1: സാരം: മേൽ വിവരിച്ച പൊതുശിക്ഷകൾക്ക് വിധേയമായ രാജ്യങ്ങളിൽ ചിലത് പാടെ നശിച്ചു പോകാതെ നിലനിന്നു വരുന്നു. മറ്റു ചിലത് കൊയ്തെടുക്കപ്പെട്ട വിളകൾ കണക്കെ നിശേഷം നശിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു.
2: വചനം 101. വമാ ളംനാഹും, നാം അവരോട് അക്രമം ചെയ്തിട്ടുമില്ല. വലാക്കിൻ, എങ്കിലും, അഥവാ പക്ഷേ, ളമൂ, അവർ അക്രമം ചെയ്തു, അംഫുസഹും, തങ്ങളോട് തന്നെ, അഥവാ അവരുടെ സ്വന്തങ്ങളോട്. ഫമാ അഗ്നത്, എന്നാൽ ധന്യമാക്കിയില്ല, അഥവാ ഉപകരിച്ചില്ല. അൻഹും, അവർക്ക്, ആലിഹത്തുഹും, അവരുടെ ആരാധ്യന്മാർ. അല്ലത്തി, യാതൊരു, യദുഊന, അവർ വിളിക്കുന്ന, അഥവാ പ്രാർത്ഥിച്ചിരുന്ന. മിന്ദൂനി, പുറമേ, അല്ലാഹി, അല്ലാഹുവിന്. മിൻ ഷൈഇൻ, ഒരു വസ്തുവും.

0: അവരോട് അക്രമം ചെയ്തിട്ടുമില്ല, എങ്കിലും അവർ തങ്ങളോടു തന്നെ അക്രമം ചെയ്തിരിക്കയാണ്. എന്നാൽ അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതായ അവരുടെ ആരാധ്യന്മാർ അവർക്ക് ഒട്ടും തന്നെ ഉപകരിച്ചില്ല. നിന്റെ റബ്ബിന്റെ കൽപ്പന വന്നപ്പോൾ അവർക്കു നാശം വരുത്തലല്ലാതെ മറ്റൊന്നും അവർ വർദ്ധിപ്പിച്ചതുമില്ല.
1: വചനം 102. വകദാലിക, അപ്രകാരമാണ്. അഖുദു, പിടുത്തം. റബ്ബിക, നിന്റെ റബ്ബിന്റെ. ഇദാ അഖദ, അവൻ പിടികൂടുമ്പോൾ അഥവാ അവൻ പിടിച്ചാൽ. അൽ ഖുറാ, രാജ്യങ്ങളെ. വഹിയ, അവ ആയിരിക്കെ. ളിമത്തുൻ, അക്രമകാരി. ഇന്ന അഖ്ദഹു, നിശ്ചയമായും അവന്റെ പിടുത്തം. അലീമുൻ, വേദനയേറിയതാണ്. ഷദീദുൻ, കഠിനമായതാണ്.

0: അപ്രകാരമാണ് രാജ്യങ്ങൾ അഥവാ രാജ്യക്കാർ അക്രമകാരികളായിരിക്കെ നിന്റെ റബ്ബ് അവയെ പിടിച്ചു ശിക്ഷിക്കുമ്പോൾ അവന്റെ പിടുത്തം. നിശ്ചയമായും അവന്റെ പിടുത്തം വേദനയേറിയതും കഠിനമായതുമാകുന്നു.
1: അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു നബിവചനം ഇപ്രകാരമാകുന്നു: നിശ്ചയമായും അള്ളാഹു അക്രമികൾക്ക് അയവ് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ അവനെ പിടിക്കുമ്പോൾ അവൻ അതിൽ നിന്ന് പതറിപ്പോവുകയില്ല. പിന്നീട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വകദാലിക അഖ്ദു റബ്ബിക എന്ന് തുടങ്ങുന്ന ഈ വചനം ഓതുകയും ചെയ്തു. ബുഖാരി മുസ്ലിം.
2: വചനം 103. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്, ലആയതൻ, ഒരു ദൃഷ്ടാന്തം, ലിമൻ ഖാഫ, ഭയപ്പെട്ടവർക്ക്, അദാബ, ശിക്ഷയെ, അൽ ആഖിറത്തി, പരലോകത്തിലെ, ദാലിക യൗമുൻ, അതൊരു ദിവസമാണ്, മജ്മൂഉൻ, ഒരുമിച്ചു കൂട്ടപ്പെടുന്ന, ലഹു, അതിലേക്ക്, അഥവാ അന്നേക്ക്, അന്നാസു, മനുഷ്യർ, വദാലിക യൗമുൻ, അതൊരു ദിവസവുമാണ്, മഷ്ഹൂദ്, ഹാജരുണ്ടാകുന്ന അഥവാ ദൃക്സാക്ഷ്യമുണ്ടാകുന്ന.

0: നിശ്ചയമായും അതിൽ പരലോക ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് തക്കതായ ഒരു ദൃഷ്ടാന്തമുണ്ട്. അതൊരു ദിവസമത്രേ. അന്നേക്ക് മനുഷ്യർ മുഴുവനും ഒരുമിച്ചു കൂട്ടപ്പെടുന്നതാണ്. അത് എല്ലാവരും ഹാജറുണ്ടാകുന്ന ഒരു ദിവസവുമത്രേ.
1: വചനം 104. വമാനു അഖിറുഹു, നാം അതിനെ പിന്തിക്കുന്നില്ല അഥവാ താമസിപ്പിക്കുന്നില്ല. ഇല്ലാ ലി അജലിൻ, ഒരവധിക്കല്ലാതെ അഥവാ അവധി വരെയൊഴികെ. മഅദൂദിൻ, എണ്ണപ്പെട്ട.
2: വമാനു അഖിറുഹു ഇല്ലാ ലി അജലിൻ മഅദൂദ്,
0: എണ്ണിക്കണക്കാക്കപ്പെട്ട ഒരു അവധിക്കല്ലാതെ നാം അതിനെ പിന്തിച്ചു നീട്ടിവെക്കുന്നുമില്ല.
1: വചനം 105. യൗമയഅതി, അത് വരുന്ന ദിവസം. ലാ തകല്ലമു, സംസാരിക്കയില്ല. നഫ്സുൻ, ഒരു വ്യക്തിയും അഥവാ ഒരാത്മാവും അല്ലെങ്കിൽ ഒരു ദേഹവും. ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുമതി കൂടാതെ. ഫമിൻഹും, അപ്പോൾ അവരിലുണ്ടായിരിക്കും. ഷഖിയുൻ, നിർഭാഗ്യവാൻ. വസഈദ്, ഭാഗ്യവാനും അഥവാ സൽഭാഗ്യവാനും.

0: അത് വന്നെത്തുന്ന ദിവസം ഒരു വ്യക്തിയും അവന്റെ അഥവാ അള്ളാഹുവിന്റെ അനുമതിയോടെയല്ലാതെ സംസാരിക്കുകയില്ല. അപ്പോൾ അവരിൽ ദുർഭാഗ്യവാന്മാരും സൽഭാഗ്യവാന്മാരും ഉണ്ടായിരിക്കും.
1: സൽഭാഗ്യവാന്മാരായി വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ, ആമീൻ. പ്രവാചകന്മാർ, മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ തുടങ്ങിയ എല്ലാ സൃഷ്ടികളും സമ്മേളിക്കുന്ന ദിവസം എന്നത്രേ യൗമുൻ മഷ്ഹൂദ് കൊണ്ടുദ്ദേശ്യം. ആ ദിവസത്തിന്റെ ഗാംഭീര്യതയും ഗൗരവവും നിമിത്തം അള്ളാഹുവിങ്കിൽ നിന്ന് പ്രത്യേകം അനുമതി കൂടാതെ ആർക്കും ഒരക്ഷരം ഉരിയാടുവാൻ സാധിക്കുകയില്ലാത്ത അതിഭയങ്കരമായ ദിവസമായിരിക്കും അത്.
2: മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു നാം ഇതുവരെ കേട്ടത്.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
4: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും

0: നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 22 പാരായണം നിർവഹിക്കപ്പെടുന്നു. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് തൗഫീഖ് അസ്സയാഖ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ നാം ശ്രവിച്ചത് വിശുദ്ധ ഖുർആനിലെ ജുസ 22 പാരായണമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് തൗഫീഖ് അസ്സയാഹ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27 സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹിശ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്കലിതങ്ങളെക്കുറിച്ചാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ഹിശ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാല്ലാ പറയുന്നത്.
4: ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. هو الله الذي لا إله إلا هو هو الله الذي هو الله.
3: നോക്കൂ, ഈ ആയത്തിലെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഹ, ശേഷം അള്ളാഹു ഹ, ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹ എന്നുള്ള ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ ഇൻ്റെ മഖ്റജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും വല്ലാഹു അല്ലദീ ലാ ഇലാ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഈ ആയത്തുകൾ. സൂറത്തുൽ ഹിശ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാല്ലാഹ്.
4: ഹുവല്ലാഹു അല്ലദീ ഹുവല്ലാഹു അല്ലദീ അല്ലദീ, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസി അല്ല അല്ലദീ. ലാ ഇലാഹ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. ലാ ഇലാഹ ഇല്ലാഹു, അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാഹു എന്ന് പറഞ്ഞു, ഇല്ലാഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം. ഇല്ലാഹു عالم الغيب عالم عين തൊണ്ടയുടെ മധ്യഭാഗം. عالم الغيب الغيب غين

0: ആലിമുൽ ഗൈബി, ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗമാണ്. ആലിമുൽ ഗൈബി എന്ന് പറയരുത്. ആലിമുൽ ഗൈബി വശഹാദ, വശഹാദ. ഇവിടെ വശഹാദത്തി എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ തഅന് സുക്കൂൻ, ഹാഇൻ്റെ ശബ്ദമാണ് വരിക. വശഹാദ. ഹുവർ റഹ്മാനുർ റഹീം, ഹുവർ റഹ്മാൻ. ഹുവ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഹുവ, ഹുവർ റഹ്മാനുർ റഹീം. അർ റഹ്മാൻ, അർ റഹീം. റാഇനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം. അർ റഹ്മാനുർ റഹീം എന്നല്ല, ഹുവർ റഹ്മാനുർ റഹീം ഇങ്ങനെ ഉച്ചരിക്കണം. ഹാ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത് ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികു, അൽ മലികു. അൽ മലിക് അല്ല, അൽ മലിക്കു. മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്. അൽ മലിക് അല്ല, അൽ മലിക്. അൽ മലിക്കുൽ ഖുദ്ദൂസ് ഖാഫ്, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. അൽ ഖുദ്ദൂസു സലാം, അസ്സലാമുൽ മുഅ്മിൻ, അസ്സലാമുൽ മുഅ്മിനു, അൽ മുഅ്മിനു. അൽ മുഅ്മിനുൽ മുഹൈമിൻ, അൽ മുഅ്മിനു. മുഅ്മിന് അല്ല, അൽ മുഅ്മിനു. ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്. എന്നാൽ ഖൽഖല വരാനും പാടില്ല. അൽ മുഅ്മിനു അല്ല, അൽ മുഅ്മിനു. മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. അൽ മുഅ്മിനുൽ മുഹൈമിൻ, തൊണ്ടയുടെ താഴെ ഭാഗം. മുഹൈമിൻ. അൽ അസീസു, അൽ അസീസ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ, അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ, മുതകബ്ബിർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി, സുബ്ഹാ. ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ, അമ്മ. മീമിന് ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ, യുശ്രികൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരുദുൽ സുക്കൂൻ. അടുത്ത ആയത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഹുവല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഹ ഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ. ഹുവല്ലാ, ഹുവല്ലാ എന്ന് പറയരുത്. ഹുവല്ലാഹുൽ ഖാലിഖ്, അൽ ഖാലിഖ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, ഖാഫ് അതിൻ്റെയും മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അൽ ഖാലിഖ്. രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഖാലിഖ് എന്നല്ല. അൽ ഖാലിഖു, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ, അൽ ബാരിഉ. ഹംസ, അൽ ബാരിഉ. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൽ ബാരിഉൽ മുസവ്വിർ, മുസ സ്വാദ് ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ശേഷം അൽ മുസവ്വിർ, മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ. റാഇനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ. ലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹു ഹ. അൽ അസ്മാഉ ഉ എല്ലാം തൊണ്ടയുടെ താഴേ ഭാഗമാണ്, കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാഉൽ ഹുസ്ന, അൽ ഹുസ്ന. അൽ ഹു, ഹു തൊണ്ടയുടെ മധ്യഭാഗം. അൽ ഹുസ്ന എന്ന് പറയരുത്. യുസബ്ബിഹു ലഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്. യുസബ്ബിഹു, ഹു. യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ് വൽ അർലല വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം വഹുവൽ അസീസുൽ ഹകീം. ഐനും ഹാഉം തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله سبحان الله عما يشركون هو الله الخالق البارئ المصور هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. الحمد لله. സൂറത്തുൽ ഹശ്ർ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. ജസാകല്ലാഹു ഖൈറാ. സ്വദാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം, സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും, എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

الباطل وأن الله هو العلي الكبير. الحمد لله.

0: അഹദ്.
1: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായമായ സൂറത്ത് റൂമിലെ 11 മുതൽ 32 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുല്ല അബ്ദുൽ ലത്തീഫ്.
1: أعوذ بالله من الشيطان الرجيم.

وبالآخرة مثل السوء ولله المثل الأعلى وهو العزيز الحكيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേൾക്കുന്നത് തൻസീൽ. ലോകപ്രസിദ്ധരായ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്ത പാരായണങ്ങളാണ് നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയുള്ള കേൾക്കാനുള്ള അവസരമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന ശബ്ദം മിഷാരി റാഷിദ് അൽ അഫാസി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേട്ടത് മിഷാരി റാഷിദ് അൽഫാസിയുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും.

0: പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. ഹൃദയവസന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ബഹുമാന്യനായ നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تنزيل العزيز الرحيم.

فهي إلى الأذقان فهي إلى الأذقان فهم مقمحون.

വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം, സൂറ യാസീനിലെ 5 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് ഓതിയത്. ഇതിൻ്റെ അർത്ഥവും ആശയവും പരിശോധിക്കുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില പാരായണ നിയമങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഒരുപക്ഷേ പാരായണത്തിൻ്റെ സ്വരമാധുരിയിലും ഈണത്തിലും ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിലും പാരായണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ നമ്മൾ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും വേണം പാരായണം ചെയ്യാൻ. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമൊക്കെ പാരായണ മര്യാദകളും പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഭാഗങ്ങളും പ്രവാചകന്റെ ഹദീസുകളിൽ ഒക്കെ വളരെ കൃത്യമായി പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ 5 ആയത്തുകൾ ഓതുമ്പോൾ 1-ാമത്തെ ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം തൻസീലൽ അസീസി റഹീം. തൻസീല, തൻ തൻസീല എന്ന് സുക്കൂനുള്ള നൂനിനെ വ്യക്തമാക്കി അല്ല ഓതേണ്ടത്. സായിനു മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം എന്നതാണ് നിയമം. തൻസീലൽ അസീസി റഹീം, അതേ നിയമമാണ് ലിതുൻദിറ എന്ന് പറയുന്നിടത്തും. ആ സുക്കൂനുള്ള നൂനിനെയും ദാലിനു മുമ്പ് വന്നതുകൊണ്ട് മണിച്ച് അവ്യക്തമാക്കി ഓതണം. എന്നാൽ കൗമൻ

എന്ന് പറയുന്നിടത്ത് കൗമൻ എന്ന തൻവീൻ, ഇൻ എന്ന് ഉച്ചരിക്കുന്ന തൻവീൻ, അതിനുശേഷമുള്ള മീമിലേക്ക് ലയിപ്പിച്ചുകൊണ്ടാണോ അതേണ്ടത്. ലിതുൻദിറ കൗമമ്മ കൗമമ്മ ഉൻദിറ. അവിടെ ആ മീമിന് മദ്ദുണ്ട്. നമ്മൾ ഖുർആനിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും മീമിന് മദ്ദുണ്ട്. ആ മദ്ദ് മുംഫസിലാണ്. അത് നീട്ടി ഓതുകയോ നീട്ടാതെ ഓതുകയോ ചെയ്യാം. മദ്ദ് മുംഫസിലിന് വേണമെങ്കിൽ മദ്ദ് ജായിസ് എന്നുകൂടെ പറയാറുണ്ട്. പിന്നെ അവിടെ നീട്ടാതെ കൂടുതൽ സാധാരണ ഒരു മദ്ദ് തൊബഈയായിട്ട് സാധാരണ ഒരു നീട്ടൽ മാത്രം നീട്ടി ഓതുന്നത് കൊണ്ടും വിരോധമില്ല. തുന്ദിറ എന്ന് പറയുന്ന അതേ രൂപത്തിൽ തന്നെയാണ് ഉന്ദിറ എന്ന അടുത്ത വാക്കും പാരായണം ചെയ്യേണ്ടത്. ആ സുക്കൂനുള്ള നൂനിനെയും അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതുക. ഒന്ന് ശ്രദ്ധിക്കുക. ലിത്തു

അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം ആബാഉഹും എന്ന് പറയുന്നിടത്തൊരു മദ്ദുണ്ട്. അത് ഒരേ കലിമത്തിൽ തന്നെ മദ്ദിൻ്റെ അക്ഷരമായ ബാ കഴിഞ്ഞിട്ടുള്ള അലിഫും ബാ എന്ന് നീട്ടുന്ന അലിഫും അതിനുശേഷം ഹംസയും വന്നതുകൊണ്ട് അവിടെ നീട്ടി ആണ് ഓതേണ്ടത്. ആബാഉഹും ഫഹും ഗാഫിലൂൻ. അടുത്ത ആയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ അലാ അക്സരിഹിം എന്ന് പറയുന്നിടത്ത് ഒരു മദ്ദുണ്ട്. അത് മദ്ദ് മുംഫസിലാണ്. നീട്ടി ഓതുകയോ നീട്ടാതെ ഓതുകയോ, സാധാരണ ഒരു നീട്ടൽ അത് അങ്ങനെ ഓതുകയോ, അല്ലെങ്കിൽ കൂടുതൽ ഒരു ദീർഘിപ്പിച്ചു പാരായണം ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇന്ന ജഅൽനാ ഫീ അഅ്നാഖിഹിം. അവിടെ ഈ മദ്ദ് മുംഫസിലാണ്. മദ്ദ് തബീഇയായി സാധാരണ ഒരു നീട്ടൽ നീട്ടി ഓതുകയോ കൂടുതൽ ദീർഘിപ്പിച്ച് പാരായണം ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അഗ്ലാലം ഫഹിയ എന്ന് പറയുന്നിടത്ത് ആ തൻവീനിനെ, അഗ്ലാലൻ എന്നതിലെ തൻവീനിനെ അവ്യക്തമാക്കി മണിച്ചു കൊണ്ടോതണം. ഫ ഇന് മുമ്പ് വന്നതുകൊണ്ട് പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഫഹും എന്നതിലെ മീമിനെയാണ്. ആ മീം തൊട്ടടുത്ത മീമിനെ, മീമിലേക്ക് സുക്കൂനുള്ള മീമിനെ, അതിനുശേഷം ഒരു മീമ് വന്നാൽ അതിലേക്ക് ലയിപ്പിച്ചു കൊണ്ടുപോകണം എന്നതാണ് നിയമം. ഇദ്ഗാം ചെയ്തു കൊണ്ടുപോകണം. ഫഹും മുഖ്മഹൂൻ. വജഅൽനാ മിൻ ബൈനി. അവിടെ മിൻ എന്നതിലെ ഇൻ എന്ന് വ്യക്തമാക്കി ഓതുന്നത് അല്ല ശരിയായ രീതി. മറിച്ച് ആ സുക്കൂനുള്ള നൂനിനെ അതിനുശേഷം ബാ വന്നതുകൊണ്ട് മീമാക്കി മറിച്ചു കൊണ്ടുപോകണം, മീമാക്കി മാറ്റി ഓതണം. വജ

0: സദ്ദൻ എന്നുള്ളതിലെ തൻവീനിനെ വാവിൽ ലയിപ്പിച്ചുകൊണ്ടും മിൻ എന്നതിലുള്ള സുക്കൂനുള്ള നൂനിനെ വ്യക്തമാക്കിയുമാണ് പാരായണം ചെയ്യേണ്ടത്. ഇതാണ് പ്രധാനമായും ഈ ആയത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന അതിലെ തജ്വീദ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട്. എപ്പോഴും നമ്മൾ നല്ല ഒരു ഖാരിഇന്റെ ഖുർആൻ ഖിറാഅത്ത് ശ്രദ്ധിക്കുകയും അതിൻ്റെ കൂടെ ഓതി പരിശീലിക്കുകയും ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ധാരാളം അവസരങ്ങൾ നമുക്ക് മുന്നിൽ അതിനുണ്ട്. ധാരാളം ഖാരിഇകളുടെ ലോകത്തെമ്പാടുമുള്ള വ്യത്യസ്ത ഖാരിഇകളുടെ നല്ല ഖിറാഅത്ത് സുലഭമായി നമുക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ശ്രദ്ധിക്കുകയും നല്ല പാരായണം രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുകയും വേണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി ഇതിൻ്റെ ആശയങ്ങളിലേക്ക്, അർത്ഥ തലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ, കഴിഞ്ഞ നാലായത്തുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ നമ്മോട് സംസാരിച്ചത്. ഇനി അടുത്ത ആയത്തിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്നു, തൻസീലൽ അസീസിർ റഹീം. തൻസീൽ എന്ന വാക്കിൻ്റെ അർത്ഥം നസ്സല എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചു, ഇറക്കി, വർഷിപ്പിച്ചു എന്നൊക്കെയാണ്. തൻസീൽ അവതരണം, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം. അൽ അസീസ് ആരാണതിൻ്റെയാൾ? പ്രതാപശാലിയാണ്. അർ റഹീം കാരുണ്യവാനുമാണ്. കാരുണ്യവാനും പ്രതാപശാലിയുമായിട്ടുള്ളവനാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അഥവാ വിശുദ്ധ ഖുർആൻ ആരുടെ ഗ്രന്ഥം? ആരിൽ നിന്നത് അവതരിക്കപ്പെട്ടു? ആരാണതിൻ്റെ രചയിതാവ്? ആരുടെ വാചകങ്ങളാണത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. പ്രതാപശാലിയും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവാണ് അതിനെ അവതരിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതകൾ ചർച്ച ചെയ്യുന്നിടത്ത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണിത്. അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ലോകത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. പല സന്ദർഭങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഈ ഗ്രന്ഥത്തിൻ്റെ അവതരണം പ്രതാപശാലിയും യുക്തിജ്ഞനുമായ അള്ളാഹുവിൽ നിന്നാകുന്നു എന്ന് അള്ളാഹു സൂറത്തു സജദയിൽ പഠിപ്പിച്ചു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിലാകുന്നു നാം അതിനെ അവതരിപ്പിച്ചത്. അള്ളാഹു അവതരിപ്പിച്ചത് ആണ് ഖുർആൻ എന്ന് പല സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. മറ്റൊരായത്തിൽ നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് നിങ്ങൾ അവർ ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നല്ലായിരുന്നുവെങ്കിൽ, ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതിൽ അവർ ധാരാളം ഭിന്നതകൾ, ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ അല്ലാഹുവിൽ നിന്ന് അവതരിച്ചു എന്ന് പറയുന്നത് അങ്ങനെ സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഒരേ ഒരു വേദഗ്രന്ഥം എന്ന നിലക്ക് ഈ ആയത്തിന് വലിയ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. അപ്പോൾ ഖുർആനിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിലുള്ളത്. അടുത്തത് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്ന എന്താണ് നോക്കൂ. എന്തിനു വേണ്ടി അല്ലാഹു അവതരിപ്പിച്ചു? ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചു. കാരുണ്യവാനും പ്രതാപശാലിയുമായ അല്ലാഹുവാണ് ഖുർആനിനെ അവതരിപ്പിച്ചത്. എന്തിനു വേണ്ടി? അതിൻ്റെ ലക്ഷ്യമാണ് അല്ലാഹു അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത്, ലിതുൻദിറ ഖൗമം മാ ഉൻദിറ ആബാഉഹും. ലിതുൻദിറ അൻദറ യുൻദിറു ഇൻദാർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകുക, താക്കീതു ചെയ്യുക. ലിതുൻദിറ, നബിയെ താങ്കൾ മുന്നറിയിപ്പ് നൽകാനാണ്. ആർക്ക് മുന്നറിയിപ്പ് നൽകാൻ? ഖൗമൻ, ഒരു ജനതയ്ക്ക്, ഒരു സമൂഹത്തിന്. എന്താണ് ആ സമൂഹത്തിൻ്റെ പ്രത്യേകത? മാ ഉൻദിറ, അവർ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. അപ്പം മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു സമൂഹത്തിന് താക്കീതു ചെയ്യുവാൻ, മുന്നറിയിപ്പ് നൽകാനാണ് കാരുണ്യവാനും പ്രതാപശാലിയുമായിട്ടുള്ളവൻ ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. മാ ഉന്ദിറ ആബാഉഹും, ആ സമൂഹത്തിലെ അവരുടെ പിതാക്കന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനതയിലേക്ക് മുന്നറിയിപ്പുകാരനായി കടന്നു ചെല്ലുന്നു. എന്നാൽ അവരുടെ മുൻഗാമികളായിട്ടുള്ള ആബാ എന്ന വാക്ക് അബുൻ എന്നതിൻ്റെ ബഹുവചനമാണ്. അബ് എന്ന് പറഞ്ഞാൽ പിതാവ്, ആബാ പിതാക്കന്മാർ. അപ്പോൾ അവരുടെ പൂർവ്വ പിതാക്കന്മാർ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു സമൂഹത്തെ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി പരമകാരുണ്യകനും പ്രതാപശാലിയുമായ അവൻ അള്ളാഹു അവൻ ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഫഹും ഗാഫിലൂൻ, അതുകൊണ്ട് തന്നെ അവർ അശ്രദ്ധയിലാകുന്നു. ആ ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് എന്തിനു വേണ്ടി എന്നാണ് ആയത്തിൽ പഠിപ്പിക്കുന്നത്. ലിതുന്ദിറ ഖൗമമ്മ ഉന്ദിറ ആബാഉഹും, തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ താക്കീതു ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു. ഫഹും, ആയതിനാൽ അവർ ഗാഫിലൂൻ, അശ്രദ്ധയിലാകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു വേദഗ്രന്ഥം നൽകിയതും തീർത്തും അശ്രദ്ധരായ ഒരു സമൂഹത്തിലേക്കാണ്. അഥവാ പരലോക ജീവിതത്തെ സംബന്ധിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, ധാർമ്മിക മൂല്യങ്ങളെ സംബന്ധിച്ച് എല്ലാം അശ്രദ്ധരായി വഴികേടിലായി കിടക്കുന്ന ഒരു ജനത. സൂറത്ത് ജുമുഅയിലെ ആയത്ത് നമുക്കറിയാം, ഹുവല്ലദീ ബഅഥ ഫിൽ ഉമ്മിയീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. ആ വഴികേടിലായിരുന്ന നിരക്ഷര ജനതയിലേക്ക് അള്ളാഹു അവരിൽ നിന്നൊരു പ്രവാചകനെ നിയോഗിച്ചു. ആ പ്രവാചകൻ അവർക്ക് വേദഗ്രന്ഥം പാരായണം ചെയ്തു കൊടുത്തു, എന്നിട്ട് അവരെ സംസ്കരിച്ചെടുത്തു എന്ന് സൂറ ജുമുഅയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്ത ഒരായത്ത് നോക്കുക, എന്താണ് അതിൻ്റെ ആശയം. ലഖദ്, ലഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, നിശ്ചയമായും. ഹഖ്ഖ, യാഥാർത്ഥ്യമായി, സത്യസന്ധമായിരിക്കുന്നു. അൽ ഖൗൽ, വചനം, വാചകം. അല അക്സരിഹിം, അവരിൽ ഭൂരിഭാഗം ആളുകളുടെയും മേൽ വചനം സത്യമായിരിക്കുന്നു. എന്താണ് വചനം സത്യമായിരിക്കുന്നത്? അവരുടെ ശിക്ഷയുടെ വാചകം സത്യമായിരിക്കുകയാണ്. ഫഹും ലാ യുഅ്മിനൂൻ, ആയതിനാൽ അവർ വിശ്വസിക്കുകയില്ല. അവർ ശിക്ഷിക്കപ്പെടും എന്ന വാചകം അവരുടെ മേൽ സത്യമായിരിക്കുന്നു, യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരിനി വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ പ്രവാചകൻ അഭിമുഖീകരിക്കുന്ന, പ്രവാചകൻ ജീവിക്കുന്ന, പ്രവാചകന്റെ സംബോധിത സമൂഹത്തെ സംബന്ധിച്ചാണ് പഠിപ്പിക്കുന്നത്. അവരിൽ വലിയൊരു വിഭാഗം ആളുകളുടെയും മേൽ ശിക്ഷയുടെ വാചകം ഉറപ്പായിട്ടുണ്ട്. ഇനി അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് ആ ഏഴാമത്തെ ആയത്തിൻ്റെ ആശയം. എട്ടാമത്തെ ആയത്ത് ശ്രദ്ധിക്കൂ, അള്ളാഹു എന്താ പഠിപ്പിക്കുന്നത്? ഇന്നാ ജഅൽന, തീർച്ചയായും നാം. ഇന്ന എന്ന വാക്കിൻ്റെ അർത്ഥം മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ, അല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ. അള്ളാഹു സ്വയം ബഹുമാനിച്ചുകൊണ്ട് പൂജക ബഹുവചനമായി പറയുന്നു, തീർച്ചയായും നാം. ജഅൽന, ആക്കിയിരിക്കുന്നു. ഫി അഅനാഖിഹിം, അഅനാഖ് എന്ന് പറഞ്ഞാൽ കഴുത്തുകൾ എന്നാണ്. ഉനഖ് എന്നാണ് അതിൻ്റെ ഏകവചനം. ഉനഖിൻ്റെ ജംഅ് ആണ്, ബഹുവചനമാണ് അഅനാഖ്. അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ നാം ഉണ്ടാക്കിയിരിക്കുന്നു. അഗ്ലാലൻ, ചങ്ങലകൾ, അവരുടെ കഴുത്തുകളിൽ ചില ചങ്ങലകളുണ്ട്. ഫഹിയ ഇലൽ അദ്ഖാനി, ആ ചങ്ങലകൾ, ഇലൽ അദ്ഖാൻ, അവരുടെ താടിയെല്ലുകൾ വരെയുണ്ട്. കഴുത്തിൽ അള്ളാഹു കെട്ടിയിട്ടിട്ടുള്ള ചങ്ങലകൾ അവരുടെ താടിയെല്ലുകൾ വരെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഫഹും മുഖമഹൂൻ, താടിയെല്ലു വരെ ചങ്ങലകളിൽ ബന്ധനസ്ഥനായ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അയാൾക്ക് തല താഴ്ത്താൻ കഴിയില്ല. ഫഹും മുഖമഹൂൻ, അതുകൊണ്ട് തന്നെ അവർ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. സത്യത്തെ അറിയാൻ, സത്യത്തിലേക്കൊന്ന് നോക്കാൻ, ഹിദായത്തിനെ ഒന്ന് കാണാൻ കഴിയാത്ത വിധം തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവർക്കുള്ളത് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അടുത്ത ആയത്തും അതേ ആശയം തന്നെയാണ്. വജഅൽന, നാം ആക്കിയിരിക്കുന്നു. മിം ബൈനി ഐദീഹിം, ബൈന യദൈഹ് എന്നതൊരു പ്രയോഗമാണ്. ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ നിന്നാണ്. യദ് എന്ന് പറഞ്ഞാൽ കൈ എന്നാണ്. കൈകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ അമാമ, എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുന്നിൽ. വജഅൽനാ മിൻ ബൈനി ഐദീഹിം, അവരുടെ മുന്നിൽ നാം ആക്കിയിട്ടുണ്ട് സദ്ദൻ, ഒരു മറ. അവരുടെ മുന്നിൽ മറയുണ്ട്. വമിൻ ഖൽഫിഹിം, ഖൽഫ് എന്ന് പറഞ്ഞാൽ വറ, പിന്നിൽ. വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലുമുണ്ട് സദ്ദൻ, ഒരു മറ. ഫഅഗ്ഷൈനാഹും, അങ്ങനെ നാം അവരെ മൂടിയിരിക്കുന്നു. ഫഹും ലാ യുബ്സിറൂൻ, അവർ കാണുകയില്ല, അവർക്ക് കാണാൻ കഴിയില്ല. കാണാൻ കഴിയാത്ത വിധം അവർക്കുമേൽ അള്ളാഹു ഒരു മൂടിയിട്ടിരിക്കുന്നു. അവരുടെ മുന്നിൽ മറയാണ്, അവരുടെ പിന്നിൽ മറയാണ്, അവരുടെ കടുത്തിൽ ചങ്ങലകളാണ്, തല താഴ്ത്താൻ കഴിയാതെ തല ഉയർത്തിപ്പിടിച്ചു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അവരുടെ മേൽ ശിക്ഷയുടെ വാചകം സത്യമായിരിക്കുന്നു, ആയതിനാൽ അവർ വിശ്വസിക്കുകയുമില്ല. അർത്ഥം ഒന്നുകൂടെ വേഗത്തിലൊന്നു ഓടിച്ചു പോകാം, ശ്രദ്ധിക്കുക. തൻസീൽ അൽ അസീസ് റഹീം, കാരുണ്യവാനും പ്രതാപശാലിയുമായ അള്ളാഹുവാകുന്നു അവതരിപ്പിച്ചിട്ടുള്ളത്. ലിത്തുന്തിറ താക്കീതു ചെയ്യാൻ വേണ്ടി, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. കൗമൻ, ഒരു ജനതക്ക്. മാ ഉന്തിറ, താക്കീതു ചെയ്യപ്പെട്ടിട്ടില്ല, മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. ആബാഉഹും, അവരുടെ പിതാക്കന്മാർ. ഫഹും, ആയതിനാൽ അവർ. ഗാഫിലൂൻ, അശ്രദ്ധയിലാകുന്നു. ലഖദ് ഹഖ്ഖ, തീർച്ചയായും യാഥാർത്ഥ്യമായിരിക്കുന്നു. അൽ ഖൗൽ, വചനം. അല അക്സരിഹിം, അവരുടെ അധികം ആളുകളുടെയും മേൽ. ഫഹും ലാ യുഅ്മിനൂൻ, ആയതിനാൽ അവർ വിശ്വസിക്കുകയില്ല. ഇന്നാ, തീർച്ചയായും നാം. ജഅൽന, നാം ആക്കിയിട്ടുണ്ട്. ഫി അനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ. അഗ്ലാലൻ, ചങ്ങലകൾ. ഫഹിയ ഇലൽ അദ്ഖാനി, അതവരുടെ കഴുത്തുകൾ താടിയെല്ലുകൾ വരെയുണ്ട്. ഫഹും മുഖ്മഹൂൻ, ആയതിനാൽ അവർ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. വജഅൽന മിൻ ബൈനി ഐദീഹിം, വജഅൽന, നാം ആക്കിയിരിക്കുന്നു. മിൻ ബൈനി ഐദീഹിം, അവരുടെ മുന്നിൽ. സദ്ദൻ, ഒരു മറ. വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലും. സദ്ദൻ, ഒരു മറയുണ്ട്. ഫഅഗ്ഷൈനാഹും, അങ്ങനെ നാം അവരെ മൂടിയിരിക്കുന്നു. ഫഹും, അപ്പോൾ അവർ. ലാ യുബ്സീറൂൻ, കാണുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച മക്കയിലെ മുശ്രിക്കുകളുടെ വല്ലാത്തൊരവസ്ഥയാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് അള്ളാഹു അവരെക്കുറിച്ച് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തിയത്? ഒന്ന്, അവർ വിശ്വസിക്കാതിരിക്കാനുള്ളൊരു കാരണം അള്ളാഹു പറഞ്ഞു. അവരുടെ മുൻഗാമികൾ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത, ഒരു നദീർ, ഒരു പ്രവാചകൻ കടന്നു വന്നിട്ടില്ലാത്ത സമൂഹമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കും, അള്ളാഹു പഠിപ്പിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന അവസാനത്തെ പ്രവാചകൻ. ഈസാ നബിക്കും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ ഏകദേശം 600 ഇടവേളയുണ്ട്. ആ 600 പ്രവാചകന്മാരില്ലാത്ത കാലഘട്ടമാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നിലക്കുമുള്ള ഇൻദാർ, മുന്നറിയി താക്കീത്, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ. കാരണം അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും കുടുംബവും ജീവിച്ചു തുടങ്ങിയ മണ്ണാണ് മക്ക. മക്കയിൽ അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ ശബ്ദം നേരത്തെ ഉണ്ടാവുകയും അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ മുവഹിദുകളുണ്ടായിരുന്നു. സയ്യിദുബ്നു അംറു ബ്നു നുഫൈലിനെ പോലെയുള്ള ആളുകൾ അത്തരം മുവഹിദുകളിൽപ്പെട്ട ആളുകളായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇവരെ സംബന്ധിച്ച് എന്നിട്ടും അള്ളാഹു അവർക്ക് ഒട്ടും തൗഹീദ് ലഭിക്കാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെയുള്ള പദങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത്, എല്ലാ ആളുകളെയും സംബന്ധിച്ച് അവർക്ക് ശിക്ഷയുടെ വചനം സത്യമായതുകൊണ്ട് അവരൊരിക്കലും വിശ്വസിക്കുകയില്ല എന്നല്ല ഇവിടെ പറയുന്നത്. ഇമാം ഷെയ്ഖ് നാസിറു സഅദി റഹിമഹുല്ലാ, അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. മക്കയിലെ ജനങ്ങളെ രണ്ട് വിഭാഗമായിട്ടാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ഖിസ്മുൻ, ഒരു വിഭാഗം. റദ്ദ ലിമാ ജിഅ്ത ബിഹി വലം യഖബൽ അന്നദാറ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന പ്രവാചകൻ ആ ജനതയിലേക്ക് വന്നപ്പോൾ പ്രവാചകനെ എതിർത്ത ഒരു ജനതയാണ്. വലം യഖബൽ അന്നദാറ, പ്രവാചകന്റെ താക്കീദിനെ അവർ സ്വീകരിച്ചില്ല, അവർ ചെവിക്കൊണ്ടില്ല. വഹുമുല്ലദീന ഖാലല്ലാഹു ഫീഹിം, അവരെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഹഖ അലൈഹിമുൽ ഖൗലു അലാ അക്സരിഹിം, അവരിൽ ശിക്ഷയുടെ വാചകം സ്ഥിരപ്പെട്ടു, യാഥാർത്ഥ്യമായി എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞത് ഈ ആളുകളെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുവന്നപ്പോൾ പ്രവാചകനെ മോശമായി ചിത്രീകരിക്കുകയും പൂർണ്ണമായും പ്രവാചകത്വത്തെ നിരസിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത ആളുകൾ. എന്നിട്ട് ഇമാം സായദ് പഠിപ്പിക്കുകയാണ്, അന്നഹും ലാ യസാലൂന ഫീ കുഫ്രിഹിം വശിർക്കിഹിം വഇന്നമാ ഹഖ് അലൈഹിമുൽ ഖൗൽ, അവർ അവരുടെ കുഫ്രിലും ശിർക്കിലും തുടർന്നപ്പോൾ അവരുടെ മേൽ ശിക്ഷയുടെ വാചകം സത്യമായി. പിന്നെ മാത്രവുമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു ചർച്ച ഈ ആയത്ത് വിശദീകരിക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകത്വത്തിന് മുമ്പുള്ള ജനത ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ, സൂറത്തു ഇസ്രായിലെ ഒരായത്തിന് വിശദീകരിച്ചുകൊണ്ട് അവിടെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ടെങ്കിലും പ്രധാനമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് തൗഹീദ് കിട്ടാനുള്ള വഴി ഉണ്ടായതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടും എന്നു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ നമുക്കറിയാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങൾ. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെ സംബന്ധിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിൻ്റെ അടുത്ത് പോയി അബവായിലെത്തിയപ്പോൾ യാത്രക്കിടയിൽ പ്രവാചകൻ കരഞ്ഞു. പ്രവാചകൻ തിരിച്ചു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്വഹാബിമാരെല്ലാവരും നിന്ന് കരയുന്നതാണ്. പ്രവാചകൻ അവരോട് ചോദിച്ചു, മായുബിക്കും, എന്താ നിങ്ങളെ കരയിപ്പിച്ചത്? അവർ പറഞ്ഞു, നബി അങ്ങയുടെ കരച്ചിൽ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ കരഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഇന്നിസ്തഇദന്തു റബ്ബി ഫീ സിയാറതി ഖബരി ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ അനുവാദം ചോദിച്ചു. ഫഅദിനലി, എനിക്ക് അനുവാദം ലഭിച്ചു. വസ്തഇദന്തുഹു ഫിൽ ഇസ്തിഗ്ഫാരി ലഹ, എന്റെ ഉമ്മാക്കു വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ ഞാൻ അനുവാദം ചോദിച്ചു. ഫലം ഇദൻലി, എനിക്ക് അല്ലാഹു അനുവാദം നൽകിയില്ല. എന്നിട്ട് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും ഈ സന്ദർഭത്തിലാണ് പിന്നെ ഈ ആയത്തിറങ്ങിയത്. മാ കാന ലിൻ നബിയ്യി വല്ലദീന ആമനു അയ്യസ്തഗ്ഫിറു ലിൽ മുശ്രികീന വലൗ കാന ഉലി ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബൽ ജഹീം. ഒരു പ്രവാചകനും വിശ്വസിച്ച ആളുകൾക്കും ഭൂഷണമല്ല പാടില്ലാത്തതാണ് അയ്യസ്തഗ്ഫിറു ലിൽ മുശ്രികീൻ, മുശ്രികീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ, പാപമോചന പ്രാർത്ഥന നടത്താൻ പാടില്ല. വലൗ കാന ഉലി ഖുർബ, അവർ എത്ര അടുത്ത ആളുകളായിരുന്നാലും ശരി. മിംബാദിമാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകത്തിൻ്റെ ആളുകളാണെന്ന് വ്യക്തമായതിനു ശേഷം അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല എന്ന് ഈ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് മുഫസ്സിറുകൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം പ്രവാചകന്റെ മാതാവ് പ്രവാചകത്വത്തിൻ്റെ മുമ്പ് വഫാത്തായിട്ടുണ്ട്, എന്നാൽ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല കാഫിറത്തായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകത്വത്തിന് മുമ്പുള്ള ജനതയ്ക്ക് തൗഹീദ് ലഭിക്കാനുള്ള വഴി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ ശിക്ഷിക്കപ്പെടും എന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരാൾ വന്നു, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാ ഐന അബി, എന്റെ പിതാവ് എവിടെയാണെന്ന് നബിയോട് ചോദിച്ചു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിന്നാർ, നരകത്തിലാണ്. ഫലമ്മാ ഖഫ ദഅഹു ഫഖാല, അദ്ദേഹം തിരിഞ്ഞുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന അബീവ അബാക ഫിന്നാർ, എന്റെയും നിന്റെയും പിതാവ് നരകത്തിലാകുന്നു. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഷറഹ് മുസ്ലിമിൽ മഹാനായ ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നത് കാണാൻ സാധിക്കും. ഫീഹി, ഈ ആയത്ത് ഈ സംഭവത്തിൽ തെളിവുണ്ട്. അന്ന മൻ മാത അലൽ കുഫ്രി, കുഫ്രിൽ മരിച്ചുപോയ ആൾ, ഫഹുവ ഫിന്നാർ, അയാൾ നരകത്തിലായിരിക്കും. വല തംഫഉഹു ഖറാബത്തുൽ മുഖറബീൻ, അള്ളാഹുവോട് ഏറ്റവും അടുത്ത ആളുകളുടെ കുടുംബക്കാരനായി ബന്ധുവായി എന്നതൊന്നും അയാൾക്ക് പ്രയോജനപ്പെടുകയില്ല. വഫീഹി, അതിൽ തെളിവുണ്ട്. അന്ന മൻ മാത ഫിൽ ഫത്ര, പ്രവാചകന് മുമ്പുള്ള വഹയ് ലഭിക്കാത്ത ഒരു കാലഘട്ടം, പ്രവാചകന്മാർ കടന്നുവരാത്ത ഒരു കാലഘട്ടത്തിൽ മരിച്ചവനും നരകത്തിലായിരിക്കും. മാ കാനത്തു അലൈഹിൽ അറബു മിൻ ഇബാദത്തിൽ ഔസാൻ ഫഹുവ മിൻ അഹ്ലിന്നാർ വലൈസ ഹാദ മുആഖദതുൻ ഖബല ബുലൂഗ ദഅവ فإن هؤلاء كانت قد بلغتهم دعوة إبراهيم وغيره من الأنبياء صلوات الله تعالى وسلامه عليهم. അതിനുള്ള കാരണം ഇമാം നവവി റഹ്മഹുല്ലാ പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി വസലാമിന്റെ ദഅവത്ത് അവിടെ നിലനിന്നിരുന്നു എന്നതുകൊണ്ട് പ്രവാചകൻ കടന്നു വരുന്നതിന് മുമ്പ് മരിച്ചയാളുകൾ അറബികളിൽ നിലനിന്നിരുന്ന വിഗ്രഹാരാധനയുടെ ആളുകളായിരുന്നതുകൊണ്ട് തന്നെ അവരതിൻ്റെ പേരിൽ നരകത്തിലായിരിക്കും എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകൾ നടക്കുമ്പോൾ സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം അതിലേക്ക് ചേർത്തുവെച്ചത്. ഒരു തവണ കൂടി ആ ആയത്തുകളുടെ അർത്ഥമൊന്ന് മനസ്സിലാക്കി നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക, തൻസീലുൽ അസീസി റഹീം, കാരുണ്യവാനും പ്രതാപശാലിയുമായിട്ടുള്ളവനാകുന്നു അത് അവതരിപ്പിച്ചത്. ലിത്തുൻദിറ, താക്കീതു ചെയ്യാൻ വേണ്ടി, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. ഖൗമൻ, ഒരു ജനതക്ക്, മാ ഉൻദിറ, താക്കീതു ചെയ്യപ്പെട്ടിട്ടില്ല. ആബാഉഹും, അവരുടെ പൂർവ്വപിതാക്കന്മാർ. ഫഹും ഗാഫിലൂൻ, അതിനാൽ അവർ അശ്രദ്ധയിലാകുന്നു. ലഖദ്, തീർച്ചയായും. ഹഖ, സത്യമായി പുലർന്നിരിക്കുന്നു. അൽ ഖൗൽ, വചനം, ശിക്ഷയുടെ വചനം സത്യമായിരിക്കുന്നു. അല അക്സരിഹിം, അവരിൽ ഭൂരിഭാഗം ആളുകളുടെയും മേൽ. ഫഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. ഇന്നാ, തീർച്ചയായും നാം. ജഅൽനാ, ആക്കിയിരിക്കുന്നു. ഫി അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അഗ്ലാലൻ, ചങ്ങലകൾ. ഫഹിയ ഇലൽ അദ്ഖാനി, ആ ചങ്ങലകൾ. ഫഹിയ അത്, ഇലൽ അദ്ഖാൻ, അവരുടെ താടിയെല്ലുകൾ വരെയുണ്ട്. ഫഹും മുഖ്മഹൂൻ, ആയതിനാൽ അവർ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നവരാണ്. വജഅൽനാ മിംബൈനി, വജഅൽനാ നാം ആക്കിയിരിക്കുന്നു. മിംബൈനി ഐദീഹിം, അവരുടെ മുന്നിൽ. ബൈനയദൈ എന്ന പ്രയോഗം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. അവരുടെ മുന്നിൽ നാം ഉണ്ടാക്കിയിരിക്കുന്നു. സദ്ധൻ, ഒരു മറ. വമിൻ ഖൽഫിഹിം, അവരുടെ പിൻഭാഗത്തും. സദ്ധൻ, ഒരു മറയുണ്ടാക്കിയിരിക്കുന്നു. ഫഅഗ്ശൈനാഹും, അങ്ങനെ അവരെ നാം മൂടിയിരിക്കുന്നു. ഫഹും ലാ യുബ്സിറൂൻ, അതുകൊണ്ട് അവർ കാണുകയില്ല. സത്യത്തെ കാണാനും സത്യത്തെ അറിയാനും ഹിദായത്ത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും അവർക്ക് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം. പ്രവാചകത്വത്തോടും വിശുദ്ധ ഖുർആനിനോടും വഹയിനോടുമുള്ള അവരുടെ അടങ്ങാത്ത പകയും വിദ്വേഷവും കാരണമായി തീർന്നു എന്നാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആൻ പഠിക്കാൻ, പ്രവാചകചര്യ പഠിക്കാൻ, ഹിദായത്ത് കണ്ടെത്താൻ, സത്യം പിന്തുടർന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഖുർആനിന്റെ ഹൃദയം, സൂറത്തു യാസീനിലെ 5 മുതൽ 9 വരെയുള്ള ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ നിഷാദ് സലഫിയുടെ അവതരണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, സൂറത്തുൽ ഹൂദ്, 87 മുതൽ 90 കൂടിയ വചനങ്ങൾ.
3: വചനം 87. ഖാലു, അവർ പറഞ്ഞു. യാ ശുഐബു, ശുഐബേ, അസ്വലാത്തുക, നിന്റെ നമസ്കാരമാണോ. തഅ്മുറുക, നിന്നോട് കൽപ്പിക്കുന്നത്. അന്നത്രുക, ഞങ്ങൾ ഉപേക്ഷിക്കണമെന്ന്. മാ യഅ്ബുദു, ആരാധിച്ചു വരുന്നതിനെ. ആബാഉന, ഞങ്ങളുടെ പിതാക്കൾ. ഔ അന്നഫ്അല, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത്. ഫി അംവാലിന, ഞങ്ങളുടെ സ്വത്തുക്കളിൽ. മാ നശാഉ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇന്നക, നിശ്ചയമായും നീ. ലഅന്ത, നീ തന്നെയാണ്. അൽഹലീം, സഹനമുള്ളവൻ. അർറഷീദ്, തൻ്റെ ഇടമുള്ളവൻ. ഖാലൂ യാ ശുഐബ്.

0: അവർ പറഞ്ഞു, ശുഐബേ, നിന്റെ നമസ്കാരമാണോ ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു വരുന്നതിനെ ഞങ്ങൾ ഉപേക്ഷിക്കുവാൻ നിന്നോട് കൽപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വത്തുക്കളിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചെയ്തു വരുന്നതിനെ ഞങ്ങൾ ഉപേക്ഷിക്കുവാൻ? നിശ്ചയമായും സഹനമുള്ളവനും തന്റേടമുള്ളവനും തന്നെയാണ് നീ.
1: പുച്ഛവും പരിഹാസവും ധിക്കാരവും ഒത്തിണങ്ങിയ വാക്കുകൾ. അല്ലാഹുവല്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നതിനെയും ധനസംബന്ധമായ ഇടപാടുകളിൽ ചതിയും വഞ്ചനയും നടത്തുന്നതിനെയും വിരോധിക്കുകയാണല്ലോ ഷുഐബ് അലൈഹിസലാം ചെയ്തത്. അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നതിന് അവരുടെ ന്യായീകരണം അവരുടെ പൂർവികന്മാർ അങ്ങനെ ചെയ്തു വന്നിരുന്നു എന്നുള്ളത് മാത്രമാണ്. മറ്റേതിനുള്ള ന്യായം ഞങ്ങളുടെ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ ഞങ്ങളുടെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നുമാകുന്നു. അതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങളും ഞങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് തനി വിഡ്ഢിത്തവും നീതീകരണമില്ലാത്തതുമാണെന്നത്രേ അവരുടെ തത്വശാസ്ത്രം. നിന്റെ നമസ്കാരമാണോ ഇതൊക്കെ നിന്നോട് കൽപ്പിക്കുന്നത്? നീ സഹനമുള്ളവനും തൻ്റെടമുള്ളവനും തന്നെ. എന്നീ വാക്യങ്ങൾ അങ്ങേയറ്റം പരിഹാസം നിറഞ്ഞ വാക്കുകളാണെന്ന് പറയേണ്ടതില്ല. ഒന്നാമത്തെ വാക്യത്തിൽ അദ്ദേഹത്തിൻ്റെ നമസ്കാരം, പ്രാർത്ഥന മുതലായ ആരാധന കർമ്മങ്ങളിൽ അവർക്കുള്ള അമർഷവും വെറുപ്പുമാണ് അടങ്ങിയിരിക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഒട്ടും വിവേകവും തൻ്റെടവുമില്ലാത്ത മൂഢമനുഷ്യനാണെന്ന ആരോപണവും അടങ്ങിയിരിക്കുന്നു.
2: വചനം 88. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, അറഅയ്തും, നിങ്ങൾ കണ്ടുവോ, അഥവാ നിങ്ങൾ പറയുവിൻ, ഇൻ കുന്തു, ഞാനാണെങ്കിൽ, അലാ ബയ്യിനത്തിൻ, വ്യക്തമായ തെളിവോടെ, മിർ റബ്ബി, എൻ്റെ റബ്ബിങ്കൽ നിന്ന്, വറസഖനീ, അവൻ എനിക്ക് നൽകുകയും ചെയ്തു, മിൻഹു, അവനിൽ നിന്ന്, അഥവാ അവൻ്റെ വകയായി, റിസ്ഖൻ, ഉപജീവനം, ഹസനൻ, നല്ലതായ, വമാ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല താനും, അൻ ഉഖാലിഫക്കും, നിങ്ങളോട് എതിര് ചെയ്യാൻ, ഇലാമാ, യാതൊന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട്, അൻഹാക്കും, നിങ്ങളെ ഞാൻ വിരോധിക്കുന്നു, അൻഹു, അതിനെപ്പറ്റി, ഇൻ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇല്ലൽ ഇസ്ലാഹ, നന്മ വരുത്തുകയല്ലാതെ, മസ്തത്വാത്തു, എനിക്ക് സാധ്യമാകുന്നത്ര, വമാ തൗഫീഖി, എൻ്റെ തൗഫീഖല്ല, അഥവാ എൻ്റെ പ്രവർത്തന വിജയമല്ല, ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അലൈഹി, അവൻ്റെ മേൽ, തവക്കൽത്തു, ഞാൻ ഭരമേൽപ്പിച്ചു, വ ഇലൈഹി, അവനിലേക്ക് തന്നെ, ഉനീബു, ഞാൻ മടങ്ങുന്നു.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ കണ്ടുവോ? ഒന്നു പറഞ്ഞു തരുവിൻ. ഞാൻ എന്റെ റബ്ബിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവോടെ ഇരിക്കുകയും അവന്റെ വകയായി അവൻ എനിക്ക് നല്ലതായ വിഭവം നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ അപ്പോൾ എനിക്ക് ഇങ്ങനെയല്ലാതെ ഉപദേശിക്കുവാൻ കഴിയുമോ? ഏതൊന്നിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ വിരോധിക്കുന്നുവോ അതിലേക്ക് തിരിഞ്ഞു നിങ്ങളുമായി വ്യത്യാസം പ്രവർത്തിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലതാനും. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ തൗഫീക്ക് അഥവാ പ്രവർത്തന വിജയം അള്ളാഹു മൂലമല്ലാതെ ഇല്ലതാനും. അവന്റെ മേൽ ഞാൻ കാര്യം ഭരമേൽപ്പിച്ചിരിക്കുന്നു. അവങ്കലേക്കു തന്നെ ഞാൻ മനസ്സ് മടങ്ങി വിനയപ്പെടുകയും ചെയ്യുന്നു.
1: ഞാൻ എന്റെ റബ്ബിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവോടുകൂടിയിരിക്കുകയും അവങ്കൽ നിന്നുള്ള കാരുണ്യം അവൻ എനിക്ക് നൽകിയിരിക്കുകയുമാണെങ്കിൽ, എന്നിങ്ങനെ നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പറഞ്ഞതായി 28-ാം വചനത്തിലും സ്വാലിഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പറഞ്ഞതായി 63-ാം വചനത്തിലും മുമ്പ് കണ്ടുവല്ലോ. അതുപോലെയുള്ള ഒരു വാക്യം തന്നെയാണ് ഷുഐബ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോടും പറഞ്ഞതായി ഈ വചനത്തിൽ കാണുന്നത്. പക്ഷേ അവിടങ്ങളിൽ ബയ്യീനത്തിൻ വ്യക്തമായ തെളിവിനു പുറമെ റഹ്മത്തൻ കാരുണ്യവും എന്നുകൂടിയാണുള്ളത്. കാരുണ്യം കൊണ്ട് പ്രധാനമായും അവിടങ്ങളിൽ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് പ്രവാചകത്വവും അതോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണെന്ന് രണ്ടിടത്തും നാം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ കാരുണ്യത്തിൻ്റെ സ്ഥാനത്ത് റിസ്ഖൻ ഹസന എന്നാണുള്ളത്. റിസ്ഖ് എന്ന പദത്തിന് ആഹാരം, ഉപജീവന മാർഗം, കൊടുതി, പ്രധാനം എന്നും മറ്റും അർത്ഥങ്ങൾ വരും. ഭാഷാർത്ഥം നോക്കുമ്പോൾ ഭൗതികമോ അഭൗതികമോ ആയ എല്ലാ ലഭ്യങ്ങൾക്കും വിഭവങ്ങൾക്കും ഉപയോഗിക്കപ്പെടാവുന്നതാണത്. അതുകൊണ്ട് വറസഖനി മിൻഹു റിസ്ഖൻ ഹസന എന്ന വാക്യത്തിന് രണ്ട് പ്രകാരത്തിൽ വിവക്ഷ നൽകപ്പെട്ടു കാണുന്നു. ഒന്ന്, നിങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള അഴിമതികളിൽ നിന്ന് സുരക്ഷിതവും അനുവദനീയവുമായ മാർഗത്തിലൂടെ മാത്രം ലഭ്യവുമായിക്കൊണ്ട് ജീവിക്കുവാനുള്ള വസ്തുവിഭവങ്ങൾ എനിക്കവൻ തന്നിരിക്കുന്നുവെന്നും, രണ്ട്, പ്രവാചകത്വം, വിജ്ഞാനം, ദിവ്യസന്ദേശം മുതലായ അനുഗ്രഹങ്ങൾ എനിക്കവൻ പ്രദാനം ചെയ്തിരിക്കുന്നുവെന്നും. ഷുഐബ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് നൽകിയ ഉത്ബോധനങ്ങളും അവർ അദ്ദേഹത്തിന് നൽകിയ മറുപടികളും നോക്കുമ്പോൾ ആദ്യം പറഞ്ഞ അഭിപ്രായത്തിനാണ് മുൻതൂക്കം കാണുന്നത്. അള്ളാഹു ആലം. നിങ്ങളോട് ഞാൻ വിരോധിക്കുന്ന കാര്യങ്ങൾ ഒന്നാമതായി വർജിച്ചു വരുന്ന ആളാണ് ഞാൻ. നിങ്ങളോട് അവയെക്കുറിച്ച് വിരോധിക്കുകയും അതോടൊപ്പം അതിനെതിരായി ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ആക്ഷേപിക്കുവാൻ ന്യായമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിരോധിക്കുന്നതിന് എതിരിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നിങ്ങളെ കഴിയുന്നത്ര നന്നാക്കി സംസ്കരിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതല്ലാതെ മറ്റൊരു കാര്യലാഭവും എനിക്കതിലില്ല. ഈ ലക്ഷ്യം സാധിക്കുവാൻ അള്ളാഹുവിങ്കൽ നിന്നു തന്നെ സഹായം ലഭിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് സ്വന്തമായി അതിന് യാതൊരു കഴിവുമില്ല. അതുകൊണ്ട് വിനയപൂർവം കാര്യങ്ങളെല്ലാം അവനിൽ ഞാൻ അർപ്പിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം തുടർന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം. അദ്ദേഹം തുടരുന്നു.
2: വചനം 89. വയാ കോമി, എന്റെ ജനങ്ങളെ, ലായജിരി മന്നക്കും, നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ, ഷിഖാഖി, എന്നോടുള്ള ചേരിപിരിവ്, അൻ ഉസീബക്കും, നിങ്ങൾക്ക് എത്തുവാൻ അഥവാ നിങ്ങൾക്ക് ബാധിക്കാൻ, മിസ്ലുമാ അസ്വാബ, ബാധിച്ചതുപോലെയുള്ളത്, ഖൗമ നൂഹിൻ, നൂഹിൻ്റെ ജനതയ്ക്ക്, ഔ ഖൗമ, അല്ലെങ്കിൽ ജനതയ്ക്ക്, ഹൂദിൻ, ഹൂദിൻ്റെ, ഔ ഖൗമ, അല്ലെങ്കിൽ ജനതയ്ക്ക്, സ്വാലിഹിൻ, സ്വാലിഹിൻ്റെ, വമാ ഖൗമു, ജനതയല്ല താനും, ലൂത്തിൻ, ലൂത്തിൻ്റെ, മിങ്കും, നിങ്ങളിൽ നിന്ന്, ബിബഈദ്, അകലെയുള്ളത്.

0: എന്റെ ജനങ്ങളെ, എന്നോടുള്ള കക്ഷിമാത്സര്യം നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നൂഹിന്റെ ജനതക്കോ ഹൂദിന്റെ ജനതക്കോ സ്വാലിഹിന്റെ ജനതക്കോ ബാധിച്ചതുപോലെയുള്ളത് അഥവാ ശിക്ഷ നിങ്ങൾക്ക് ബാധിക്കുവാൻ ഇടയാകുന്നതിന്. ലൂത്തിന്റെ ജനതയാകട്ടെ നിങ്ങളിൽ നിന്ന് അകലെയല്ലതാനും.
1: വചനം 90. വസ്തഗ്ഫിറൂ, നിങ്ങൾ പാപമോചനം തേടുകയും ചെയ്യുവിൻ. റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്. സുമ്മതൂബൂ, പിന്നെ നിങ്ങൾ പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ.

0: നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പാപമോചനം തേടുകയും പിന്നെ അവനിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവീൻ. നിശ്ചയമായും എന്റെ റബ്ബ് കരുണാനിധിയും വളരെ സ്നേഹ താല്പര്യമുള്ളവനുമാകുന്നു.
1: എന്നോടുള്ള നിങ്ങളുടെ മാത്സര്യവും കക്ഷിത്വവും തുടരുക തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മുൻ സമുദായങ്ങളായ നോഹ്, ഹൂദ്, സ്വാലിഹ് അലൈഹിമുസ്സലാം എന്നിവരുടെ ജനങ്ങൾക്ക് ബാധിച്ചതുപോലെയുള്ള മഹാശിക്ഷ നിങ്ങൾക്കും ബാധിച്ചേക്കും. അതിന് നിങ്ങൾ ഇടവരുത്തരുത്. ആ സമുദായങ്ങളൊക്കെ കാലം കൊണ്ടും സ്ഥലം കൊണ്ടും നിങ്ങളിൽ നിന്ന് കുറേ അകലെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത സ്ഥലത്തും അടുത്ത കാലത്തും ലോത്തുനബിയുടെ ജനതയ്ക്ക് ബാധിച്ച കടുത്ത ശിക്ഷ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് അദ്ദേഹം അവരെ താക്കീത് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് അക്രമവും പാപവും പ്രവർത്തിച്ചിരുന്നാലും നിങ്ങൾ ഖേദിച്ചു മടങ്ങി പാപമോചനം തേടിയാൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുകയും കരുണ ചെയ്യുകയും ചെയ്യുമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടൊന്നും ആ ജനതയ്ക്ക് മാനസാന്തരം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവരുടെ അഹന്തയും മത്സരബുദ്ധിയും വർദ്ധിച്ചതേയുള്ളൂ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ ഹൂദിലെ 87 മുതൽ 90 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസിൻ്റെ പാരായണമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.

0: ഖത്തുമുൽ ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസിൻ്റെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകുക.

0: إخوانا على سرر متقابلين لا يمسهم فيها نصب لا يمسهم فيها نصب وما هم منها بمخرجين.
1: بارك الله فيكم. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ നാം ശ്രവിച്ചത് വിശുദ്ധ ഖുറാനിലെ 15-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹിജർ 26 മുതൽ 48 കൂടിയ വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ഗാമിദി.
2: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ

0: നാം ഇതുവരെ കേട്ടത് തൻസീൽ, ലോകപ്രശസ്ത ഖുർആൻകാരികളുടെ ഖുർആൻ പാരായണം, സൂറ ഇസ്റാഹ് 53 മുതൽ സൂറ കഹ്ഫ് പാരായണം നിർവഹിച്ചത് സൗദ് അഷ്ഷുറൈം.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന

കിതാബിലെ 33-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അള്ളാ അതിൻ്റെ തൊട്ടടുത്ത ഭാഗമാണ്, ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 33-ാമത്തെ വചനത്തിൻ്റെ 2-ാം ഭാഗമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹസീൻ. സൂറത്തുൽ ഹഷറിലെ 21-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിൽ അബ്ദുശുക്കൂർ നമുക്കായി ക്ലാസ് എടുക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹഷറിലെ 21-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ക്ലാസ്സുകൾ കേൾക്കണം, പഠിക്കണം ഇൻഷാല്ലാഹ്. 21-ാമത്തെ ആയത്ത്.
6: لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون.
5: ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ലൗ അൻസൽന, അൻസൽന സാക്കിനാനുന് ശേഷം സ, ഇഖ്ഫാന്റെ അക്ഷരമാണ് സായ്. ഇവിടെ അവ്യക്തമാക്കിക്കൊണ്ട് മണിക്കണം. അൻസൽന
6: ഹാദൽ ഖുർആന, ഹാദ
5: തൊണ്ടയുടെ താഴെ ഭാഗമാണ്, ഹാന്റെ മഖ്റജ് ശ്രദ്ധിച്ചുകൊണ്ട് അത് ഉച്ചരിക്കണം. ഹാദ, അതുപോലെ തന്നെ ദാല, ഹാസൽ ഖുർആന അല്ല ഹാദൽ. അൽ ഖുർആന, ഖുർആന, ഖുർആന എന്ന് ഓതിപ്പോവരുത്. അൽ ഖുർആന, അൽ ഖുർആന.
6: അലാ ജബലിൽ റഅയ്തഹു, അലാ
5: ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്.
6: അലാ ജബലിൽ റഅയ്തഹു, ജബലിൻ, ജബലിൻ
5: തൻവീൻ ശേഷം ലാം ഇദ്ഗാം ബിലഗുന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം.
6: ജബലിൽ റഅയ്തഹു,
5: അതുപോലെ തന്നെ ലറഅയ്തഹു, ലറഅയ്തഹു എന്ന് റായിനെ ഇങ്ങനെ പരത്തിയിട്ടല്ല പറയേണ്ടത്, അതിനെ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലറ, ലറ,
6: ലറഅയ്തഹു. ഖാശിഅം മുതസദ്ദിഅ, ഖാശിഅ
5: അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖാശിഅ,
6: മുതസദ്ദിഅ
5: എന്ന് വഖഫ് ചെയ്യുകയാണെങ്കിൽ മുതസദ്ദിഅ, ഇങ്ങനെ കൂട്ടി ഓതുമ്പോൾ
6: ഖാശിഅം മുതസദ്ദിഅൻ
5: തൻവീന് ശേഷം മീമാണ്. മുതസദ്ദിഅ അമ്മിൻ ഇവിടെയും തൻവീന് ശേഷം മീമാണ്. ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
6: ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യതില്ലാഹ്.
5: ഇവിടെയൊക്കെ ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാശിഅം മുതസദ്ദിഅമിൻ, ഇങ്ങനെ ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഹ്റജ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഖശിയത്തില്ല, മിൻ ഖ സാക്കിന നൂന് ശേഷം ഖ ആണ്, നൂനിനെ ഇസ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖ, മിൻ ഖശിയത്തില്ല, മിൻ ഖശിയത്തില്ല, മിൻ ഖശിയത്തില്ല. ഹാന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യാം. വതിൽകൽ അംസാലു, വതിൽകൽ അംസാൽ, വതിൽകൽ അംസാലു നദ്രിബുഹ. അംസാലു അംസാൽ അല്ല, സീനല്ല, ഫ ആണ്. ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മേലെയും താഴെയുമുള്ള പല്ലുകൾക്കിടയിലൂടെ അഥവാ മുൻപല്ലുകൾക്കിരുനിരകൾക്കിടയിലൂടെ അല്പം നേരിയ തോതിൽ പുറത്തോട്ട് വരണം. അംസാലു, ദാലിനേക്കാൾ കൂടുതൽ. അംസാൽ, അംസാൽ എന്ന് ഒരിക്കലും മുതി പോകരുത്. വതിൽകൽ അംസാലു നദ്രിബുഹ, നദ്രിബുഹ, നമ്മൾ നദ്രിബുഹ എന്നാണ് സാധാരണ ഓതി പോവുക. ദാദിൻ്റെ ഉച്ചാരണം നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ട് ആയിരിക്കണം. അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം വണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കുകയും വേണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദാദ്, ഇസ്തിഅല എന്ന അക്ഷരമാണ്. നദ്രിബുഹ, നദ്, നദ്രിബുഹ. വതിൽകൽ അംസാലു നദ്രിബുഹ, നദ്രിബുഹ ലിന്നാസി. നൂണ് ശബ്ദമുണ്ട്, മണിക്കണം. ലിന്നാസി ലഅല്ലഹും, ലഅല്ലഹും, ലഅല്ലഹും അല്ല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ലഅല്ലഹും യതഫക്കറൂൻ, യതഫക്കറൂൻ, ലഅല്ലഹും യതഫക്കറൂൻ. അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂനാണ്. യതഫക്കറൂൻ, രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടാം. മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വഖഫ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ നൂനിന് സുക്കൂൻ വരുന്നത്. യതഫക്കറൂന എന്നുള്ളത് യതഫക്കറൂൻ നിർത്തുമ്പോൾ നൂനിന് സുക്കൂൻ വരുന്നു. അതുകൊണ്ട് മദ്ദിൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂൻ വന്നാൽ ആറ് ഹർക്കത്ത് വരെ നീട്ടാം. അതാണത് മദ് ആരിദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാ ഈ ആയത്ത് ഒന്നുകൂടെ വന്നാൽ
7: لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون.
5: سورة الحشر له 21-ാമത്തെ ആയത്താണ്. അൽഹംദുലില്ലാ, നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാർ. അവിടെ വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യുവാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രോഗ്രാം ചർച്ച ചെയ്യുന്നത്. സൂറത്തുൽ ഹഷറിലെ 21-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഈ എപ്പിസോഡിൽ ഹാഫിസ് അബ്ദുൽ ഷുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തിയത്.
8: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ മുഅ്മിനൂനിലെ 60 മുതൽ 77 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖാത്തമി.
2: أعوذ بالله من الشيطان الرجيم.

وأكثرهم للحق كارهون ولو اتبع الحق أهواءهم لفسدت السماوات

0: ജസാക്കും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആൻ പ്രോഗ്രാമിൽ നിന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ മുഅ്മിനൂൻ 60 മുതൽ 77 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖാത്തമി.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
1: അതെ
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
1: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
4: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ

0: അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകൾ

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചുപോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
2: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ ഏറ്റവും ഗഹനമായ വിശുദ്ധ ഖുർആൻ വിശദീകരണം മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരം. സൂറത്ത് ഹൂദ് 82 മുതൽ 86 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും കേൾക്കാം.
3: വചനം 82. ഫലമ്മ ജാ, അങ്ങനെ വന്നപ്പോൾ, അമ്രുന, നമ്മുടെ കൽപ്പന, ജഅൽന, നാം ആക്കി, ആലിയഹ, അതിൻ്റെ മേൽഭാഗത്തെ, സാഫിലഹ, അതിൻ്റെ കീഴ്ഭാഗം, അംതർന, നാം വർഷിപ്പിക്കുകയും ചെയ്തു, അലൈഹ, അതിൻ്റെ മേൽ, ഹിജാറത്തൻ, കല്ലുകളെ, മിൻസിജീലിൻ, ചൂളവെച്ച ഇഷ്ടികയിൽ നിന്നുള്ള, മന്ദൂദിൻ, അട്ടിയാക്കപ്പെട്ട,

0: നമ്മുടെ കൽപ്പന വന്നപ്പോൾ അതിൻ്റെ അഥവാ രാജ്യത്തിൻ്റെ മുഗൾ ഭാഗം അതിൻ്റെ താഴ്ഭാഗമാക്കി മറിക്കുകയും അതിൽ മേൽക്കുമേൽ വന്നു അട്ടിയാക്കപ്പെട്ട ചൂളവച്ച ഇഷ്ടിക കല്ലുകളെ നാം വർഷിപ്പിക്കുകയും ചെയ്തു.
1: വചനം 83. മുസവ്വമത്തൻ അടയാളപ്പെടുത്തപ്പെട്ടതായും കൊണ്ട് ഇന്ദ റബ്ബിക നിന്റെ റബ്ബിന്റെ അടുക്കൽ വമാഹിയ അതല്ല മിനവാലിമീൻ അക്രമികളിൽ നിന്ന് ബിബഈദ് വിദൂരമായത്.
2: മുസവ്വമതൻ ഇൻദ റബ്ബിക വമാഹിയ മിനവാലിമീൻ ബിബഈദ്.
0: നിന്റെ റബ്ബിന്റെ അടുക്കൽ അടയാളപ്പെടുത്തി വെക്കപ്പെട്ടതായും കൊണ്ട് അത് ഈ അക്രമികളിൽ നിന്ന് വിദൂരമായതൊന്നുമല്ലതാനും.
3: നിശ്ചിത സമയം എത്തിയപ്പോൾ രാജ്യം അടിമേലായി മറിക്കപ്പെട്ടു. ചുട്ടുപഴിപ്പിക്കപ്പെട്ട ഇഷ്ടികക്കല്ലുകൾ തുടരെ തുടരെ മേൽക്കുമേൽ വർഷിച്ചുകൊണ്ടിരുന്നു. എന്റെ റബ്ബിങ്കൽ അടയാളപ്പെടുത്തപ്പെട്ടത് മുസവ്വമത്തൻ ഇൻദ റബ്ബിക് എന്ന് കല്ലുകളെ വിശേഷിപ്പിച്ചതിന്റെ സാരം ഭൂമിയിലെ സാധാരണ കല്ലുകളിൽ നിന്നും വ്യത്യസ്തമായ ചില പ്രത്യേക അടയാളങ്ങൾ ആ കല്ലുകൾക്കുണ്ടായിരുന്നുവെന്നാണെന്നും ആർക്കൊക്കെയാണ് എവിടെയൊക്കെയാണ് അവ ബാധിക്കേണ്ടതെന്ന് കുറിക്കുന്ന ചില അടയാളങ്ങൾ അവയിലുണ്ടായിരുന്നുവെന്നാണെന്നും പറയപ്പെടുന്നു. വാസ്തവം അള്ളാഹുവിനറിയാം. ഏതായാലും അവ സാധാരണ കല്ലുകളായിരുന്നില്ലെന്നും അവരെ ശിക്ഷിക്കുവാൻ ഏർപ്പെടുത്തിയ ഏതോ പ്രത്യേകതരം കല്ലുകളായിരുന്നുവെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവസാനത്തെ വാക്യവും രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ആ കല്ലുകൾ അക്രമികളിൽ നിന്ന് വിദൂരമായതൊന്നുമല്ല, അഥവാ അവർക്ക് തികച്ചും യോജിച്ച ശിക്ഷയായിരുന്നു അവയെന്ന്. രണ്ട്, ആ അടിമേലായി മറിക്കപ്പെട്ട രാജ്യം ഈ അക്രമികളിൽ അഥവാ മക്കാ മുശ്രിക്കുകളിൽ നിന്ന് വിദൂരമൊന്നുമല്ല, അഥവാ ഇവർ ഷാമിലേക്കും മറ്റും യാത്ര പോകുമ്പോൾ അതിൻ്റെ അവശിഷ്ടം ഇവർക്ക് കാണാവുന്ന വിധം അധികം അകലെയല്ലാതെ കിടപ്പുണ്ടല്ലോ എന്ന്. രണ്ടാമത്തേതാണ് കൂടുതൽ നന്നായി തോന്നുന്നതും ഖുർആന്റെ വാക്കോട് യോജിച്ചു കാണുന്നതും. അല്ലാഹു ആലം. ഈ രാജ്യമാണ് പിന്നീട് ലൂത്ത് കടൽ എന്നും ചാവുകടൽ എന്നുമുള്ള പേരുകളിൽ വമ്പിച്ച തടാകമായി തീർന്നത്. കൂടുതൽ വിവരം സൂറത്തു ഷുഅറായിനു ശേഷമുള്ള ലൂത്തുകടൽ എന്ന കുറിപ്പിൽ കാണാം. ഖുർആനിൽ വിവരിച്ച പല സംഭവങ്ങളെക്കുറിച്ചുമെന്ന പോലെ ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ രാജ്യം മറിക്കപ്പെട്ടതിനെക്കുറിച്ചും ഒരുപാട് കെട്ടുകഥകളും അതിശയോക്തി നിറഞ്ഞ വാക്കുകളും ചില ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചു കാണാം. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്നും അതിൻ്റെ വ്യാഖ്യാനമായി വന്നിട്ടുള്ള അംഗീകൃത രേഖകളിൽ നിന്നും ലഭിക്കുന്ന വിവരം കൊണ്ടു തന്നെ മതിയാക്കാവുന്നതാണ്. നേരെ മറിച്ച് ഇടയ്ക്കിടെ ഭൂമിയിൽ അവിടെവിടെ ഉണ്ടാകാറുള്ള ഭൂകമ്പങ്ങളിൽപ്പെട്ട സാധാരണമായ ഒരു ഭൂകമ്പം മാത്രമായിരുന്നു അതെന്നും ആ ജനതയുടെ ധിക്കാരം മുഴുത്ത അവസരവും അതും കൂടി ഒത്തുചേർന്നുവെന്നേയുള്ളൂവെന്നും ചില ആളുകൾ സമർത്ഥിച്ചു കാണുന്നു. ഇതും സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അല്ലാമാ സയ്യിദ് കുത്തുബ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഭൂകമ്പങ്ങളിൽപ്പെട്ട ഒരു ഭൂകമ്പം തന്നെയായിരുന്നു അതെന്ന് വന്നാലും ആ ജനതയെ ശിക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു അപ്പോൾ പ്രത്യേകം ഒരുക്കിയ ഒരു ശിക്ഷയായേ അതിനെ കണക്കാക്കുവാൻ നിവൃത്തിയുള്ളൂ. ഈ സൂറത്തിലും മറ്റ് സൂറത്തുകളിലും വന്നിട്ടുള്ള ഖുർആൻ വചനങ്ങൾ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ പ്രവാചകന്മാരുടെ സത്യസന്ധതക്ക് ദൃഷ്ടാന്തമായി ഉണ്ടാവാറുള്ള അസാധാരണ സംഭവങ്ങളിൽ ഒന്നാണെന്നതല്ലാതെ പറയുവാൻ സാധ്യമല്ല തന്നെ. ലൂത്ത് നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ച ഈ സംഭവവും ബൈബിളിൽ കുറെ വിശദീകരിച്ച് പ്രസ്താവിച്ചു കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ മലക്കുകൾ ചെന്ന സംഭവം ഉദ്ധരിച്ചതിൽ കാണാവുന്നതുപോലെ ഖുർആന്റെ പ്രസ്താവനകൾക്കും സിദ്ധാന്തങ്ങൾക്കും നിരക്കാത്ത പലതും അതിൽ കാണാവുന്നതാണ്. അത്രയുമല്ല, വേദക്കാർ അവരുടെ വേദഗ്രന്ഥത്തിൽ കൈകടത്തിയിട്ടുണ്ടെന്നും അതിൽ സത്യവും അസത്യവും കൂട്ടിക്കലർത്തിയിട്ടുണ്ടെന്നും സ്പഷ്ടമാക്കുന്ന ചില അസംബന്ധങ്ങളും തോന്നിയവാസങ്ങളും കൂടി അതിൽ അടങ്ങിയിരിക്കുന്നു. ബൈബിളിൻ്റെ അവിശ്വാസ്യത മനസ്സിലാക്കുവാൻ പോരുന്നതും സത്യാസത്യങ്ങൾ ഇടകലർന്നതുമായ ആ വിവരണം ഉദ്ധരിച്ചു ദീർഘിപ്പിക്കുവാൻ ഇവിടെ മുതിരുന്നില്ല. വേണ്ടുന്നവർ ഉൽപ്പത്തി 19-ാം അധ്യായം നോക്കിക്കൊള്ളട്ടെ. അതിൻ്റെ അവസാനത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാം കള്ളുകുടിച്ച് അബോധാവസ്ഥയിൽ കടന്നപ്പോൾ തൻ്റെ രണ്ട് പുത്രിമാർ മാറി മാറി അദ്ദേഹവുമായി ശയിച്ചുവെന്നും രണ്ടാളും ഗർഭം ധരിച്ചുവെന്നും വരെ ചേർത്തു കാണാം. മഅദല്ലാ. ഒരു പ്രവാചകവര്യനെപ്പറ്റി ഇത്രയും നീചവും നികൃഷ്ടവുമായ ഒരു അപവാദം അതും വിശുദ്ധമായ മതഗ്രന്ഥത്തിൽ വേദവാക്യമായി എഴുതി ചേർത്ത കരങ്ങൾ കൊണ്ടോ ആ പ്രവാചകന്റെ പുത്രിമാരെപ്പറ്റിയും മലക്കുകളെപ്പറ്റിയും അസംബന്ധങ്ങൾ എഴുതി ചേർക്കുവാൻ മടി തോന്നുന്നു. വിഭാഗം 8. ഈ വിഭാഗത്തിൽ ഷുഐബ് നബി അലൈഹിസ്സലാമയുടെയും ജനതയുടെയും ചരിത്രമാണ് വിവരിക്കുന്നത്. മദിയൻ നിവാസികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനത. ഹിജാസിൻ്റെ വടക്കും ഷ്യാമിൻ്റെ തെക്കുമായി സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം ഒരു ക്ഷേമരാജ്യമായിരുന്നു. കച്ചവടം ആ ജനതയുടെ പ്രധാന തൊഴിലുമായിരുന്നു. അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം ചെയ്യൽ, വഞ്ചന, ചുങ്കം വാങ്ങൽ, പിടിച്ചുപറി മുതലായ പല അഴിമതികളും അവരിൽ സർവത്ര പതിവായിരുന്നു. എല്ലാവരും വിഗ്രഹാരാധകരുമായിരുന്നു. സൂറത്തു അഹ്റാഫ്, ശുഅറാ, അൻകബൂത്ത് മുതലായ സൂറത്തുകളിൽ ഇവരെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. ശുഅറായിൽ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ ജനതയെപ്പറ്റി അസ്ഹാബുൽ ഐക്ക, മരക്കാവിൽ താമസിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവർ മദിയന്റെ അടുത്ത സ്ഥലത്ത് താമസിച്ചവരാണെന്നും രണ്ടു കൂട്ടരിലേക്കും കൂടിയാണ് ഷുഐബ് അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ടിരുന്നതെന്നും ആദ്യം മദിയൻകാരിലേക്കും അവരുടെ നാശത്തിന് ശേഷം ഐക്കത്തിലേക്കും നിയോഗിക്കപ്പെട്ടതാണെന്നും രണ്ടഭിപ്രായമുണ്ട്. ഇത് സംബന്ധിച്ച് ഷുഅറായിന്റെ വ്യാഖ്യാനത്തിൽ കൂടുതൽ വിവരിച്ചു കാണാം. ഈ രണ്ടു കൂട്ടരും വെവ്വേറെ ജനതയായിരുന്നാലും സ്ഥിതിഗതികളിൽ അവർ അന്യോന്യം യോജിപ്പുള്ളവരായിരുന്നതാനും.
1: വചനം 84. വഇല മദിയന, മദിയനിലേക്കും, അഹാഹും അവരുടെ സഹോദരനെ ഷുഐബൻ, ഷുഐബിനെ, ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഉഅബ്ദു, നിങ്ങൾ ആരാധിക്കുവിൻ, അല്ലാഹ, അല്ലാഹുവിനെ, മാലക്കും, നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ, ഒരു ഇലാഹും, ഗൈറുഹു, അവനല്ലാതെ, വലാ തൻകുസു, നിങ്ങൾ ചുരുക്കുകയും ചെയ്യരുത്, അൽമിക്കിയാല, അളത്തം, വൽ മീസാന, തൂക്കവും, ഇന്നീ, നിശ്ചയമായും ഞാൻ, അറാക്കും, നിങ്ങളെ കാണുന്നു, ബിഖൈർ, ക്ഷേമത്തിൽ, വ ഇന്നീ അഖാഫു, നിശ്ചയമായും ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു, അലൈക്കും, നിങ്ങളുടെ മേൽ, അദാബ, ശിക്ഷയെ, യൗമിൻ, ഒരു ദിവസത്തിലെ, മുഹീത്തിൻ, വലയം ചെയ്യുന്ന അഥവാ പൊതുവെ ബാധിക്കുന്ന.

0: മദ്യൻകാരുടെ സഹോദരൻ ശുഐബിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ. നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. നിങ്ങൾ അളത്തവും തൂക്കവും കുറക്കുകയും ചെയ്യരുത്. നിശ്ചയമായും നിങ്ങളെ ഞാൻ ക്ഷേമത്തിലായി കാണുന്നു. നിശ്ചയമായും നിങ്ങളുടെ മേൽ നിങ്ങളെ വലയം ചെയ്യുന്ന ഒരു ദിവസത്തിലെ ശിക്ഷയെക്കുറിച്ച് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു.
1: വചനം 85. വയാ കൗമി, എന്റെ ജനങ്ങളെ, ഔഫു, നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുവിൻ. അൽമിക്കിയാല, അളത്തം, വൽമീജാന, തൂക്കവും. ബിൽഖിസ്തി, നീതിമുറപ്രകാരം. വലാ തബ്ഖസു, നിങ്ങൾ കുറവ് വരുത്തുകയും ചെയ്യരുത്. അന്നാസ, മനുഷ്യർക്ക്. അഷ്യാഅഹും, അവരുടെ വസ്തുക്കളെ. വലാ തഅസൗ, നിങ്ങൾ കുഴപ്പം പ്രവർത്തിക്കുകയും അരുത്. ഫിൽ അർദി, ഭൂമിയിൽ. മുഫ്സിദീന, നാശമുണ്ടാക്കുന്നവരായ നിലയിൽ.

0: എന്റെ ജനങ്ങളെ, നിങ്ങൾ നീതിമുറപ്രകാരം അളത്തവും തൂക്കവും പൂർത്തിയാക്കി കൊടുക്കുവിൻ. മനുഷ്യർക്ക് അവരുടെ സാധനങ്ങളെ ഉറവ് വരുത്തുകയും ചെയ്യരുത്. നാശകാരികളായ നിലയിൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പം പ്രവർത്തിക്കുകയും ചെയ്യരുത്.
1: വചനം 86. ബഖിയ്യത്തു, ബാക്കിയാക്കുന്നത്. അല്ലാഹി, അല്ലാഹുവിന്റെ വക. ഖൈറുൻ, ഉത്തമമാണ്. ലക്കും, നിങ്ങൾക്ക്. ഇങ്കുന്തും, നിങ്ങളാണെങ്കിൽ. മുഅ്മിനീൻ, വിശ്വാസികൾ. വമാ അന, ഞാനല്ലതാനും. അലൈക്കും, നിങ്ങളുടെ മേൽ. ബിഹഫീദ്, ഒരു മേൽനോട്ടക്കാരൻ.

0: അല്ലാഹു ബാക്കിയാക്കി തരുന്നത് നിങ്ങൾക്ക് ഗുണമായിരിക്കും. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ നോട്ടം ചെയ്ത് കാത്തുപോരുന്നവനല്ലതാനും.
1: ദിവ്യപ്രബോധനങ്ങളിൽ അതിപ്രധാനമായ തൗഹീദിനെക്കുറിച്ച് ഉപദേശിച്ച ശേഷം ആ ജനങ്ങളിൽ സർവത്ര നടമാടിയിരുന്ന അഴിമതികളെയും അക്രമങ്ങളെയും കുറിച്ച് ഷുഐബ് അലൈഹിസലാം അവരെ ഉപദേശിക്കുന്നു. അളവിലും തൂക്കത്തിലും കബളിപ്പിക്കുക, കൊള്ളയും പിടിച്ചുപറിയും നടത്തുക മുതലായ പല തോന്നിയവാസങ്ങളിലും മുഴുകിയവരായിരുന്നു മദിയൻ ജനതയെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. നിങ്ങൾ വളരെ ഗുണത്തിലാണുള്ളത്. അക്രമവും വഞ്ചനയും നടത്താതെ തന്നെ സുഖമായി ജീവിക്കുവാനുള്ള മാർഗങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ എന്തിന് അന്യരെ വഞ്ചിക്കുന്നു? അത് പാപത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും നന്ദികേടുമാണ്. ഈ നില തുടർന്നുപോയാൽ നിങ്ങളിൽ ആർക്കും രക്ഷപ്പെടുവാൻ കഴിയാത്തവണ്ണം ഒരിക്കൽ വമ്പിച്ച ശിക്ഷ നിങ്ങളെ വലയം ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ ഇത്ര ഊന്നിപ്പറയുന്നത്. ഇത്തരം അഴിമതികളൊന്നും ചെയ്യാതെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ജീവിതമാർഗങ്ങളും സുഖസൗകര്യങ്ങളും കൊണ്ട് തൃപ്തിയടയുകയാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങളെ ഉപദേശിക്കുവാനേ എനിക്ക് കഴിയുകയുള്ളൂ. നിങ്ങളെ തടയുകയും നിങ്ങളുടെ ഉത്തരവാദിത്തം ഏൽക്കുകയും ചെയ്യത്തക്ക മേലധികാരമോ ബാധ്യതയോ നിങ്ങളെ സംബന്ധിച്ച് എനിക്കില്ല എന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൃദയസ്പൃക്കായ രീതിയിൽ അദ്ദേഹം അവരെ ഉപദേശിച്ചു നോക്കി. ആ ജനങ്ങളുടെ അഴിമതികളെയും അക്രമങ്ങളെയും കുറിച്ച് ഷുഐബ് നബി അലൈഹിസ്സലാം കാര്യകാരണങ്ങൾ സഹിതം വളരെയധികം ഉപദേശിക്കുകയും അവരുമായി ഒട്ടേറെ വാഗ്വാദങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളതായി ഈ സൂറത്തിലും മറ്റു സൂറത്തുകളിലും അത് സംബന്ധിച്ച് വന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇക്കാരണത്താൽ ഖതീബുൽ അംബിയാ, പ്രവാചകന്മാരിലെ പ്രാസംഗികൻ എന്നുപോലും ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ആ ജനത അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി എത്ര ശോചനീയമായിരുന്നുവെന്ന് നോക്കുക.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദ് 82 മുതൽ 86 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേട്ടത്.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശലം നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് ഹൃദയവസന്തം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലി വസല്ലിമു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم. സൂറത്ത് യാസീനിലെ ആദ്യത്തെ ഒരു നാല് ആയത്തുകളാണ് പാരായണം ചെയ്തത്. ഇതിൻ്റെ ആശയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഒന്നാമത്തെ ആയത്ത് യാസീൻ, രണ്ട് കേവലാക്ഷരങ്ങൾ മാത്രമാണ് ഈ ആയത്തിലുള്ളത് എന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും മുമ്പൊക്കെയുള്ള പല ക്ലാസ്സുകളിലും ശ്രദ്ധിച്ചിട്ടുള്ളതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ പല സൂറത്തുകളും ഇങ്ങനെ കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നുണ്ട്. ഈ രണ്ടക്ഷരങ്ങളും വ്യത്യസ്തമായ രൂപത്തിലാണ് ഇവിടെ ഈ രണ്ടക്ഷരങ്ങളും നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഒന്നാമത്തെ അക്ഷരം യ ആണ്, രണ്ടാമത്തേത് സീൻ. യ പാരായണം ചെയ്യുമ്പോൾ അധികം ദീർഘിപ്പിക്കാതെ സാധാരണ മദ്ദ് തൊബിഅഇ, സാധാരണ ഒരു നീട്ടൽ മാത്രം മതി ഇവിടെ. രണ്ടാമത്തേത് സീൻ. സീന് മദ്ദ് ലാസിം എന്ന ഒരു ഗണത്തിലാണ് വരിക. അതൊരു ആറ് ഹറക്കത്തിൻ്റെ അളവ് നീട്ടി പാരായണം ചെയ്യേണ്ടുന്ന ഒരക്ഷരമാണ്. ഇപ്പോൾ ഖുർആൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വിശുദ്ധ ഖുർആനിലെ 29 അധ്യായങ്ങൾ ഇങ്ങനെ കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നുണ്ട്. ഒരക്ഷരം മാത്രം ഉപയോഗിച്ചുകൊണ്ട് സ്വാദ്, ഖാഫ്, നൂൻ എന്നിങ്ങനെ തുടങ്ങുന്ന സൂറത്തുകൾ കാണാൻ സാധിക്കും. ത്വാഹ പോലെ രണ്ടക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അലിഫ് ലാം മീം, അലിഫ് ലാം റ, ഇങ്ങനെ മൂന്നക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. 4, 5 അക്ഷരങ്ങൾ കൊണ്ടാരംഭിക്കുന്ന അധ്യായങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. 29 സൂറത്തുകളാണ് ഇങ്ങനെ ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ 14 അക്ഷരങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന എല്ലാ സൂറത്തുകളിലെ 29 സൂറത്തുകളിലെ അക്ഷരങ്ങളും ഒരുമിച്ച് കൂട്ടിയാൽ 14 അക്ഷരങ്ങളാണ് ആകെയുള്ളത്. ഇതിലെ 8 അക്ഷരങ്ങൾ സീൻ ഓതുന്നത് പോലെ ദീർഘിപ്പിച്ചോതേണ്ടതാണ്. അഥവാ ആ അക്ഷരങ്ങൾ നമ്മളൊന്നിങ്ങനെ ഉച്ചരിച്ച് നോക്കിയാൽ മനസ്സിലാകും, അതിൻ്റെ ഉച്ചാരണത്തിൽ 3 ഹർഫുകൾ വരുന്നുണ്ട്. സീൻ, സീന് യാ നൂന് സീൻ എന്നുച്ചരിക്കുമ്പോൾ, എന്നാൽ യാ ഉച്ചരിക്കുമ്പോൾ ശരിക്ക് യാ രണ്ടക്ഷരങ്ങളാണ്, ഒരു യാ ഉമുര അലിഫ് യാ ത്വാ എന്നിങ്ങനെ രണ്ടക്ഷരങ്ങൾ. ഇങ്ങനത്തെ 5 അക്ഷരങ്ങൾ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹ, യാ, ത്വാ, ഹ, റ, ഇങ്ങനെ 5 അക്ഷരങ്ങൾ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചാരണത്തിൽ വരുന്ന എന്നാൽ നീട്ടേണ്ടതില്ലാത്ത, അതായത് പാരായണം ചെയ്യുമ്പോൾ അധികം ദീർഘിപ്പിക്കേണ്ടതില്ലാത്ത 5 അക്ഷരങ്ങൾ. മറ്റു 8 കാഫ്, മീം, ഐൻ, സീൻ, ലാം, അതുപോലെ തന്നെ നൂൻ, ഖാഫ്, സ്വാദ് എന്നിങ്ങനെ 8 അക്ഷരങ്ങൾ ദീർഘിപ്പിച്ച് അവയുടെ ഉച്ചാരണത്തിൽ ഖാഫ് എന്നുച്ചരിക്കുമ്പോൾ ഖാഫ് അലിഫ് ഫ അതിങ്ങനെ നമ്മൾ ഖാഫ് എന്ന് ഉച്ചാരണം എഴുതുകയാണെങ്കിൽ മൂന്നക്ഷരങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. അവയെ ദീർഘിപ്പിച്ച് ഓതേണ്ടതാണ്. പിന്നെ പതിനാലാമത്തൊരക്ഷരം അലിഫ് ആണ്. അത് ഉച്ചാരണത്തിൽ ആ ലിഫ് എന്ന് മൂന്നെണ്ണം ഉണ്ടെങ്കിലും ദീർഘിപ്പിച്ച് ഓതേണ്ടതില്ല. മൂന്നക്ഷരങ്ങളുള്ളത് ദീർഘിപ്പിച്ച് ഓതേണ്ടത് എപ്പോഴാണ്, അതിൻ്റെ സ്വഭാവം എന്താണ്? ഇപ്പം മദ് ലാസിം എന്നത് നമ്മൾ എടുത്തു പരിശോധിച്ചാൽ, ഞാൻ ആ തജ്വീദിൻ്റെ ഭാഗങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പറയുകയല്ല, അടിസ്ഥാനപരമായൊരു വിവരം എന്ന നിലക്ക് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. മദ് ലാസിം എന്ന് പറഞ്ഞാൽ സാധാരണ മദ്ദിൻ്റെ ഹർഫിനു ശേഷം സുക്കൂനുള്ള അക്ഷരം വരുമ്പോഴാണല്ലോ മദ് ലാസിം ഉണ്ടാവുക. മദ്ദിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? അലിഫ്, വാവ്, യ. അതിനുശേഷം വരുന്ന അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ മദ് ലാസിമായി. അപ്പോൾ അത് ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. ഇവിടെ യാസീനിലെ സീൻ എന്നുച്ചരിക്കുമ്പോൾ മൂന്നക്ഷരങ്ങൾ വരുന്നു. സീൻ, ആദ്യം സീന്, പിന്നെ യാ, പിന്നെ നൂന്. യാ എന്ന മദ്ദിൻ്റെ ഹർഫിന് ശേഷം ഉച്ചാരണത്തിൽ സുക്കൂനുള്ള നൂനാണ് വരുന്നത്. അപ്പോൾ മദ് ലാസിമിൻ്റെ വിധിയാണ്. അഥവാ മദ് ലാസിം അൽ കലമിയുമുണ്ട്, ഹർഫിയുമുണ്ട്. ഒരു കലിമത്തിൽ, ഒരു വാചകത്തിൽ, ഒരു വാക്കിൽ മദ്ദിൻ്റെ ഹർഫിന് ശേഷം സുക്കൂനുള്ള അക്ഷരങ്ങൾ വരുന്ന രീതിയും, ഒരു ഹർഫ് തന്നെ ഉച്ചരിക്കുമ്പോൾ മദ്ദിൻ്റെ ഹർഫിന് ശേഷം സുക്കൂന് വരുന്ന രീതിയും ഉണ്ട്. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് സീനിനെ അല്പം ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണമെന്ന് പറയുന്നത്. അതൊന്നിങ്ങനെ ഓതി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. യാസീൻ, അങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത്. ഇതാണ് പിന്നെ അവിടെ പാരായണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഈ നാലായത്തുകളിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗം വരുന്നത് മൂന്നാമത്തെ ആയത്തിലാണ്. ഇന്നക ലമിനൽ മുർസലീൻ. ഇന്നക, അവിടെ സുക്കൂനുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഓതണം. സുക്കൂനുള്ള മീമും നൂനും മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്, പാരായണം ചെയ്യേണ്ടത് എന്നത് തജ്വീദ് നിയമത്തിലെ ഒരു അടിസ്ഥാന വിവരമാണ്. അത് നമ്മളൊക്കെ സാധാരണ ശ്രദ്ധിക്കാറുള്ളതുമാണ്. ആ ഭാഗമൊന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്തൊരു കാര്യം, പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ അലാ സുറാത്തിം മുസ്തഖീം. സുറാത്തിം മുസ്തഖീം എന്ന് പറയുന്ന ഭാഗമാണ്. സുറാത്തുൻ അവിടെ തൻവീനാണ്. ആ തൻവീനിന് ശേഷം അഥവാ രണ്ട് കസ്ർ ഖുർആനിലുള്ളത് നോക്കിയാൽ കാണാൻ പറ്റും. രണ്ട് കസ്റും രണ്ട് ലൊമ്മും രണ്ട് ഫതഹും ആ രൂപത്തിൽ വരുന്നതിനെയാണല്ലോ നമ്മൾ തൻവീനെന്ന് പറയാം. ആ തൻവീനിന് ശേഷം മീമ് വന്നാൽ ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതണം. അതാണ് നിയമം. അപ്പോൾ അവിടെ പാരായണം ചെയ്യുമ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കണം. ഒന്ന് ഓതി നോക്കിയാൽ മനസ്സിലാകും. അലാ സിറാത്തിം മുസ്തഖീം. ഇതാണ് ഈ നാല് ആയത്തുകളിൽ പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി സൂറത്ത് യാസീനിലെ ഈ ആയത്തുകളുടെ ആശയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു പുതിയ സൂറത്ത് പഠിക്കുമ്പോൾ ആ സൂറത്തിൻ്റെ പ്രത്യേകതകളും ആ സൂറത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളും അറിയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇവിടെ 36-ാമത്തെ ഖുർആനിലെ സൂറത്തുകളുടെ ക്രമമനുസരിച്ച് 36-ാമത്തെ സൂറത്താണ് സൂറത്ത് യാസീൻ. അതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ സൂറത്തിലാകെ 83 ആയത്തുകളാണുള്ളത്. 83 ആയത്തുകൾ. പിന്നെ നമുക്കറിയാം ഖുർആനിലെ സൂറത്തുകളെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ചില സൂറത്തുകളെ ചില ആയത്തുകളും ചില സൂറത്തുകൾ മുഴുവനായും രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. അഥവാ മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും. അത് ഖുർആനുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ ഒരറിവാണ്. അതായത് പ്രവാചകൻ്റെ ഹിജറക്ക് മുമ്പ് അവതരിച്ച അധ്യായങ്ങളെ ആയത്തുകളെ മക്കിയായ സൂറത്തുകളെന്നും മക്കിയായ ആയത്തുകൾ എന്നും പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷമുള്ള ആയത്തുകളെ സൂറത്തുകളെ മദനിയായ ആയത്തുകൾ മദനിയായ സൂറത്തുകളെന്ന് പറയാറുണ്ട്. ഇവിടെ സൂറത്ത് യാസീൻ മക്കിയ വിഭാഗത്തിൽപ്പെട്ട അധ്യായമാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, ഈ സൂറത്ത് ക്രമത്തിൽ, സൂറത്തുകളുടെ ക്രമത്തിൽ 36-ാമത്തെ അധ്യായം. രണ്ടാമത്തേത് ആകെ ആയത്തുകളുടെ എണ്ണം 83. മൂന്നാമത്തെ കാര്യം, ഇത് മക്കിയ വിഭാഗത്തിൽപ്പെട്ട അധ്യായമാണ്, സൂറത്താണ്. ഇനി യാസീനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫലായിലുകൾ എടുത്തു പരിശോധിക്കുമ്പോൾ, അതിൻ്റെ പ്രാധാന്യം എടുത്തു പരിശോധിക്കുമ്പോൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രാധാന്യപൂർവം പരിഗണിക്കാറുള്ള ഒരു സൂറത്താണ് യഥാർത്ഥത്തിൽ യാസീൻ എന്ന് പറഞ്ഞാൽ, മുമ്പൊക്കെ ആളുകൾ ഖുർആനും അറിയാം യാസീനും അറിയാം എന്ന ഒരു ശൈലി തന്നെ ആളുകൾക്കിടയിൽ നിലനിന്നിരുന്നു. ഖുർആനും അറിയാം യാസീനും അറിയാം, അഥവാ യാസീനൊരു പ്രത്യേകത ആളുകൾ കാണുന്നു. ഇപ്പം നിത്യജീവിതത്തിൽ പൊതുവിൽ മുസ്ലിം സമൂഹം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ, മറ്റു അധ്യായങ്ങളെക്കാളെല്ലാം ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളിലും പ്രധാന സന്ദർഭങ്ങളിലും ഒക്കെ യാസീനിനെ ആളുകൾ പരിഗണിക്കുന്ന ഒരു രീതി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുട്ടികളോടൊക്കെ രാത്രി ഖുർആൻ പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ, ഒരു യാസീനോതു മോനെ, ഒരു യാസീനോതു മോളെ എന്നാണ് മുതിർന്ന ആളുകൾ കുട്ടികൾ ഉപദേശിക്കാറുള്ളത്. അതല്ലെങ്കിൽ വീട്ടിലൊരു മരണം സംഭവിച്ചാൽ മയ്യത്തിനെ സന്ദർശിക്കാൻ വരുന്ന ആളുകളും മയ്യത്തിൻ്റെ അടുത്തിരിക്കുന്ന ആളുകളും സൂറത്ത് യാസീൻ ഓതുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മയ്യത്ത് എടുക്കുന്നതിന് മുമ്പ് സൂറത്ത് യാസീൻ ഓതി പാരായണം ചെയ്യുന്ന ഒരു രീതിയും സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. വീട്ടിൽ എന്തെങ്കിലും സവിശേഷമായ കാര്യങ്ങളുണ്ടായാൽ സൂറത്ത് യാസീൻ ഓതുന്ന വീട്ടുകാരെ, സ്ത്രീകളെ, ഉമ്മമാരെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ യാസീനിന് ഇത്രയധികം പരിഗണന നൽകാൻ മാത്രമുള്ള എന്തു സവിശേഷതയാണ് യാസീനുള്ളത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, പലതും കേട്ടുകേൾവിയുടെയും നാട്ടുനടപ്പുകളുടെയും അടിസ്ഥാനത്തിൽ ആളുകൾ ചെയ്തു വരുന്നു എന്നതിനപ്പുറം ആ നിലക്കുള്ള ഒരു ഫളില്, ഒരു പവിത്രത യാസീനിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ യാസീൻ മോശമായ ഒരു സൂറത്താണ് എന്നല്ല, വിശുദ്ധ ഖുർആനിലെ ഏതൊരായത്തിനും ഏതൊരധ്യായത്തിനുമുള്ള എല്ലാവിധ പവിത്രതയും മഹത്വവും അള്ളാഹുവിൻ്റെ കലാം എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിൽ ഉള്ളതുപോലെ സൂറത്ത് യാസീനിനും അതിൻ്റെ മഹത്വവും പരിപാവനത്വവും പവിത്രതയുമുണ്ട്. യാസീനിൽ ഒരു അർഫ് പാരായണം ചെയ്താൽ, ഖുർആനിൽ ഒരു അർഫ് പാരായണം ചെയ്തതിന് 10 ഹസനാത്തുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച അതേ പുണ്യം ലഭിക്കും, അതിലൊന്നും ഒരു കുറവുമില്ല. എന്നാൽ യാസീനുമായി ബന്ധപ്പെട്ട് ധാരാളം ദുർബലങ്ങളായ ഹദീസുകൾ പറഞ്ഞ് പരിചയിക്കുകയും അതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് പലപ്പോഴും ഈ നിലക്കുള്ള ഒരു പരിഗണന ആളുകൾ യാസീനിന് നൽകാനുണ്ടായ കാരണം. അതിൽ ചില ഹദീസുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ഹദീസ് നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും, ഇന്ന ലിക്കുല്ലി ഷൈഇൻ ഖൽബ വ ഖൽബുൽ ഖുർആനി യാസീൻ മൻ ഖറഅഹ ഫകഅന്നമ ഖറഅൽ ഖുർആന അശറ മറാത്ത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇത് അങ്ങനത്തെ ഒരു ഹദീസാണ്. ഇന്ന ലിക്കുല്ലി ഷൈഇൻ ഖൽബ, എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയമുണ്ട്. വഖൽബുൽ ഖുർആനി യാസീൻ, ഖുർആനിന്റെ ഹൃദയം അത് യാസീനാകുന്നു. മൻ ഖറഅഹ ഫകഅന്നമ ഖറഅൽ ഖുർആന അശറ മറാത്ത്. ആരെങ്കിലും ഇത് പാരായണം ചെയ്താൽ അവൻ 10 തവണ ഖുർആൻ പാരായണം ചെയ്തവനെ പോലെയാണ്. വേറൊരു ഹദീസ് ഇങ്ങനെ പ്രചരിക്കുന്നു, മൻ ഖറഅ സൂറത്ത യാസീൻ ഫീ ലൈലത്തിൻ അസ്ബഹ മഗ്ഫൂറൻ ലഹു. ആരെങ്കിലും ഒരു രാത്രിയിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവൻ നേരം പുലരുന്നത് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവനായിട്ടാണ്. വേറൊരു ഹദീസിൽ ഇങ്ങനെ വായിക്കാം, മൻ ദാവമ അലാ ഖിറാഅതിഹ കുല്ല ലൈലത്തിൻ സുമ്മ മാത്ത ഷഹീദൻ. ആരെങ്കിലും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് എല്ലാ രാത്രിയിലും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് പതിവാക്കുകയും എന്നിട്ട് അയാൾ മരിക്കുകയും ചെയ്താൽ അയാൾ രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത്. വേറൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ ദഖലൽ മഖാബിറ ഫഖറഅ സൂറത്ത യാസീൻ ഖഫഫല്ലാഹു അൻഹും യൗമ ഇദിൻ. ആരെങ്കിലും ഒരു ഖബർസ്ഥാനിൽ, മഖ്ബറയിൽ പ്രവേശിച്ചു, എന്നിട്ട് സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അള്ളാഹു ആ ദിവസം അയാളുടെ ശിക്ഷയ്ക്ക് ഇളവ് നൽകും. വേറൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇഖറഉ സൂറത്ത യാസീൻ, യാസീനിന് നിങ്ങൾ പാരായണം ചെയ്യുക, അലാ മൗതാക്കും, നിങ്ങളിൽ മരണാസന്നനായ ആൾക്ക് സൂറത്ത് യാസീൻ പാരായണം ചെയ്തു കൊടുക്കുക. വേറൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മാമിൻ മയ്യിത്തിൻ യുഖറഉ അലൈഹി സൂറത്തു യാസീൻ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി. ഒരു മയ്യത്തിൻ്റെ മേൽ, മയ്യത്തിൻ്റെ അടുത്ത് സൂറത്തു യാസീൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവന് കാര്യങ്ങൾ ലഘൂകരിച്ചു കൊടുക്കും. ഇപ്പം ഏകദേശം ഒരു 6 ഹദീസ് ഇവിടെ ഉദ്ധരിച്ചു. ഈ ഹദീസുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതെല്ലാം വഈഫുകളാണ്, ദുർബലങ്ങളായ ഹദീസുകളാണ്. ചിലത് മൗളുആത്തുകളാണ്, ആരൊക്കെയോ കെട്ടിച്ചമച്ചുണ്ടാക്കിയത്, അല്ലെങ്കിൽ ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള അതിൻ്റെ മാനദണ്ഡങ്ങൾ പൂർത്തിയാവാത്ത ദുർബലങ്ങളായ ഹദീസുകളാണ് ഇവ എന്ന് ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതായി ഇത്തരം ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് യാസീനുമായി ബന്ധപ്പെട്ടൊരു പക്ഷേ ഇത്തരം ഈ നിലക്ക് ധാരാളം വഈഫായ ഹദീസുകൾ ഇങ്ങനെ സമൂഹത്തിൽ

സൂറത്തുൽ ബഖറയിലെ അലിഫ് ലാം മീം എന്ന ആയത്തു മുതൽ പഠിച്ചതു മുതൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കേവലാക്ഷരങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ, മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയ അന്തിമ അഭിപ്രായം വല്ലാഹു അഅലം എന്നാണ്. പടച്ചോൻക്കറിയാം, അള്ളാഹുവിനറിയാം. എന്നാൽ ഇതിന് പല ലക്ഷ്യങ്ങളുമുണ്ട്. അറബികളെ വെല്ലുവിളിക്കുകയാണ്, അറബികളെ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അതേ അക്ഷരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കഴിയുമെങ്കിൽ ഇതിന് സമാനമായ ഒരു അധ്യായം കൊണ്ടുവരൂ എന്ന ഒരു വെല്ലുവിളിയാണിത് എന്നഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. അതേസമയം ഇത് ഒരു നിദായിന് വേണ്ടി, വിളിക്കാൻ വേണ്ടി, ഏയ് എന്ന് ഒരാളെ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള പ്രയോഗമാണ് കേവലാക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ട ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അന്തിമമായി മിക്ക പണ്ഡിതന്മാരും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവസാനം പറയാറുള്ളത് വല്ലാഹു അഅലം എന്നാണ്. ഇവിടെ യാസീനിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ വ്യക്തമായ ഒരഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കും. അഥവാ യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ എന്നാണ്. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ, താബിഈകളും തബഅത് താബിഈകളുമായ മുൻഗാമികളായ ഖുർആൻ വ്യാഖ്യാതാക്കളെ, പണ്ഡിതന്മാരെ, വഹാഖിനെ പോലെ, ഇക്രിമ റഹ്മഹുല്ലയെ പോലെ, സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ആളുകളെ ഉദ്ധരിച്ചുകൊണ്ട് അവരൊക്കെ ഇതിനെക്കുറിച്ച് യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ, ഏ മനുഷ്യ എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്ന് ഇബ്നു കസീർ റഹ്മഹുല്ലയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഈ രൂപത്തിൽ യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ എന്നാണ് എന്ന് പറഞ്ഞതായി കാണാൻ കഴിയും. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു താബിഈകളിൽപ്പെട്ട പ്രഗൽഭ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് ഹുവ കദാലിക ഫീ ലുഗത്തിൽ ഹബശ, അബസീനിയക്കാരുടെ എത്യോപ്യക്കാരുടെ ഭാഷയിൽ യാ ഇൻസാൻ എന്നതിന് യാസീൻ എന്നാണ് ഉപയോഗിക്കുക എന്ന് അഭിപ്രായപ്പെട്ടതായി തഫ്സീറുകളിൽ കാണാൻ കഴിയും. എന്തായിരുന്നാലും എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അള്ളാഹുവിനെ മാത്രമറിയാം. രണ്ടാമത്തെ ആയത്ത് വൽ ഖുർആനിൽ ഹകീം, ഒരു വാവ്, അതാണ് തുടക്കത്തിൽ ആയത്തിൻ്റെ ഉള്ളത്. വൽ ഖുർആനിൽ ഹകീം, ഇവിടെ വാവ് വാവുൽ ഖസമാണ്, അഥവാ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാവാണ്. വല്ലാഹി എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. വല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവാണേ സത്യം. അതുപോലെ വൽ ഖുർആനി, ഖുർആൻ തന്നെയാണ് സത്യം. വാവുകൾക്ക് പല ഉപയോഗങ്ങളുണ്ട്, നമ്മൾ വിസ്താരഭയത്താൽ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. വാവുൽ ഹാല്, വാവുൽ റുബ്ബ, വാവുൽ സാഇദ, വാവുൽ മഅയ്യ, ഇങ്ങനെ പല ഉപയോഗങ്ങൾ അറബി ഭാഷയിൽ വാവ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ വാവുൽ ഖസമാണ് സത്യം ചെയ്തു പറയാൻ. ചെറിയ അധ്യായങ്ങളിലേക്ക് കടന്നു ചെന്നാൽ വശംസി, വദ്ദുഹ, വൽഫജിരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ, സ്ഥലങ്ങളിലെല്ലാം വന്നജ്മി എന്നൊക്കെ പറയുന്നിടത്ത് ഈ വാവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അഥവാ ഖുർആൻ തന്നെയാണ് സത്യം. അൽ ഹക്കീം, തത്വസമ്പൂർണമായ ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നു. എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അന്തിമ വേദഗ്രന്ഥത്തിന് നൽകിയ പേര്, ഒരു അലം ആണ്, നാ പേരാണത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അതിൻ്റെ മുസ്തഖാത്തുകളിലേക്ക് പോകേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഇപ്പൊ ഖുർആൻ ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ആണോ? ഖുർആൻ തന്നെ സ്വയം ആ പേര് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റമളാൻ മാസം, അതിലാകുന്നു ഖുർആൻ അവതരിക്കപ്പെട്ടത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, തീർച്ചയായും ഈ ഖുർആൻ അത് ഏറ്റവും നല്ലതിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്നു. അവിടെ ഖുർആൻ എന്ന പേര് സ്വയം അള്ളാഹു തൻ്റെ വേദഗ്രന്ഥത്തിന്, അവസാനത്തെ വേദഗ്രന്ഥത്തിനു വേണ്ടി സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഖറഅ, ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ്. ഖറഅയുടെ മസ്ദറാണ് ഖുർആൻ, ക്രിയാധാതു, വായന, വായിക്കപ്പെടേണ്ടത് എന്നൊക്കെയുള്ള അർത്ഥം ഈ ഖുർആൻ എന്ന പദത്തിനുണ്ട്. എന്തായിരുന്നാലും അള്ളാഹു തൻ്റെ അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആനിനെ പിടിച്ച് സത്യം ചെയ്യുന്നു.
ആ ഖുർആനിനൊരു സവിശേഷത, ഒരു വിശേഷണം കൂടി അള്ളാഹു നൽകി, അൽ ഹക്കീം.

0: ഈം തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം. ഖുർആനിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യം എന്താണ്? അതാണ് അടുത്ത ആയത്തിലുള്ളത്, ഇന്ന കലമിനൽ മുർസലീൻ. ഇവിടെ ഒരു ഇന്ന, അതാണ് ഒന്നാമത്തെ വാക്ക്. ഇന്നയുടെ അർത്ഥം നമുക്കറിയാം, തീർച്ചയായും. ഇന്നക്ക എന്ന് പറഞ്ഞാൽ തീർച്ചയായും താങ്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണല്ലോ ഖുർആൻ അവതരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മുഖാത്തബ്, ഇവിടെ സംസാരിക്കപ്പെടുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. ഇന്നക്ക, അള്ളാഹു പറയുന്നു, നബിയെ, തീർച്ചയായും താങ്കൾ, ലമിനൽ മുർസലീൻ, പ്രവാചകന്മാരിൽ പെട്ടവൻ തന്നെയാകുന്നു. ഇവിടെ ഉറപ്പിച്ചു പറയാൻ രണ്ടു വാക്കുകൾ അള്ളാഹു ഉപയോഗിച്ചു. ഒന്ന് ഇന്ന, തീർച്ചയായും, നിശ്ചയമായും. രണ്ടാമത്തേത് ലമിനൽ മുർസലീൻ എന്നതിലെ ലാമ്, ആ ലാമും ഒരദാത്തു തൗക്കീദാണ്. ഉറപ്പിച്ചു പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അറബി ഭാഷയിൽ ലാമ്. അപ്പൊ ഇന്നക്ക ലമിനൽ മുർസലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തീർച്ചയായും താങ്കൾ പ്രവാചകന്മാരിൽ പെട്ടവൻ തന്നെയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവിടെയുണ്ടായിരുന്ന ആളുകൾ പ്രവാചകനാണ് എന്ന് വിശ്വസിച്ചിരുന്നില്ല. നമുക്കറിയാം, പ്രവാചകന്റെ പ്രവാചകത്വത്തെ അവർ തള്ളിപ്പറഞ്ഞിരുന്നു. കവിയാണ്, സാഹിറാണ്, ഭ്രാന്തനാണ്, ആ നിലക്ക് അധികാരമോഹിയാണ്, പല രീതിയിലുമുള്ള ആരോപണങ്ങൾ, അപവാദങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചിരുന്നു അവർ. 13 അധ്യായം സൂറത്തുൽ ആദിലെ 43 ആയത്തിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, വയഖൂലൂനല്ലദീന കഫറു ലസ്ത റുസുല, നീ ഒരു പ്രവാചകനെ അല്ല എന്നാണ് അവിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു പറയുകയാണ്, ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായും നിങ്ങൾ പ്രവാചകന്മാരിൽ പെട്ടയാൾ തന്നെയാകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, തീർച്ചയായും താങ്കൾ പ്രവാചകൻ തന്നെയാകുന്നു എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് താങ്കൾ പ്രവാചകന്മാരിൽ പെട്ടവൻ തന്നെയാകുന്നു. അഥവാ ഇതൊരു പുതിയ കാര്യമല്ല. അല്ലാഹു ഒരു നബിയെ നിയോഗിക്കുക എന്നുള്ളത് പുതുമയുള്ള കാര്യമല്ല. കഴിഞ്ഞ മനുഷ്യരാശിയുടെ തുടക്കം മുതൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ധാരാളം പ്രവാചകന്മാരെ റബ്ബു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചക ശൃംഖലയിലെ ഒരു കണ്ണിയാണ് താങ്കൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായും താങ്കൾ പ്രവാചകന്മാരിൽ പെട്ടയാൾ തന്നെയാകുന്നു. അടുത്ത ഭാഗം, അലാ സിറാത്തിം മുസ്തഖീം, താങ്കൾ നേരായ മാർഗത്തിലാകുന്നു. ആ ആയത്ത് വിശദീകരിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ രണ്ട് ആയത്തുകൾ തമ്മിലുള്ള ബന്ധം നമ്മളൊന്ന് പരിശോധിച്ചാൽ അത് കുറച്ചുകൂടെ ആശയ വ്യക്തതയ്ക്ക് ഉപകാരപ്പെടും. ഒന്ന്, വൽ ഖുർആനിൽ ഹക്കീം, അള്ളാഹു സത്യം ചെയ്തു പറയും, സത്യം ചെയ്തു പറയുന്നു. ഖുർആൻ തന്നെയാണ് സത്യം. മുഖസമു ബിഹി, ഇവിടെ ഖുർആൻ, ഖുർആനിനെ പിടിച്ചാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. മുഖസമു അലൈഹി എന്താണ്? ഏതു കാര്യത്തിലാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്? നബിയെ, താങ്കൾ പ്രവാചകൻ തന്നെയാകുന്നു. പ്രവാചകന്റെ റിസാലത്തിനെ ഖുർആൻ കൊണ്ട് സത്യം ചെയ്ത് സ്ഥാപിക്കുകയാണ് ഈ രണ്ടായത്തുകളിലൂടെ. ഇവ തമ്മിലൊരു വലിയ ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് ഖുർആനാണ്. ധാരാളം മുഅ്ജിസാത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. പ്രവാചകന് ധാരാളം മുഅ്ജിസാത്തുകളുണ്ട്. മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കൊക്കെ അവർ അവരുടെ സമൂഹങ്ങളിലേക്ക് നബിയാണെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ആ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ഒരു മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിന് 9 മുഅ്ജിസത്തുകൾ നൽകി. അതിലൊന്നായിരുന്നു വടിയിട്ടാൽ പാമ്പാകുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ ധാരാളം മുഅ്ജിസത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷിയെ കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിലേക്ക് ഊതിയാൽ അത് പറന്നുപോകുന്നു. ഈ നിലക്ക് പ്രവാചകനെടുത്തു പരിശോധിക്കുമ്പോൾ പ്രവാചകൻ അള്ളാഹു നൽകിയ, ലോകാവസാനം വരെയുള്ള പ്രവാചകന് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ലോകാവസാനം വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആനാണ്. ആ പ്രവാചകന്റെ മുഅ്ജിസത്തിനെ, ആ ഖുർആൻ പ്രവാചകനാണ് എന്നതിനുള്ള തെളിവാണ്. ഖുർആനിലെ ഓരോ ഹുക്മുകളും, ഖുർആനിലെ ഓരോ വിധികളും, ഖുർആനിലെ ഓരോ അത്ഭുതങ്ങളും, ഖുർആനിലെ മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഓരോ ആയത്തുകളും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നതിനുള്ള തെളിവാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് റബ്ബു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും താങ്കൾ പ്രവാചകന്മാരിൽപ്പെട്ടയാൾ തന്നെയാകുന്നു. നാലാമത്തായത്ത്, അലാ സിറാത്തിം മുസ്തഖീം, താങ്കൾ നേരായ മാർഗത്തിലാകുന്നു. മുഹമ്മദ് വാപ്പകാരണവന്മാരെ തള്ളിപ്പളഞ്ഞു പറഞ്ഞു, മുഹമ്മദ് പിഴച്ചുപോയി, മുഹമ്മദ് ഒരു പുതിയ ആശയം രൂപീകരിച്ചു, പുതിയ മതം കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്, മുഹമ്മദിനൊന്നും വഴികേടൊന്നും സംഭവിച്ചിട്ടില്ല. സിറാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ത്വരീഖ് എന്നാണ്, മാർഗം, വഴി. വിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പ്രയോഗിച്ചത് നമുക്കറിയാം, ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിം മുസ്തഖീം, പ്രവാചകരെ തീർച്ചയായും താങ്കൾ ആളുകളെ ക്ഷണിക്കുന്നത് ഏറ്റവും നേരായ മാർഗത്തിലേക്ക് തന്നെയാകുന്നു. അപ്പോൾ അലാ സിറാത്തിം മുസ്തഖീം, താങ്കൾ നേരായ മാർഗത്തിലാണ്. അള്ളാഹുവിൻ്റെ സർട്ടിഫിക്കറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു കാഴ്ചയാണ് ഈ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു തവണ കൂടി ആ ആയത്തുകൾ പാരായണം ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. യാസീൻ വൽ ഖുർആനിൽ ഹകീം, തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാകുന്നു സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായും താങ്കൾ പ്രവാചകന്മാരിൽ പെട്ടവൻ തന്നെയാകുന്നു. അലാ സിറാത്തിം മുസ്തഖീം, താങ്കൾ നേരായ മാർഗത്തിലാകുന്നു. വിശുദ്ധ ഖുർആൻ നല്ല രൂപത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിക്കുവാനും അതിൻ്റെ പ്രതിഫലം ഒട്ടും കുറയാതെ പരലോകത്ത് സ്വീകരിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഇന്നത്തെ ഹൃദയവസന്തം ഇവിടെ സമാപിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. മഹാമനീഷികളുടെ മാതൃകകൾ അറിയാൻ സ്മൃതിപഥം. ഭൂതകാലം ഭാവിയുടെ ചൂണ്ടുപലകയാണ്, പിന്നിട്ട ജനപദങ്ങളുടെ തിരിശേഷിപ്പുകളും. മനുഷ്യമഹത്വത്തിന്റെ മലർവാടിയെക്കുറിച്ച്, മണലാരണ്യത്തിലെ മഹാമനീഷികളെക്കുറിച്ച്, അതെ പ്രവാചക അനുചരന്മാരെക്കുറിച്ച് സമഗ്രമായി അവതരിപ്പിക്കുന്ന പ്രോഗ്രാം സ്മൃതിപഥം.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശ്വപ്രസിദ്ധ ഖാരിഇകളുടെ ശബ്ദത്തിൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയും കേൾക്കാൻ കേൾവിക്കാർക്ക് അവസരം നൽകുന്ന പ്രത്യേക പരിപാടി. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാമിൽ ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലാണ് ഖുർആൻ പാരായണം നാം കേൾക്കുന്നത്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നാം കേൾക്കുന്ന സൂറത്തുകൾ: സൂറത്ത് അഅ്റാഫിലെ 73-ാം വചനം മുതൽ അവസാനം വരെയും സൂറത്തു അൻഫാൽ 1 മുതൽ 10 വരെയും വചനങ്ങളാണ്. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇവിടെ സമാപിക്കുന്നു. വിശ്വപ്രസിദ്ധ ഖാരി ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലാണ് സൂറത്തു അഅ്റാഫിലെ 73 മുതൽ അവസാനം വരെയും സൂറത്തു അൻഫാൽ 1 മുതൽ 10 വരെയും വചനങ്ങൾ നാം കേട്ടത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അഭ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിവസവും ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 21 പാരായണം നിർവഹിക്കുന്നു ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

أنكحك إحدى ابنتي هاتين على أن تأجرني ثماني حجج فإن أتممت

0: السماوات والأرض بالحق إن في ذلك لآية للمؤمنين.
1: ജസാകും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖത്തമൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
5: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
6: الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين، وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الدهر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
4: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പൊ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: إخوانا على سرر متقابلين لا يمسهم فيها نصب لا يمسهم فيها نصب وما هم منها بمخرجين.
1: بارك الله فيكم. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ നാം ശ്രവിച്ചത് വിശുദ്ധ ഖുറാനിലെ 15-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹിജർ 26 മുതൽ 48 കൂടിയ വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ഗാമിദി.
2: മകൻ മാതാവിനെ വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കുക എന്നത് ഏറെ പുണ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ആ വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കാനായി ഒരു അവസരം ഒരുക്കുകയാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ. നമ്മൾ തുടർച്ചയായി സൂറത്തുൽ അഹ്സാബാണ് മനഃപാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തു അഹ്സാബിൻ്റെ 34-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനഃപാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാനായ ഹാഫിസ് ജഅഫർ സലഫി.
5: 33-ാം അധ്യായം സൂറത്തു അൽ അഹ്സാബിലെ 34-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപാഠമാക്കുന്നത്. 33-ാമത്തെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപാഠത്തിലേക്ക് പ്രവേശിക്കാം.

വൽകുർന മാ യുത്ല വൽകുർന മാ യുത്ല

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൽ നിന്നും 34-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാനനായ ജാഫർ സലഫി ആയിരുന്നു.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-ക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി ഇന്ന സമിഅന.
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യസൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഖുർആനിൻ്റെ വിവിധ സൂറത്തുകൾ പ്രശസ്തരായ ഖാരിഇകളുടെ ശബ്ദത്തിൽ മനോഹരമായ പാരായണം കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിൽ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഖുർആനിലെ അധ്യായങ്ങളായ സൂറ ലുഖ്മാൻ, സൂറത്തു സജദ, സൂറത്തു അഹ്സാബ്, സൂറത്തു സബ, സൂറത്തു ഫാത്തിർ എന്നീ അധ്യായങ്ങളാണ് ഇപ്പോൾ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് സഅദ് അസ്സുറൈം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളായ സൂറത്തു ലുഖ്മാൻ, സൂറത്തു സജദ, സൂറത്തു അഹ്സാബ്, സൂറത്തു സബ, സൂറത്തു ഫാത്തിർ എന്നീ അധ്യായങ്ങൾ മുഴുവനായും പാരായണം നിർവഹിച്ചത്
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലിച്ചായുടെ തിരക്കോടെ തുടക്കം. പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
4: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
5: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസക്കൽ. അത് കെലിമത്താവുമ്പോൾ കെലിമി മുസക്കൽ എന്ന് പറയുന്നു. സോഫാത്ത് അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന് വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ. ബികുല്ലി ഷൈഇം ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ

ദൂനിർ റഹ്മാൻ യൻസുറുക്കും. സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീം ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാണ്. അവർ ഇല്ലാ ഫീ ഗുറൂർ, ഇല്ലാ ഫീ ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫീ ഗുറൂർ ഗൈന് ഗൈ ഗു, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി. ഇവിടെ അമ്മൻ ശേഷം ഹാ, ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം യർസുഖു ശേഷം കും. യർസുഖുക്കും ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക്ക എന്നാവും. പാരായണത്തിൽ ഇന്നംസക്ക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക്ക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹു നോ റിസ്ഖഹു നോ അല്ല, റിസ്ഖ റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ, ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ. ഉതുവ്വിൻ, തൻവീന് ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വിൻ വനുഫൂർ എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى. അഫമൈ യംഷി, സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. അഫമൈയ, അഫമൈ യംഷി ഈ രൂപത്തിൽ. അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുക്കിബൻ അല വജിഹിഹി, മുക്കിബൻ അല, തൻവീന് ശേഷം അയൻ. മുക്കിബൻ അല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, മുക്കിബൻ അല എന്നല്ല, മുക്കിബൻ അല. അല വജിഹിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്, സിലത്തു തൊവീല. അപ്പോൾ വജിഹിഹി അഹ്ദ, അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തി മുസ്തഖീം. ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തി മുസ്തഖീം, അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തി മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവൽ

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: أعوذ بالله من الشيطان الرجيم.
3: وقال فرعون

0: الدار.
1: جزاكم الله خيرا. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
3: റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.
4: وترى كثيرا منهم يسارعون في الإثم والعدوان وأكلهم السحت

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കളിൽ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: أعوذ بالله من الشيطان الرجيم.

മാന്യ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സുഹ്റഫിലെ 31 മുതൽ 56 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് സൽമാൻ അൽ ഉതൈബി.

0: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. ഹൃദയവസന്തത്തിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത് നിഷാദ് സലഫി. ഖുർആനിലെ സൂറത്തു യാസീനിലെ 13 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയിഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا

വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറ യാസീനിലെ 13 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്തത്. എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ മാനവരാശിയെ പഠിപ്പിക്കുന്നത്? അതിൻ്റെ ആശയതലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ലഹും മസലൻ എന്ന് പറയുന്നിടത്ത് രണ്ട് മീമുണ്ട്. കയ്യിൽ ഖുർആൻ എടുത്ത് 13 ആയത്തിലെ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു മീമിനെ മറ്റേ മീമിൽ, രണ്ടാമത്തെ മീമിൽ ലയിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പാരായണ രീതിയാണ്, മണിച്ചുകൊണ്ടുള്ള പാരായണ രീതിയാണ് നമ്മളവിടെ സ്വീകരിക്കേണ്ടത്. മസലൻ എന്ന് പറയുന്നിടത്ത് ആ തൻവീന് മസലൻ എന്ന് വ്യക്തമായി തന്നെ ഓതണം, കാരണം അതിനുശേഷം ഹംസാണ് വന്നിട്ടുള്ളത്. പിന്നെ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇദ് ജാഅഹൽ മുർസലൂൻ. ജാഅ എന്ന് പറയുന്നിടത്ത് ഖുർആനിൽ മദ് നൽകപ്പെട്ടിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. അതിനുള്ള കാരണം മുമ്പ് പല ക്ലാസ്സുകളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ, പറഞ്ഞിരുന്നതുപോലെ, ജ എന്ന ജീമിനു ശേഷം അലിഫ് വന്നിട്ടുണ്ട്. അത് അസ്ലിയായ മദ്ദിന്റെ അക്ഷരമാണ്. അതിനുശേഷം ഹംസ വന്നു. ഇത് രണ്ടും ഒറ്റ കലിമത്തിലാണ് വന്നിട്ടുള്ളത്, ഒരു വാക്കിലാണ് വന്നിട്ടുള്ളത്. ജ ആ എന്ന ഒരു വാക്കിൽ അലിഫിനു ശേഷം ഹംസ വന്നപ്പോൾ അതിനെ മദ് മുത്തസിൽ എന്ന് വിളിക്കുമെന്നും ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണമെന്നും പലതവണ നമ്മൾ പറയുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. ഇദ് ജാഅഹൽ മുർസലൂൻ. അത് കഴിഞ്ഞ് അടുത്ത ആയത്തിലേക്ക് കടന്നു വന്നാൽ ഇദ് അർസൽനാ ഇലൈഹി. അവിടെയും ഒരു അലിഫിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. പക്ഷെ അത് രണ്ടും രണ്ട് കലിമത്തിലാണ്. അർസൽനാ എന്നതൊരു കലിമത്തും ഇലൈഹിം എന്നുള്ളത് മറ്റൊന്നുമാണ്. ഇവിടെ മദ് മുംഫസിലാണ്. അത് നമുക്ക് വേണമെങ്കിൽ നീട്ടാതെ ഓതാം, അല്ലെങ്കിൽ നീട്ടിയും പാരായണം ചെയ്യാം. പിന്നെ ഇവിടെ ബിസാലിസിം ഫഖാലു. അവിടെ സാലിസിൻ എന്ന് ഓതാൻ നിർവാഹമില്ല, മറിച്ച് സാലിസിം ഫഖാലു. ആ സാലിസിൻ എന്നതിലെ ആ നൂനിനെ, പാരായണത്തിൽ ഉച്ചാരണത്തിലുള്ള നൂനിനെ, അടുത്ത ഫായിൽ ഫാ ആണ് തൊട്ടടുത്ത അക്ഷരം വന്നതുകൊണ്ട് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. ബിസാലിസിം ഫഖാലു. ഫഖാലു ഇന്ന എന്ന് പറയുന്നിടത്തും ഇന്ന ഇലൈക്കും എന്ന് പറയുന്നിടത്തും മദ്ദുണ്ട്. അത് നമ്മൾ അർസൽന ഇലൈഹിം എന്ന് പറഞ്ഞിടത്ത് അതുപോലെയുള്ള മദ് മുംഫസിലാണ്. ഫഖാലു ഇന്ന രണ്ടിടത്തും അത് നീട്ടാനുള്ള ഒരിടത്ത് വാവും രണ്ടാമത്തെ ഭാഗത്ത് അലിഫുമുണ്ട്. അതിന് രണ്ടിനും ശേഷം ഇന്ന എന്നതിലെ ഇ എന്ന ഹംസും ഇലൈക്കും എന്നതിലെ ഇ എന്ന അക്ഷരവും വന്നിരിക്കുന്നു. അവിടെ നമുക്ക് നീട്ടി ഓതാം, അതല്ലെങ്കിൽ മിതമായി നീട്ടി ഓതാം, അതല്ലെങ്കിൽ നീട്ടാതെ സാധാരണ ഓതുന്ന രൂപത്തിലുള്ള പാരായണവും ആകാവുന്നതാണ് മദ് മുംഫസിലായതുകൊണ്ട്. ഖാലു മാ അൻതും എന്ന് പറയുന്നിടത്തും മദ് മുംഫസിലാണ്. സാധാരണ നീട്ടിയോ അല്ലെങ്കിൽ ദീർഘിപ്പിച്ചോ ഓതാവുന്നതാണ്. അൻതും എന്ന പാരായണമല്ല ശരി. അൻതും അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. വമാ അൻസല റഹ്മാൻ
അവിടുത്തെ പാരായണവും അങ്ങനെ തന്നെയാണ്. അൻസല എന്നല്ല, സായിനു മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, ആ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. അപ്പോ ഈ രൂപത്തിലാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ഖാലു റബ്ബുന യഅലമു ഇന്നാ ഇലൈക്കും, അത് ഇനിയും ആവർത്തിക്കേണ്ടതില്ല. ഇന്നാ ഇലൈക്കും എന്ന് നമ്മൾ മുമ്പും പറഞ്ഞു. അതുപോലെ സാധാരണ നീട്ടിയോ ഒരൽപ്പം കൂടെ ദീർഘിപ്പിച്ചോ, ആറ് ഹറക്കത്തിന്റെ കദർ സുദീർഘമായി ദീർഘിപ്പിച്ചോ അവിടെ പാരായണം ചെയ്യാവുന്നതാണ്. وَمَا عَلَيْنَا إِلَّا الْبَلَاغُ الْمُبِينُ عَلَيْنَا إِلَّا അവിടെയും ആ നിലക്കുള്ള ഒരു മദ് തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടത് സൂചിപ്പിച്ചു എന്ന് മാത്രം. നല്ല ഒരു കാര്യത്തിന്റെ പാരായണം ശ്രദ്ധിച്ച് എങ്ങനെയാണ് ഇവിടെയൊക്കെ നമ്മൾ ഓതേണ്ടത് എന്ന വിഷയത്തിൽ നല്ല ഒരു ശ്രദ്ധ ഉണ്ടാവണം. അവിടെ നമ്മൾ കുറച്ച് സമയമൊക്കെ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക തന്നെ വേണം. അള്ളാഹുവിന്റെ കലാം ഓതുന്നതിനുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അതിന്റെ ശരിയായ പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയാവുന്ന രൂപത്തിൽ തന്നെ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നോക്കൂ, അതിലെ ഓരോ ആയത്തുകൾ എടുത്ത് അതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ പരിശോധിച്ച് ആ ആയത്തിന്റെ അർത്ഥം എന്താണ് എന്നും നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തേത്, വദ്രിബ് ലഹും മസല. ളറബൽ മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരിച്ചു, ഉദാഹരണം പറഞ്ഞു എന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. ഇവിടെ ഈ ദുരിബ് വറബ എന്നതിന്റെ അമ്ര രൂപമാണ്, സിഗത്തുൽ അമ്ര, കൽപ്പനാരൂപം. ലഹും അവർക്ക്, മസലൻ ഉദാഹരണം, അവർക്ക് നീ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്ക്, അവർക്ക് നീ ഉദാഹരിച്ചു കൊടുക്ക്. ആരുടെ ഉദാഹരണമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അസ്ഹാബൽ ഖറിയ. അസ്ഹാബുൽ ഖറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികളുടെ ഉദാഹരണം. സ്വാഹിബ്, അസ്ഹാബ്, സ്വാഹിബ് എന്നതിൻ്റെ ബഹുവചനമാണ് അസ്ഹാബ്. സ്വാഹിബ് എന്നത് ആ രൂപത്തിലുള്ള ഒരർത്ഥമാണ് അതിന് ലഭിക്കുക. കൂട്ടുകാരൻ എന്നും ഉടമസ്ഥൻ എന്നും ഒക്കെ സ്വാഹിബിന് അർത്ഥമുണ്ട്. എന്നാൽ എന്തെങ്കിലും ഒരു പ്രത്യേക വസ്തുവുമായി ചേർത്തു പറയുമ്പോൾ അതിൻ്റെയാൾ, അതിൻ്റെ ഉടമ എന്ന നിലക്കൊക്കെയാണ് സ്വാഹിബ് എന്ന വാക്ക് ഉപയോഗിക്കപ്പെടാറുള്ളത്. ഇവിടെ ഖറിയ, ഗ്രാമം, നാട് എന്ന വാക്കിലേക്കാണ് അസ്ഹാബിന് ചേർത്തു പറയുന്നത്. അപ്പം അസ്ഹാബുൽ ഖറിയ എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലെ ആളുകൾ എന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ ആ ഗ്രാമവാസികളുടെ ഉദാഹരണം അവർക്ക് നീ പറഞ്ഞു കൊടുക്കുക. എന്താണ് ആ ഗ്രാമവാസികളുടെ പ്രത്യേകത? എന്ത് ഉദാഹരണമാണ് അവരെക്കുറിച്ച് പറയാനുള്ളത്? ഇദ് ജാഅഹൽ മുർസലൂൻ. ഇദ് ജാഅ എന്ന വാക്കിന്റെ അർത്ഥം വന്നു. ജാഅഹ അതിലേക്ക് വന്നു, അഥവാ ആ ഗ്രാമത്തിലേക്ക് വന്ന സന്ദർഭം. അൽ മുർസലൂൻ, മുർസൽ എന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്കാണ്, ദൂതൻ, പ്രവാചകൻ. ഇദ് ജാഅഹൽ മുർസലൂൻ, പ്രവാചകന്മാർ ആ ഗ്രാമത്തിലേക്ക് വന്ന സന്ദർഭം, ആ ഗ്രാമവാസികളുടെ ഉദാഹരണം നീ അവർക്ക് പറഞ്ഞുകൊടുക്കുക, ഉദാഹരിച്ചു കൊടുക്കുക. ഇനി അടുത്ത ഒരായത്ത് നോക്കാം. ഇവിടെ ഒരു ദൂതൻ വന്നു എന്നല്ല പറയുന്നത്, മറിച്ച് ദൂതന്മാർ വന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് അള്ളാഹു അടുത്ത ആയത്തിൽ എടുത്തു പറയുന്നു. ഇസ്, ആ സന്ദർഭം ഓർക്കുക. ഏതാണ് സന്ദർഭം? അർസൽന, നാം അയച്ചു. അർസല എന്ന് പറഞ്ഞാൽ ദൂതനെ അയച്ചു. അർസൽന, അള്ളാഹുവാണ് പറയുന്നത്, നാം അയച്ചു. ഇലൈഹിം, അവരിലേക്ക്, അഥവാ ഇല അസ്ഹാബിൽ ഖറിയ, ആ ഗ്രാമവാസികളിലേക്ക് നാം അയച്ചു. ഇസ്നൈൻ, രണ്ടാളുകളെ, ഒരു പ്രവാചകനെയല്ല, രണ്ട് പ്രവാചകന്മാരെയാണ് ആ ഗ്രാമത്തിലേക്ക് അള്ളാഹു അയച്ചത്. ഫക്കദ്ദബൂഹുമ, എന്താ സംഭവിച്ചത്? എല്ലാ പ്രവാചകന്മാർക്കും സംഭവിക്കാറുള്ളത് പോലെ, കദ്ദബൂ, അവർ കളവാക്കി. ഹുമ, അവരെ രണ്ടുപേരെയും.
ഫകദ്ദബു, അപ്പോൾ അവർ കളവാക്കി. ഹുമ, അവരെ രണ്ടുപേരെയും. ഫഅസ്സസ്ന, അസ്സസ ശക്തിപ്പെടുത്തി. ഫഅസ്സസ്ന, നാം ശക്തിപ്പെടുത്തി. ബിസാലിസിൻ, മൂന്നാമതൊരാളെ കൊണ്ട്. രണ്ടു പ്രവാചകന്മാരെ ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ചു, രണ്ടാളുകളെയും അവർ നിഷേധിച്ചു, മൂന്നാമത്തെ ഒരാളെ കൊണ്ട് നാം ശക്തിപ്പെടുത്തി. ഇപ്പോൾ എത്ര പ്രവാചകന്മാരായി? മൂന്ന് പ്രവാചകന്മാരെ ആ ഗ്രാമത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഫഖാലു, അവർ പറഞ്ഞു, അഥവാ ആ പ്രവാചകന്മാർ പറഞ്ഞു. കാല എന്ന വാക്കിന്റെ അർത്ഥമറിയാം പറഞ്ഞു എന്നാണ്. കാലു, അവർ പറഞ്ഞു. ഇന്ന, തീർച്ചയായും ഞങ്ങൾ. ഇന്ന എന്ന വാക്കിന്റെ അർത്ഥമറിയാം തീർച്ചയായും. ഇന്നയും നഹ്നുവും കൂടി ചേർന്നതാണ് ഇന്ന, തീർച്ചയായും ഞങ്ങൾ. ഇലൈക്കും, നിങ്ങളിലേക്ക്. മുർസലൂൻ, അയക്കപ്പെട്ടവരാകുന്നു. ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. ഇദ് അർസൽന, നാം അയച്ച സന്ദർഭം ഓർക്കുക. ഇലൈഹിം, അവരിലേക്ക്. ഇസ്നൈൻ, രണ്ടാളുകളെ. ഫകദ്ദബു, അപ്പോൾ അവർ കളവാക്കി, നിഷേധിച്ചു. ഹുമ, ആ രണ്ടുപേരെയും. ഫഅസ്സസ്ന, അപ്പോൾ നാം ശക്തിപ്പെടുത്തി. ബിസാലിസിൻ, മൂന്നാമതൊരാളെ കൊണ്ട്. ഫഖാലു, എന്നിട്ട് അവർ, ആ മൂന്ന് പ്രവാചകന്മാർ പറഞ്ഞു. ഇന്ന, തീർച്ചയായും ഞങ്ങൾ. ഇലൈക്കും, നിങ്ങളിലേക്ക്. മുർസലൂൻ, നിയോഗിക്കപ്പെട്ടവരാണ്, അയക്കപ്പെട്ടവരാണ്, പ്രവാചകന്മാരാണ്. ഖാലു, അവർ പറഞ്ഞു. അതായത് ഗ്രാമത്തിലെ ആളുകൾ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാകുന്നു എന്ന് ആ ദൂതന്മാർ ഗ്രാമവാസികളോട് പറഞ്ഞപ്പോൾ ഗ്രാമവാസികൾ പറഞ്ഞു, മാ അല്ല, അന്തും, നിങ്ങൾ. മാ അന്തും, നിങ്ങളല്ല. ഇല്ല ബഷറുൻ, മനുഷ്യന്മാർ അല്ലാതെ അല്ല. അഥവാ മാ അന്തും ഇല്ല ബഷറുൻ, നിങ്ങൾ മനുഷ്യരല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യർ മാത്രമാണ്. മിസ്ലുന, ഞങ്ങളെപ്പോലെയുള്ള. നിങ്ങൾ പ്രവാചകന്മാരാണ്, ദൂതന്മാരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലേ. വമാ അൻസല, അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി, അവതരിപ്പിച്ചു, വർഷിപ്പിച്ചു എന്നൊക്കെയാണ്. മാ അൻസല, ഇറക്കിയിട്ടില്ല. അർറഹ്മാൻ, പരമകാരുണ്യകൻ. അള്ളാഹു ഇറക്കിയിട്ടില്ല. മിൻ ഷൈഇൻ, ഒന്നും തന്നെ. അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല, ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. ഇൻ അൻതും, നിങ്ങൾ അല്ല. ഇല്ല തക്സിബൂൻ, തക്സിബൂൻ, കളവു പറയുക. ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ. ഇൻ അൻതും, നിങ്ങളല്ല. ഇല്ല അല്ലാതെ. തക്സിബൂൻ, കളവു പറയുന്നവർ. നിങ്ങൾ കളവ് പറയുക അല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളവ് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ ആയത്ത് ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ആവർത്തിക്കാം. ഖാലു മാ അൻതും, ഖാലു അവർ പറഞ്ഞു. മാ അൻതും, നിങ്ങളല്ല. ഇല്ല ബഷറുൻ, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരുമല്ല. മിസ്ലുന, ഞങ്ങളെപ്പോലെയുള്ള. വമാ അൻസല റഹ്മാൻ, പരമകാരുണികൻ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. മൊമാ അൻസല, ഇറക്കിയിട്ടില്ല. ആ റഹ്മാൻ, പരമകാരുണികൻ. മിൻഷെ, ഇന്നൊന്നും തന്നെ. ഇൻ അൻതും, ഇല്ല തക്സിബൂൻ, നിങ്ങൾ കളവു പറയുക അല്ലാതെ ചെയ്യുന്നില്ല. പതിനാറാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. ഖാലു, അവർ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംവാദമാണ്, സംസാരമാണ്, പരസ്പരം സംസാരിക്കുകയാണ്. ഖാലു, ആ പ്രവാചകന്മാർ പറഞ്ഞു. റബ്ബുന, ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ രക്ഷിതാവ്. യഅലം, യഅലമു, അവൻ അറിയുന്നുണ്ട്. ഇന്നാ, തീർച്ചയായും ഞങ്ങൾ. ഇലൈക്കും, നിങ്ങളിലേക്കുള്ള. ല മുർസലൂൻ, പ്രവാചകന്മാർ തന്നെയാകുന്നു. ല തൗക്കീദിന് വേണ്ടിയാണ്, ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ്, തീർച്ചപ്പെടുത്തി പറയാനാണ് ആ വാക്കുപയോഗിക്കുക. ഇന്നാ, തീർച്ചയായും ഞങ്ങൾ. ഇലൈക്കും, നിങ്ങളിലേക്കുള്ള. ല മുർസലൂൻ, പ്രവാചകന്മാർ തന്നെയാകുന്നു. വമാ അലൈന, ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല. ഇല്ലൽ ബലാഉൽ മുബീൻ, അൽ ബലാഉ, എത്തിക്കുക, സന്ദേശം എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അൽ ബലാഉൽ മുബീൻ, മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ, കൃത്യമായ, വ്യക്തമായ, സ്പഷ്ടമായ. സ്പഷ്ടമായ എത്തിക്കൽ അല്ലാതെ മറ്റൊരു ബാധ്യതയും ഞങ്ങളുടെ മേലില്ല. പ്രവാചകന്മാർ വിശദീകരിക്കുകയാണ്. ഖാലു റബ്ബുന യഅലം, ഖാലു അവർ പറഞ്ഞു, റബ്ബുന, ഞങ്ങളുടെ റബ്ബ്, യഅലമു, അവൻ അറിയുന്നു.
ഇന്ന തീർച്ചയായും ഞങ്ങൾ ഇലൈക്കും നിങ്ങളിലേക്കുള്ള ല മുർസലൂൻ ദൂതന്മാർ തന്നെയാകുന്നു. ഒമാ അലൈന എന്നാൽ ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല. ഇല്ലൽ ബലാഗുൽ മുബീൻ വ്യക്തമായ സന്ദേശം എത്തിക്കലല്ലാതെ വേറെ ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല. സഹോദരങ്ങളെ, ഇതിൻ്റെ ഒരു വാക്കിൻ്റെയും നേർക്കുനേരെയുള്ള അർത്ഥമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി അതിൻ്റെ ചില വിശദാംശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ. അർത്ഥം അതിൻ്റെ ആശയ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ ഒരു തവണ കൂടി ആ ആയത്ത് പറയുമ്പോൾ അതിൻ്റെ കൂടെ അർത്ഥം പറയുന്നുണ്ട്. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഈ വാക്കുകൾ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനും അത് ഓർമ്മയിൽ സൂക്ഷിക്കാനും പിന്നീട് പല ആയത്തുകളിലും ആ അർത്ഥം വാക്കുകൾ ആവർത്തിച്ചു വരുമ്പോൾ ആ സന്ദർഭത്തിൽ എടുത്തുപയോഗിക്കാനും നമുക്ക് കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ ഒരു ഖുർആൻ പഠനം എന്ന് പറയുന്നത്. ഒരു ഗ്രാമവാസികളുടെ ഉദാഹരണം അവർക്ക് നീ വിശദീകരിച്ചു കൊടുക്കുക. അസ്ഹാബുൽ ഖറിയ, ഗ്രാമവാസികൾ. ആരാണ് ഈ ഗ്രാമവാസികൾ? ഏതാണ് ഈ ഗ്രാമം? ഇതൊരു വലിയ ചർച്ച യഥാർത്ഥത്തിൽ ഈ ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത്, വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലെ ഈ ഭാഗം പറയുന്ന ഭാഗത്ത് തഫ്സീറുകളിൽ വലിയ വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഒന്ന്, പണ്ഡിതന്മാർ പറയുന്നത് ഇത് അന്താക്കിയ എന്ന് പറയുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെയുണ്ടായിരുന്നത് ക്രൈസ്തവ വിശ്വാസികളായിരുന്നു എന്നാണ് ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ, കഅബുൽ അഹ്ബാറിനെ, വഹബുബിൻ മുനബ്ബഹിനെ റഹ്മഹുമുല്ല അവരെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഇബിൻ കസീർ റഹ്മഹുല്ല തൻ്റെ തഫ്സീറുൽ ഖുർആനിൽ അലീമിൽ മറ്റു പല മുഫസ്സിറുകളും ഇമാം തുബരി ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പ്രദേശങ്ങളായിരുന്നു ഖുദുസ് പോലെ ഈ അന്താക്കിയയും അലക്സാൻഡ്രിയയും റോമുമൊക്കെ. അപ്പോൾ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ അന്താക്കിയയിലേക്കാണ് ഈ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. ആ ഗ്രാമത്തെക്കുറിച്ചാണ് ഈ വിശദീകരിക്കുന്നത് എന്ന് ധാരാളം മുഫസ്സിറുകൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് അന്താക്കിയാണ് എന്ന് പറയാൻ കഴിയില്ല. ചില കാരണങ്ങൾ, ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല, വിശദീകരിച്ചുകൊണ്ട് ഇത് അന്താക്കിയാകാൻ സാധ്യതയില്ല. അതിനവർ പറയുന്ന ഒരു കാരണം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ തൗറാത്തിൻ്റെ അവതരണത്തിനു ശേഷം പിൽക്കാലഘട്ടത്തിൽ അള്ളാഹു ഒരു സമൂഹത്തെ മുഴുവനായും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. തൗറാത്തിൻ്റെ അവതരണത്തിന് ശേഷം ബഅദ ഇൻസാലിഹി തൗറാത്ത് ലം യുഹ്ലിക് ഉമ്മതം മിനൽ ഉമം, അള്ളാഹു ഒരു ജനതയെയും ഒരുമിച്ച് നശിപ്പിച്ചിട്ടില്ല. ഈ ജനതയെ പിന്നീട് നശിപ്പിക്കുന്ന ഒരു രംഗം തുടർന്നു വരുന്ന ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് അന്താക്കിയാവാൻ സാധ്യതയില്ല എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയും. എന്തായിരുന്നാലും ഇവിടെ നമുക്ക് ഷേഖ് സഅദി റഹമഹുല്ല നൽകുന്ന ഒരു വിശദീകരണം വളരെ നന്നായി തോന്നി. വതഅയീനു തിൽക്കൽ ഖരിയത്തി ലൗ കാന ഫീഹി ഫായിദതൻ ലഅയ്യനഹുല്ല. ഈ നാട് ഏതാണ് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആ നാട് ഏതാണ് എന്ന് അറിയുന്നതിൽ വല്ല ഫായിദയും വല്ല ഗുണവും നമുക്കുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു തന്നെ അത് പറഞ്ഞു തരുമായിരുന്നു. പടച്ചോനത് നമുക്ക് പറഞ്ഞു തരാത്തത് കൊണ്ട് ഇനി അത് ഏതാണ് നാട് എന്നതിലേക്കുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന നിലക്കാണ് ഷെയ്ഖ് സഅദി റഹമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അതിന് നൽകുന്ന വിശദീകരണം. സുഹൃത്തുക്കളെ, ഇദ് ജാഅഹൽ മുർസലൂൻ, അവരിലേക്ക് പ്രവാചകന്മാർ വന്നു. ഇദ് അർസൽന, നാം അവരിലേക്ക് അയച്ചു. ഇലൈഹിം, അവരിലേക്ക്, ഇസ്നൈൻ, രണ്ടാളുകളെ. ഫകദ്ദബൂഹുമ, ആ രണ്ടാളുകളെയും അവർ നിഷേധിച്ചു. ഫഅസ്സസ്ന, അപ്പോൾ നാം ശക്തിപ്പെടുത്തി. ബിസാലിസിൻ, മൂന്നാമതൊരാളെ കൊണ്ട്. മൂന്ന് ദൂതന്മാരാണ് അവരുടെ അടുത്തേക്ക് നിയോഗിക്കപ്പെട്ടത്. ഇവിടെയും ചില പണ്ഡിതന്മാർ ഇത് അള്ളാഹു നേരിട്ട് അയച്ച പ്രവാചകന്മാരെ സംബന്ധിച്ചല്ല പറയുന്നത്, മറിച്ച് അള്ളാഹുവിൻ്റെ ദൂതനായ പ്രവാചകനായ അടിമയായ ഈസാ അലൈഹിസ്സലാം അദ്ദേഹം നിയോഗിച്ച മൂന്ന് ദൂതന്മാരെ സംബന്ധിച്ചാണ് ഈ കഥയിൽ, ഈ ചരിത്രത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് എന്ന അഭിപ്രായവും തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും മൂന്ന് പ്രവാചകന്മാർ ആ നാട്ടിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് നിയോഗിക്കപ്പെട്ടു.
എന്നിട്ട് അവർ ആ ജനതയോട് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണ്. ആ ജനത പ്രതികരിച്ചത് എങ്ങനെയാണ്? മാ അൻസുമില്ല ബഷറും മിസ്ലുന, നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യരല്ലേ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പ്രവാചകന്മാരെന്ന് പറയുക? എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ ഒരു ചോദ്യം നേരിട്ടതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് മഹാദാ ബഷറും മിസ്ലുക്കും യുരീദു അൻ യതഫദ്ദല അലൈക്കും, ഇദ്ദേഹം നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യരാണ്, നിങ്ങൾക്കിടയിൽ ഒരു ശ്രേഷ്ഠതയുണ്ടാവാൻ, ഒരാളാവാൻ വേണ്ടി ഒരു പ്രവാചകത്വം വാദിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ذلك بانه كانت تاتيهم رسولهم بالبينات فقالوا ابشر يهدوننا سوره غابنിലെ 6-ാമത്തെ ആയത്തിൽ മറ്റൊരു ജനതയെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നുണ്ട്, അവർക്ക് സന്ദേശവുമായി വ്യക്തമായ തെളിവുകളുമായി അവരുടെ പ്രവാചകൻ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ ചോദിച്ചു, ابشر يهدوننا, ഒരു മനുഷ്യനാണോ ഞങ്ങളെ സന്മാർഗത്തിലാക്കുന്നത്? അപ്പോൾ പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരായിരുന്നു, മാതൃകായോഗ്യരായ, വഹയി ലഭിക്കുന്ന അനുഭവത്തുള്ള, റിസാലത്തുള്ള, ഇസ്മത്തുള്ള മനുഷ്യരായിരുന്നു പ്രവാചകന്മാർ. ആ മനുഷ്യരായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പല ആളുകളും പ്രവാചകന്മാരെ നിഷേധിച്ചിരുന്നു. ഈ സമൂഹവും അങ്ങനെ തന്നെയാണ് പ്രവാചകന്മാരോട് പ്രതികരിച്ചത്, നിങ്ങൾ മനുഷ്യരാണ്, അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾ കളവു പറയുകയാണ്. ചില ജനത അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മലക്കുകൾ അയക്കുമായിരുന്നില്ലേ എന്ന് നൂഹ് നബിയോട് തന്റെ ജനത പറഞ്ഞ സംഭവം സൂറ അൽ മുഅ്മിനൂനിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പല കാലഘട്ടങ്ങളിലും പ്രവാചകന്മാർ ചെന്നപ്പോൾ അവരവരുടെ സമൂഹങ്ങൾ മനുഷ്യരായിരുന്നു, പ്രവാചകന്മാർ മനുഷ്യന്മാരിൽ നിന്നുള്ളവരായിരുന്നു എന്നതുകൊണ്ട്

0: മാർ വളരെ പക്വതയോടെ വിവേകത്തോടെ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? കാലു, അവർ പറഞ്ഞു, റബ്ബുന, ഞങ്ങളുടെ റബ്ബ് യഅലമു, അവൻ അറിയുന്നു. ഇന്നയിലേക്കും ലമുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണെന്ന് ഞങ്ങൾക്ക് കളവു പറയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ റബ്ബിനെ അറിയാം, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാർ തന്നെയാണെന്ന്. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, ഞങ്ങളുടെ മേലുള്ള ബാധ്യത വ്യക്തമായ സന്ദേശം, സ്പഷ്ടമായ സന്ദേശമാണ്. അത് എത്തിക്കുക എന്ന ബാധ്യത മാത്രമാണ് ഞങ്ങളുടെ മേലിലുള്ളത്. നിങ്ങൾ ആരെയെങ്കിലും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തേണ്ടുന്ന ഉത്തരവാദിത്തം പ്രവാചകന്മാർക്ക് ആർക്കുമില്ല. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വിശുദ്ധ ഖുർആൻ ആ രൂപത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ, നീ ഒരു ഉത്ബോധകൻ മാത്രമാകുന്നു, അവരുടെ മേൽ ആധിപത്യം ചെലുത്തേണ്ടവനല്ല. ലാ ഇക്രാഹ ഫിദ്ദീനി ഖദ് തബയ്യന അർറുശ്ദു മിനൽ ഗയ്യ്, സത്യത്തിൽ നിന്ന് അസത്യം വ്യക്തമാണെന്നിരിക്കെ മതത്തിൽ യാതൊരുവിധ ബലാത്കാരവുമില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനവും സൂറ അൽ ബഖറയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അത് തന്നെയാണ്, ആ ആശയം തന്നെയാണ് അക്കാലഘട്ടത്തിൽ പ്രവാചകന്മാർ പഠിപ്പിച്ചത്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിനുശേഷമുള്ള പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ദാവത്ത്. ആ പ്രവാചകന്മാർ പോലും നിർബന്ധം ചെലുത്തേണ്ടതില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തായിരുന്നാലും അങ്ങനെ ഒരു ബാധ്യതയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരിക്കൽ കൂടി ആയത്തുകളുടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. വദ്രിബു ലഹും മസല, അവർക്ക് നീ ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. അസ്ഹാബുൽ ഖറിയ, ഒരു ഗ്രാമവാസികളുടെ ഉദാഹരണം. ഇദ് ജാ അഹൽ മുർസലൂൻ, അവരിലേക്ക് പ്രവാചകന്മാർ വന്ന സന്ദർഭം. ഇദ് അർസൽന ഇലൈഹി മുസ്നൈൻ, രണ്ടാളുകളെ നാം അവരിലേക്ക് നിയോഗിക്കുകയുണ്ടായി. ഫക്കദ്ദബൂഹുമ, അവർ രണ്ടുപേരെയും അവർ നിഷേധിച്ചു. ഫഅസ്സസ്ന ബിസാലിസിൻ, മൂന്നാമതൊരാളെക്കൊണ്ട് നാം ശക്തിപ്പെടുത്തി. ഫഖാലു ഇന്ന ഇലൈക്കും മുർസലൂൻ, അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളിലേക്കുള്ള ദൂതന്മാരാകുന്നുവെന്ന്. എന്തായിരുന്നാലും ഖുർആൻ നന്നായി പഠിക്കാൻ അതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഖുർആനിലെ സൂറത്തു യാസീനിലെ 13 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ബഹുമാന്യനായ നിഷാദ് സലഫി ക്ലാസ് എടുത്തത്. ഹൃദയവസന്തത്തിന്റെ എല്ലാ എപ്പിസോഡുകളും കൃത്യമായി പഠിക്കുവാൻ പേപ്പറും പേനയും എടുത്ത് നമ്മൾ കാത്തിരിക്കുക. ഖുർആനിലെ വ്യത്യസ്തങ്ങളായ 6 ജുസൂകൾ 6 ദിവസങ്ങളിലായി 6 പണ്ഡിതന്മാർ നമുക്കായി ക്ലാസ് എടുക്കുകയാണ്. എല്ലാ ദിവസവും കൃത്യമായി ഈ എപ്പിസോഡുകൾ കേൾക്കുവാനും പഠിക്കുവാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
2: കുടുംബങ്ങളിൽ കുളിർത്തെന്നലുമായി സ്നേഹക്കൂട്. മാനസിക പിരിമുറുക്കങ്ങൾ, കുടുംബ പ്രതിസന്ധികൾ, ജീവിത നൈരാശ്യങ്ങൾ, അനാവശ്യ ഉത്കണ്ഠകൾ, കലഹിക്കുന്ന ഇണകൾ, വഴിതെറ്റുന്ന മക്കൾ, പ്രശ്നങ്ങൾ ഏതുമാവട്ടെ, ഇസ്ലാമിൽ പരിഹാരമുണ്ട്. പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാൻ പീസ് റേഡിയോ ഒരുക്കുന്ന സംവിധാനം. മുതിർന്ന പണ്ഡിതരും പ്രബോധകരും മനഃശാസ്ത്രജ്ഞരും ഉൾപ്പെടുന്ന പാനൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. സ്നേഹക്കൂട്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: യോയിൽ ഇപ്പോൾ ഖുർആൻ ടെലീക്സ് അതിവിശാലമായ പാരാവാരമാണ്. വിശുദ്ധ

0: ഖുർആനിലെ വിജ്ഞാനീയങ്ങൾ. ആ വിജ്ഞാനീയങ്ങൾ നേടിയെടുക്കുവാൻ, കുരുന്നുകളിൽ താൽപ്പര്യമുണ്ടാക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഖുർആൻ ടെലിക്യുസിൻ്റെ പ്രക്ഷേപണമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ഖുർആൻ ടെലിക്യുസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ മത്സരാർത്ഥികളായി പങ്കെടുക്കുന്നത് നഷ്വ ഫുആദ്, മുഷ്രിഫ മണ്ണാർക്കാട്, ഇസ്സ പാലക്കാഴി എന്നിവരാണ്. ക്വിസ് മാസ്റ്ററായി കൂടെയുള്ളത് ഫുആദ് സനീൻ ബിൻ ഉമർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പീസ് ഖുർആൻ റേഡിയോ ടെലിക്യുസാണ്. ടെലിക്യുസിൽ മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പരിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ ജുസ് ആയ അമ്മ ജുസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി ആരാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നഷ്വ ഫുആദ്. മോള് അവിടുന്ന് വേറെ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. മോളെ ശബ്ദം ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറി നിൽക്കണേ. ഓക്കെ, മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? രണ്ടാം ക്ലാസ്സിൽ. ഏത് സ്കൂളാണ് പഠിക്കുന്നത്? ഓക്കെ, മോളെ എവിടുന്നാ വിളിക്കുന്നത്?
2: കോഴിക്കോട്
1: ബേപ്പൂരിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മോൾക്ക് മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞാൽ മോൾക്കൊരു സമ്മാനം ലഭിക്കും പീസ് റേഡിയോയിൽ നിന്ന്. ഓക്കെ, മോളോടുള്ള ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ.

الفرج واليوم الموعود. അതിൻ്റെ ബാക്കി ഓതിക്കുന്നു. ഹലോ മോള്, ഇപ്പോ ഇവിടുന്ന് ഓതിയതിന്റെ ബാക്കി ഓതിക്കോളൂ. മോൾക്ക് ഉത്തരം അറിയോ?

0: ഓക്കെ മതി മോളെ, മാഷാല്ലാ മോള് ഓതിയ ഉത്തരം ശരിയാണ്. ഇപ്പൊ മോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക. അതിന്റെ ബാക്കി ചോദിക്കോളൂ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീ അൻഖലഖ വറഫഅനാ ലക സിക്റക.
2: താങ്കളുടെ കോൾ ഹോൾഡ്.
0: ഓക്കെ മതി മോളെ, മാഷാ അല്ല മോളെ, രണ്ട് ചോദ്യങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് കൂടി ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞാല് മോൾക്ക് ഒരു സമ്മാനം ലഭിക്കും. ഓക്കെ മോളെ, അവിടുന്ന് വേറെ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ശബ്ദം ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറി നിൽക്കണേ. അവസാനത്തെ ചോദ്യം ചോദിക്കാൻ പോകാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. വസ്സമാഇ വമാ ബനാഹ വൽ അർദി വമാ തഹാഹ വനഫ്സി വമാ സവ്വാഹ. ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണ്? ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണ് എന്നാണ് പറയേണ്ടത്. ഹലോ, ഈ ഇവിടുന്ന് പോതിയ ആയത്തുകൾ ഏത് സൂറത്തിലാണ് എന്നാണ് പറയേണ്ടത്. ഹലോ ഹലോ, ഒന്നുകൂടി ഓതി തരാം മോൾക്ക്. ഓക്കെ. وَالْأَرْضِ وَمَا طَحَاهَا وَنَفْسٍ وَمَا سَوَّاهَا. ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണ് എന്നാണ് പറയേണ്ടത്. ഹലോ, ഈ ആയത്തുകൾ ഇപ്പൊ ഇവിടുന്ന് ഓതിയ ആയത്തുകൾ ഏത് സൂറത്തിലാണ് എന്നാണ് പറയേണ്ടത്. ഒരു തവണ കൂടി ഓതി തരട്ടെ. വസ്സമാഇ വമാ ബനാഹ വൽ അർദി വമാ തഹാഹ വനഫ്സി വമാ സവ്വാഹ. മോൾക്ക് ഉത്തരം അറിയോ? സൂറത്തുൽ ഖിയാമ എന്ന ഉത്തരം തെറ്റാണ്. ഒരു ഉത്തരം കൂടി പറയാം. മോൾക്ക് ഉത്തരം കിട്ടിയോ? മോൾക്ക് ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയോ? ഇൻഷാല്ലാ മോള് വീണ്ടും അടുത്ത ആഴ്ച നല്ല രീതിയിൽ പഠിച്ചിട്ട് വീണ്ടും വിളിക്കാം. എങ്ങനെ? സൂറത്തുൽ മുദ്ദസ്സിർ എന്ന ഉത്തരം തെറ്റാണ്. സൂറത്തു ശംസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഹലോ, സൂറത്തു ശംസ് ആയിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. സാരല്ല, ഇൻഷാല്ലാ നമുക്ക് അടുത്ത തവണ വീണ്ടും ശ്രമിക്കാം. ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. രണ്ടാം ക്ലാസ്സുകാരിയായ നശ്വ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞെങ്കിലും അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. നശ്വ മോൾ വീണ്ടും നന്നായി പഠിച്ചുകൊണ്ട് വിളിക്കുക. നമ്മുടെ ഇന്നത്തെ അടുത്ത കോളറിലേക്ക് നമുക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വലൈക്കും സ്സലാം.
0: പീസ് ഖുറാൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: മുഷരിഫ.
0: മുഷരിഫ, മുഷരിഫ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സെവൻത്തിൽ. ഓക്കെ. മോള് എവിടുന്നാ വിളിക്കുന്നത്? മണ്ണാർക്കാട്. പീസ് റേഡിയോയിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഓക്കെ. അവിടുന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്, അപ്പൊ മോള് ശബ്ദമില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കണേ. മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മൂന്ന് ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞ പീസ് റേഡിയോന്റെ ഒരു സമ്മാനം ലഭിക്കുന്നതാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ.

0: الله الرحمن الرحيم. أفلا ينظرون إلى الإبل كيف خلقت؟ ഇതിന്റെ ബാക്കി ഓതിക്കോളൂ.
1: അതിന്റെ ബാക്കിയാ?
0: ആ, അതിന്റെ ബാക്കി ഓതാം. അതിന്റെ മുമ്പ് ഒരായത്തുണ്ടല്ലോ, ഒന്നുകൂടി ഓതിത്തരണോ ചോദ്യം? അഫലയൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്.
1: അതിന്റെ ബാക്കിയല്ലേ?
0: ആ, അതിന്റെ ബാക്കിയാണ് ഓതണ്ട്. ബാക്കി ഒതിക്കോ, അതിന്റെ ബാക്കി ഒതിക്കോളൂ. വഇല സമാഇ കൈഫ റുഫിഅത് വഇല ജിബാലി കൈഫ നുസിബത്. وإلى الأرض
1: كيف فتحت.
0: سطحت. أوكي وديكو.
1: فتحت وإلى كيف فتحت.
0: أوكي أدين لي شاشة ഒന്നും കൂടി സ്റ്റാർട്ടിംഗ് മുതൽ ഓതാൻ കഴിയോ? വ ഇല സമാ ഇ കൈഫ റുഫിഅത് മുതൽ ഒന്നും കൂടി ഓതിക്കോളൂ, ഓതുന്ന രീതിയിൽ ഓതണേ. മോള് ഓതുന്നത് തെറ്റാണ്, ഒന്നുകൂടി ശരിയാക്കി ഓതാനുണ്ട്. മോൾക്ക് വേറൊരു ചോദ്യം തരാം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണേ. وفرعون ذي الأوتاد. അതിന്റെ ബാക്കി ഓതണം. മോള് പെട്ടെന്ന് ഉത്തരം പറയണം, ബാക്കിയുള്ള കോളേഴ്സ് വെയിറ്റിംഗ് ആണ്. وفرعون ذي الأوتاد الذين طغوا في البلاد
1: وأكثره فيها الفساد.
0: اوكي
1: تصب عليهم ربك سوف عذاب.
0: മോളെ ഓതുന്ന രീതിയിൽ ഓതണം, പറയുകയല്ല, ഓതാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഓതിക്കോളൂ. ഈ കോള് കട്ടായി പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചോദ്യത്തിന് ശരിയായി ഉത്തരം പറഞ്ഞു വരികയായിരുന്നു, അതിനിടയിലാണ് ഫോൺ കോൾ കട്ടായിട്ടുള്ളത്. നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഇസ.
0: ഇസ എവിടുന്നാ ഇസ വിളിക്കുന്നത്?
2: പാലക്കായി.
0: ഓക്കെ, മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: രണ്ട്.
0: ഓക്കെ, മോൾ ആദ്യമായിട്ടാണോ പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് വിളിക്കുന്നത്?
2: അല്ല.
0: ഓക്കെ, ഇതിന് മുമ്പ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സമ്മാനം കിട്ടിയിരുന്നോ? ഓക്കെ. അപ്പോൾ മോൾക്ക് മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. അതിന്റെ ബാക്കി ചോദിക്കണോ? മോൾ ഒന്നുകൂടെ ആയ തോതു. ശരിയാണ് മോള്, ഓതിയത് അവസാന ഭാഗത്തെ ചെറിയൊരു തെറ്റുണ്ടായിരുന്നു, അത് ഒന്നും കൂടി തിരുത്താൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഓതാൻ പറഞ്ഞത്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും
2: അജ്റും ഐനു മംനൂൻ വമാ യുകസ്സിബ് വഅഖ്ഫാ.
0: ശരിയാണ്, നമ്മൾ ഓദിക്കോ. ഫമാ യുകദ്ദിബുക. ഓക്കെ. അലൈസല്ലാഹു ഓക്കെ, മതി മോളെ, മാഷാല്ലാ. മോള് ഒന്നാമത്തെ ചോദ്യത്തിന് ശരിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മോൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ലാ യസ്ലാഹാ ഇല്ലാൽ അഷ്ഖാ അല്ലദീ കദ്ദബ വതവല്ലാ. ഇതിന്റെ ബാക്കി ചോദിക്കണം. ഓക്കെ. ലാ യസ്ലാഹാ ഇല്ലാൽ അഷ്ഖാ അല്ലദീ കദ്ദബ വതവല്ലാ. ഇത് സൂറത്തുൽ ലൈലാണ്, അതിന്റെ ബാക്കി ചോദിക്കോളൂ. ഓക്കെ. ലാ യസ്ലാഹാ ഇല്ലാൽ അഷ്ഖാ അല്ലദീ കദ്ദബ വതവല്ലാ. ജന്നബുഹ ഓക്കെ, മതി മോളെ, മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. മോളെ രണ്ടാമത്തെ ചോദ്യത്തിനും ശരിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ചോദ്യമാണ്, ഈ ചോദ്യത്തിനും കൂടി ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞാൽ മോൾക്ക് ഒരു സമ്മാനം ലഭിക്കും. ഓക്കെ, ചോദിക്കട്ടെ. ഇവിടുന്ന് ഓതുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് പറഞ്ഞാൽ മതി. റസൂലും മിനല്ലാഹി യത്ലു സുഹുഫം മുതഹറ. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? ഓ, ആയിക്കോട്ടെ. റസൂലും മിനല്ലാഹി യത്ലു സുഹുഫം മുതഹറ. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? മോള് പെട്ടെന്ന് ഉത്തരം പറയണം, മോളുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. കാര്യാന്ന ഉത്തരം തെറ്റാണ്. ഒരു ചാൻസ് കൂടി തരാം. മോള് പെട്ടെന്ന് ഉത്തരം പറയണം, മോളുടെ സമയം ഇപ്പൊ അവസാനിക്കും. മോള് പറഞ്ഞ ഉത്തരം തെറ്റാണ്. ശരിയായിട്ടുള്ള ഉത്തരം സൂറത്തുൽ ബയ്യനാണ്. ഇൻഷാല്ലാ, സാരില്ല, മോള് വീണ്ടും അടുത്ത തവണ ശ്രമിക്കുക. രണ്ട് ചോദ്യങ്ങൾക്ക് മോള് ശരിയായ ഉത്തരം പറഞ്ഞെങ്കിലും അവസാനത്തെ ചോദ്യത്തിന് മോൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ, വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം.
0: രണ്ടാം ക്ലാസ്സുകാരിയായ ഇസ ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇസ മോൾ രണ്ട് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലും ആർക്കും മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ പറയാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ, നമുക്ക് അടുത്ത തവണ വിളിക്കുന്നവർ വീണ്ടും നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വിളിക്കുക. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ജസാക്കല്ലാഹു ഖൈറ. ഖുർആൻ ടെലിക്വിസിൻ്റെ പ്രക്ഷേപണം ഇതോടെ സമാപിക്കുന്നു. ഇന്ന് മത്സരാർത്ഥികളായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നഷ്വ ഫുആദ്, മുഷ്രിഫ മണ്ണാർക്കാട്, ഇസ്സ പാലക്കാഴി, ക്വിസ് മാസ്റ്റർ ഫുആദ് സനീൻ ബിൻ ഉമർ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്കലിതങ്ങളെക്കുറിച്ചാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ, സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാല്ലാ പറയുന്നത്.
4: ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഹുവല്ലാഹു അല്ലദീ ഹുവല്ലാഹു.
3: നോക്കൂ, ഈ ആയത്തിലെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഹാ, ശേഷം അല്ലാഹു ഹാ, ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹാ എന്നുള്ള ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹാ ഇൻ്റെ മഖ്റജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഈ ആയത്തുകൾ. സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാല്ലാഹ്.
4: ഹുവല്ലാഹു അല്ലദീ ഹുവല്ലാഹു അല്ലദീ
3: അല്ലദീ, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസി അല്ല അല്ലദീ.
4: ലാ ഇലാഹ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. ലാ ഇലാഹ ഇല്ലാഹു,
3: അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാഹു എന്ന് പറഞ്ഞു, ഇല്ലാഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം.
4: ഇല്ലാഹു عالم الغيب عالم عين
3: തൊണ്ടയുടെ മധ്യഭാഗം.
4: عالم الغيب الغيب غين عالم الغيب غين
3: തൊണ്ടയുടെ മുകൾ ഭാഗമാണ്.
4: عالم العيب എന്ന് പറയരുത്. عالم الغيب والشهاده والشهاده
3: ഇവിടെ والشهادتي എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ താഇന സുക്കൂൻ ഹാഇൻ്റെ ശബ്ദമാണ് വരിക.
4: വശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവർ റഹ്മാൻ, ഹുവ,
3: ഹ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ്.
4: ഹുവ ഹുവർ റഹ്മാൻ റഹീം. അർ റഹ്മാൻ അർ റഹീം. റായിനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം. അർ റഹ്മാൻ റഹീം എന്നല്ല ഹുവർ റഹ്മാൻ റഹീം ഇങ്ങനെ ഉച്ചരിക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത് ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽമലികു. അൽമലികു അൽ മലിക് അല്ല അൽ മലിക്കു. മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്. അൽ മലിക് അല്ല അൽ മലിക്. അൽ മലിക്കുൽ ഖുദ്ദൂസ് ഖാഫ്. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. അൽ ഖുദ്ദൂസു സലാം. അസ്സലാമുൽ മുഅ്മിൻ. അസ്സലാമുൽ മുഅ്മിനു. അൽ മുഅ്മിനു. المؤمنُ المهيمن. المؤمنُ مؤمن അല്ല المؤمنُ. ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ്, എന്നാൽ ഖൽഖല വരാൻ പാടില്ല. المؤمنُ അല്ല المؤمنُ. മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. المؤمنُ المهيمن. തൊണ്ടയുടെ താഴെ ഭാഗം മുഹൈമിൻ. അൽ അസീസു. അൽ അസീസ് ഐൻ. തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ. അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ. മുതകബ്ബിർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ. മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി. സുബ്ഹാ. ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്. വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ്. കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ അമ്മ. മീമിന് ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ. യുശ്രികൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരുദുൽ സുക്കൂൻ. അടുത്ത ആയത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഹുവല്ലാഹ്. നേരത്തെ പറഞ്ഞതുപോലെ ഹ ഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ. ഹുവല്ലാ ഹുവല്ലാ എന്ന് പറയരുത്. ഹുവല്ലാഹുൽ ഖാലിഖ്. അൽ ഖാലിഖ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗം. ഖാഫ് അതിൻ്റെ മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അൽ ഖാലിഖ്. രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖാലിഖ് എന്നല്ല. الخالقُ هو الله الخالقُ البارئُ. البارئُ حمزة. البارئُ حمزة كرتي مايتو تشيرك. البارئُ المصوّر. مصا صاد استعلاء عندك شرمان سوار بارد لو تشيركنم نابند مدي باغم أناك لك ويردن نلكنم شاشم المصوّر. മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ. റായിനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ. ലഹുൽ അസ്മാഉൽ ഹുസ്ന. ലഹു ഹ. അൽ അസ്മാഉ ഉ എല്ലാം തൊണ്ടയുടെ താഴേ ഭാഗമാണ്. കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാഉൽ ഹുസ്ന. അൽ ഹുസ്ന. അൽ ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗം. അൽ ഹുസ്ന എന്ന് പറയരുത്. يسبح له. يسبح له ما في السماوات والأرض. يسبح حو. يسبح له ما في السماوات والأرض. واللرلل والأرض. وهو العزيز الحكيم. وهو العزيز الحكيم. عينم حاؤم. തൊണ്ടയുടെ ഇവിടെ മധ്യഭാഗമാണ് മഖ്റജ്. കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാ. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن

0: من المهيمن العزيز الجبار المتكبر. سبحان الله سبحان الله عما يشركون. هو الله الخالق البارئ المصور. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: അൽഹംദുലില്ലാ, സൂറത്തുൽ ഹശ്ർ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ്, ജസാകല്ലാഹു ഖൈറാ. സ്വാദാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
3: പീസ് റേഡിയോയിൽ അടുത്തതായി അന്നൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മൊഡ്യൂൾ 16 ക്ലാസ് 22 മാസദർശനം ഏതാനും മസ്അലകൾ എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമാ വാലാ വബഅ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 185 വചനത്തിൽ ഫമൻ ഷഹിദ മിൻകുമുശ്ശഹ്റ ഫലിയസും എന്ന ആയത്തിന്റെ ഭാഗം അറിയിക്കുന്ന ഏതാനും മസ്അലകളാണ് മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് പ്രസ്തുത മസ്അലകളിൽ ഗോളശാസ്ത്ര ഗണിതത്തെ ആസ്പദമാക്കി മാസം ഉറപ്പിക്കുന്ന വിഷയത്തിൽ അതിന്റെ പ്രാമാണികത എന്ത്, അല്ലെങ്കിൽ അത് പ്രമാണബദ്ധമാണോ അല്ലേ എന്നുള്ള ഭാഗമാണ്. ഇനി നമുക്ക് ഇതിൽ മറ്റു ചില മസ്അലകളാണ് മനസ്സിലാക്കുവാനുള്ളത്. അത് ഒന്നാമത്തേത്, ഇവിടെ മൻ ഷഹിദ മിൻകുമുശ്ശഹ്റ ഫലിയസും, നിങ്ങളിൽ നിന്ന് ഈ മാസത്തിന് സന്നിഹിതനാകുന്നവൻ, അല്ലെങ്കിൽ ഈ മാസത്തെ അതിന്റെ ഉദയത്തെ ദർശിക്കുന്നവൻ, അവൻ അത് അതിന്റെ പകലിൽ നോമ്പ് എടുക്കട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിക്കുന്നത്. ഒരു വ്യക്തി തനിച്ച് മാസം കണ്ടു, റമദാൻ നോമ്പ് നിർബന്ധമാകുന്ന ഉദയം തനിച്ചൊരാൾ ദർശിച്ചാൽ അയാളുടെ മേൽ നോമ്പ് നിർബന്ധമാണോ? ഈ ആയത്ത് വ്യക്തമായി അറിയിക്കുന്നു, മൻ ഷഹിദ മിൻകും, നിങ്ങളിൽ നിന്ന് വല്ലവരും ദർശിക്കുകയായാൽ. അപ്പൊ ഒരു വ്യക്തി ദർശിച്ചാൽ തന്റെ കൂടെ മറ്റൊരാൾ ദർശനത്തിനുണ്ടായില്ല എങ്കിൽ അവന്റെ മേൽ നോമ്പെടുക്കൽ നിർബന്ധമാണ്. ഫലിയസും, ആയത്ത് ഇത് വ്യക്തമായി അറിയിക്കുന്നു. ഇസാഖ് ഇബ്നു റഹവൈഹിയും അത ഇബ്ന അബി റബാഹും ലാ യസൂമു ഇല്ലാ ബിറുയ്യതി ഗൈരിഹി മഅഹു, തന്റെ കൂടെ മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉദയത്തിന് ബാലചന്ദ്രന്റെ ഉദയത്തിന് സാക്ഷിയായിട്ടില്ല എങ്കിൽ നോമ്പെടുക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ്. പക്ഷേ ഈ വിശുദ്ധ വചനം അതായിന്റെയും ഇസ്ഹാഖ് ഇബ്നു റഹവൈഹിയുടെയും ഈ വീക്ഷണത്തിന് എതിരാണ്. വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ ടെക്സ്റ്റ് നസ് അത് അറിയിക്കുന്നു, നോമ്പെടുക്കൽ നിർബന്ധമാണ്. എന്നാൽ ഷവ്വാലിന്റെ ഉദയത്തിന് ഒരു വ്യക്തി തനിച്ച് സാക്ഷിയായാൽ നോമ്പ് അവസാനിപ്പിക്കാൻ അയാൾക്ക് അവസരമുണ്ടോ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി യുഫ്തിറു വലിയുഖ്ഫി ഫിത്റഹു, അയാൾക്ക് നോമ്പ് അവസാനിപ്പിക്കാം, പക്ഷേ നോമ്പ് അവസാനിപ്പിച്ചത് അയാൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കണം. ഇമാം മാലിക്, ഒരു വ്യക്തി തനിച്ചാണ് റമദാൻ അവസാനിച്ച് ഷവ്വാലിന്റെ ഉദയത്തിന് സാക്ഷിയായതെങ്കിൽ അയാൾ നോമ്പ് അവസാനിപ്പിക്കാൻ പാടുള്ളതല്ല, നോമ്പെടുക്കണം. സദ്ദല്ലി ദരിയ, അതേപോലെ അൽ മസ്ലഹത്തുൽ മുർസല, ഇതൊക്കെ മാലിക്കി മദ്ഹബിലെ ചില അടിസ്ഥാനങ്ങളാണ്. അയാളെക്കുറിച്ച് ആളുകൾ അപവാദം പറയാതിരിക്കാനും ഒക്കെ ആയി. അയാൾ തനിച്ചാണ് കണ്ടത് എങ്കിൽ, മറ്റുള്ളവർ കൂടെ കണ്ടില്ല എങ്കിൽ, മറ്റൊരു സാക്ഷി തനിക്ക് അനുകൂലമായി ഇല്ല എങ്കിൽ, കേവലം തന്റെ കാഴ്ചയിൽ നോമ്പ് അവസാനിപ്പിക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ് ലൈസ് ബിൻ സഅദിനെ പോലുള്ള ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ഇമാം മാലിക്കിനെ പോലുള്ളതായ പണ്ഡിതന്മാർ ഉണർത്തിയത്. ഫുഖാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ് ഒരു വ്യക്തിയുടെ തനിച്ചുള്ള കാഴ്ച, അത് നോമ്പ് എടുക്കുന്ന വിഷയത്തിലും അതേപോലെ നോമ്പ് അവസാനിപ്പിക്കുന്ന വിഷയത്തിലും. അതൊരു വ്യക്തി തന്റെ അളവിൽ നോമ്പെടുക്കുന്നതിനെ കുറിച്ചുള്ള ഫുഖാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. ആ വിഷയത്തിൽ ഒരു വ്യക്തി തനിച്ച് മാസം കണ്ടു, മൻ ഷഹിദ മിൻകുമുശ്ശഹർ ഫലിയസും, അയാൾ നോമ്പെടുക്കണം, അതാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. എന്നാൽ ഒരു വ്യക്തി തനിച്ച് മാസം കണ്ടാൽ ആ കാഴ്ച പ്രകാരം മറ്റുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാകുമോ? മാസം കണ്ടതായി കേവലം ഒരു വ്യക്തിയുടെ സാക്ഷ്യം അത് മറ്റുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് ഒരു അഅ്റാബി വന്നു, എന്നിട്ട് അയാൾ പറഞ്ഞു, അബ്സർത്തുൽ ഹിലാല അല്ലൈല, ഈ കഴിഞ്ഞ രാവിൽ ഞാൻ ബാലചന്ദ്രനെ കണ്ടു, ഉദയം കണ്ടു. ഇത് അയാൾ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിച്ചു, അതശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ അബ്ദുഹു വറസൂലു എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ അതെ എന്ന് പ്രതികരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ബിലാൽ അദ്ദിൻ ഫിന്നാസ് ഫലിയസുമു ഗദൻ, ബിലാൽ ജനങ്ങളുടെ ഇടയിൽ പ്രഖ്യാപനം നടത്തൂ, അവർ നാളെ നോമ്പെടുക്കട്ടെ. അപ്പൊ ഇവിടെ ഒരു വ്യക്തി താൻ മാസം കണ്ടു എന്ന് സാക്ഷ്യം പറഞ്ഞാൽ അത് അയാളുടെ അളവിൽ മാത്രമല്ല മറ്റുള്ളവർക്കും നോമ്പ് ബാധകമാക്കുന്ന വിഷയമാണ് എന്നതാണ് ഇത് അറിയിക്കുന്നത്. ഇമാം അഷ്റഫി അദ്ദേഹത്തിൽ നിന്ന് ശിഷ്യൻ മുസനിയുടെ നിവേദനത്തിൽ ഈ അഭിപ്രായമാണ്. യജിബു സിയാമു ബിറുയ്യതിഹി, ഒരു വ്യക്തി മാസപ്പിറവി കണ്ടാൽ അത് പ്രകാരം മറ്റുള്ളവർ നോമ്പെടുക്കൽ നിർബന്ധമാണ്. എന്നാൽ ഫുഖഹാക്കളിൽ മറ്റു ചിലർ ഇമാം മാലിക്

രണ്ട് സാക്ഷികൾ സാക്ഷ്യം വഹിച്ചാൽ നിങ്ങൾ നോമ്പെടുക്കൂ, നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കൂ എന്ന തിരുമൊഴി പ്രകാരമാണ് ഈ അഭിപ്രായം ചില ഫുഖാക്കൾ ഉണർത്തിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം കേട്ട ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ആ അറാബി വന്ന ചരിത്രം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നേരിട്ടുള്ള ടെക്സ്റ്റാണ്, നസ്സാണ്. അതുകൊണ്ട് തന്നെ അത് പ്രകാരം അമലെടുക്കലാണ് ഏറ്റവും സൂക്ഷ്മതയും കരണീയവും അർഹവുമായത് എന്ന് ഫുഖാക്കൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഒരു വ്യക്തി മാസം കണ്ടു എന്ന് സാക്ഷ്യം പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൂടി നോമ്പിനെ ബാധകമാക്കുന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കാനാണ്. അതും ഈ ഫമൻ ഷഹിദ മിൻകുമുസ് ശഹ്റ ഫലിയസും എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫുഖഹാക്കൾ ഉണർത്തിയ മറ്റൊരു മസാലയാണ്. ഇതിൽ ഇനിയൊരു മസാലയുള്ളത്, മാസത്തിന് സാക്ഷിയായവർ, മാസോദയത്തിന് സാക്ഷിയായി അത് ദർശിച്ചവർ, ഫലിയസും എന്നാണ്, മാസം മുഴുവൻ അതിന്റെ പകലിൽ നോമ്പെടുക്കട്ടെ എന്നാണ് കൽപ്പന. അപ്പോൾ മാസം ദർശിക്കുമ്പോൾ ഒരാൾ മുഖീമാണ്, തദ്ദേശവാസിയാണ്, നാട്ടിൽ താമസിക്കുന്നവനാണ്, യാത്രക്കാരനല്ല. പക്ഷെ പിന്നീട് അയാൾ മാസം ദർശിച്ചതിന് ശേഷം, നോമ്പ് തുടങ്ങിയതിന് ശേഷം യാത്ര പോവുകയാണ് എങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ അവസരമുണ്ടോ, ഇളവുണ്ടോ? ഇത് ഇതിൽ മറ്റൊരു മസലയാണ്. അലിയിൽ നിന്നും ആയിഷ ഇബ്നു അബ്ബാസ് സുവൈദ് ഇബ്നു ഖഫല റളിയല്ലാഹു അനിൽ ജമീഅ് ഒക്കെ നിവേദനം ചെയ്യപ്പെട്ടത് ലാ യജൂസു ലഹുൽ ഫിത്ർ ഫി ബഖിയത്തിൽ അയ്യാം എന്നാണ്. മാസം കാണുമ്പോൾ തദ്ദേശവാസിയായ ഒരാൾ, അയാളുടെ ഹുക്കും എന്താ? ഫല്യസും മാസം മുഴുവൻ നോമ്പെടുക്കട്ടെ എന്നാണ്. എന്നാൽ അയാൾ മാസം കണ്ട് നോമ്പ് തുടങ്ങി പിന്നെ യാത്ര ചെയ്തു എങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ പാടുള്ളതല്ല യാത്ര പുറപ്പെട്ടാലും. കാരണം ആയത്ത് അറിയിക്കുന്നത് മാസം ദർശിച്ചാൽ മാസം മുഴുവൻ പകലിൽ നോമ്പെടുക്കട്ടെ എന്നാണ്. അതുകൊണ്ട് പിന്നീട് യാത്ര പുറപ്പെട്ടാലും അവർ നോമ്പെടുക്കണം. ഇതാണ് ഈ സഹാബികളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അബീദ സൽമാനി എന്ന പണ്ഡിതൻ ഈ വീക്ഷണക്കാരനാണ്. എന്നാൽ സഹാബികളിൽ മഹാഭൂരിപക്ഷം യജൂസു ലഹു അൻ യുഫ്തിർ, മാസത്തിന്റെ തുടക്കത്തിൽ മാസദർശനത്തിന് സാക്ഷിയായി സന്നിഹിതനായി നോമ്പ് തുടങ്ങിയ ഒരാൾ പിന്നെ മാസത്തിനിടയിൽ യാത്ര പോയാൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്, അതിൽ ഇളവുള്ളവനാണ് എന്ന അഭിപ്രായക്കാരാണ്. അതിനുള്ള തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹായ വർഷം റമദാൻ മാസത്തിലാണ് മക്കയിലേക്ക് പുറപ്പെട്ടത്. മദീനയിൽ നിന്ന് നോമ്പ് തുടങ്ങി പിന്നെയാണ് യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് എടുത്തുകൊണ്ടാണ് യാത്ര പുറപ്പെട്ടത്. അൽ ഖദീദ് എന്ന് പറയുന്ന സ്ഥലത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായിരുന്നു. മക്കയോട് അടുത്ത് അൽ ഖദീദ്, അവിടെ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് അവസാനിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആളുകളും നോമ്പ് അവസാനിപ്പിച്ചു എന്നത് ഹദീസുകളിൽ കാണാം. അപ്പൊ ഈ ഹദീസ് അറിയിക്കുന്നത് ഷഹറിൽ സന്നിഹിതരായവർ ആ ഷഹറിൽ സന്നിഹിതമായതിൽ നോമ്പെടുക്കട്ടെ എന്നുള്ളതാണ്. ഫമൻ ഷഹിദ മിൻകും ഷഹ്റ കുല്ലഹു ഫലിയസ്മുഹു കുല്ലഹു, മാസം മുഴുവൻ ഹാജറുള്ളവനായി, ബുദ്ധിയുള്ളവനായി, പ്രായപൂർത്തിയെത്തിയവനായി, തദ്ദേശവാസിയായി, ആരോഗ്യമുള്ളവനായി, വിധിവിലക്കുകൾ ബാധകമായവനായി, മാസം മുഴുവൻ സന്നിഹിതനായവൻ മാസം മുഴുവൻ നോമ്പെടുക്കട്ടെ. ഫമൻ ഷഹിദ മിൻകും ഷഹ്റ കുല്ലഹു ഫലിയസ്മുഹു കുല്ലഹു, എന്നാൽ ഒരാൾ ഈ മാസത്തിൽ അങ്ങനെ സന്നിഹിതനല്ല എങ്കിൽ അതിൽ നിന്ന് സന്നിഹിതമായത് എത്രയാണോ അത്ര നോമ്പെടുക്കട്ടെ. ഇതാണ് ആയത്തിന്റെ തേട്ടം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം, ആയത്ത് ഒരിക്കലും മാസോദയത്തിന് സാക്ഷിയായി പിന്നീട് യാത്ര പോയവൻ അവൻ മാസം മുഴുവൻ നോമ്പെടുക്കണം എന്നുള്ളത് അറിയിക്കുന്നില്ല എന്ന വിഷയം. ഇത് ഈ ആയത്തിന്റെ വിഷയത്തിൽ മറ്റൊരു മസാലയാണ്. ഈ ആയത്തിന്റെ വിഷയത്തിൽ സുപ്രധാനമായ മറ്റൊരു മസാല, മാസം ദർശിച്ചാലാണ് നോമ്പെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ മാസം ദർശിക്കുന്നതിന് മുമ്പ് റമദാൻ നോമ്പ് തുടങ്ങുക എന്നത് പാടുള്ളതല്ല. യൗമുശക് എന്ന് പറയും, സംശയാസ്പദ ദിനം, ഷാബാൻ 30 അല്ലെങ്കിൽ ഷാബാൻ 29, ഇതൊക്കെയാണ് യൗമുശക്. ചിലർ ഒരുവേള മാസം കണ്ടാലോ, മാസം കണ്ടിട്ടുണ്ടായിരിക്കും എന്നൊക്കെ നനച്ച് കാലേ കൂട്ടി നോമ്പ് തുടങ്ങുക എന്നുള്ള വിഷയം, അത് പാടുള്ളതല്ല എന്നത് ഈ ആയത്തറിയിക്കുന്നു. നമ്മളോട് നോമ്പ് നോൽക്കാൻ പറഞ്ഞത് മൻ ഷഹിദ മിൻകും ഷഹർ, മാസത്തിൽ ഹാജരായവൻ, മാസത്തെ ദർശിച്ചവൻ, മാസം ഉദിച്ചു എന്നത് അറിഞ്ഞവൻ ഫല്യസും എന്നാണ് നോമ്പെടുക്കട്ടെ എന്നാണ്. അതില്ലാതെ കാലേ കൂട്ടി നോമ്പെടുക്കുക എന്നുള്ളത് വിലക്കപ്പെട്ട വിഷയമാണ്. ഒന്നുകിൽ 29 ഷാബാൻ 29 പിറവി കാണുക, അല്ലെങ്കിൽ ഷാബാൻ 30 തകക്കുക എന്നിട്ട് നോമ്പെടുക്കുക, അതിനാണ് കൽപ്പന. റമദാന്റെ 1-2 ദിവസം മുമ്പ് തന്നെ നോമ്പ് തുടങ്ങുക എന്നത് വിലക്കപ്പെട്ട വിഷയമാണ്, നിഷിദ്ധമാക്കപ്പെട്ട വിഷയമാണ്. ഹറമ അലൈന സൗമ യൗമിശക്, ഞങ്ങളുടെ മേൽ യൗമുശക്കിൽ നോമ്പെടുക്കുന്നത് ഹറാമാക്കിയിരിക്കുന്നു. മൻ സാമ അല്യൗമ അല്ലദി യുശക്കു ഫീഹി, സംശയിക്കപ്പെടുന്ന ദിവസം വല്ലവരും നോമ്പെടുത്താൽ ഫഖദ് അസ അബൽ ഖാസിം, അത്തരക്കാർ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഹദീസിന്റെ പ്രയോഗമുള്ളത്. അതിവിടെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഈ ആയത്ത് അക്കാര്യം സുവ്യക്തമായി പഠിപ്പിക്കുന്നു. സിലത്ത് ഇബ്നു സുഫർ അൽ അബസി അബുൽ അല അൽ കൂഫി അദ്ദേഹത്തിന് വിളിപ്പേര്. ഈ സില ഇബ്നു സുഫർ ഒരു സംഭവം പറയാണ്. ഞങ്ങൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിന്റെ അടുക്കലായിരുന്നു.
അപ്പോൾ ഫ ഉത്യ ബിഷാത്തിൻ മസ്ലിയത്തിൻ

0: ചുട്ട ഒരു ആടിനെ കൊണ്ടുവരപ്പെട്ടു. അപ്പൊ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുലു, എല്ലാവരോടും ഭക്ഷിക്കാൻ പറഞ്ഞു. അപ്പൊ ആളുകളിൽ ചിലർ മാറി നിന്നു, എന്നിട്ട് പറഞ്ഞു, ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ്, ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് അമ്മാർ ബിൻ യാസിർ പറഞ്ഞത്, മൻ സാമൽ യൗമൽ ലദി യശുക്കു ഫീഹി നാസ് ഫഖദ ആസ അബൽ ഖാസിം, നോമ്പാണോ എന്ന് ജനങ്ങൾ സംശയിക്കുന്ന ദിവസം വല്ലവരും നോമ്പെടുത്താൽ അവർ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിപ്പേരാണ് അബുൽ ഖാസിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിര് പ്രവർത്തിച്ചിരിക്കുന്നു, ധിക്കാരം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് അമ്മാർ റളിയല്ലാഹു തആലയുടെ അത്തരണത്തിൽ ഉണർത്തുകയുണ്ടായി എന്നാണ്. അപ്പൊ യൗമു ശക്കിൽ നോമ്പ് പാടില്ല എന്നത് നമ്മുടെ ഈ വചനം അറിയിക്കുന്നു. സിമാഖ് ഇബ്നു ഹർബ് താബിഈങ്ങളിൽ ഒരാൾ, അദ്ദേഹം പറയുന്നത്, ഒരിക്കൽ ഞാൻ ഇക്രീമ എന്നവരുടെ അടുക്കൽ പ്രവേശിച്ചു. ഇക്രീമ എന്ന് പറഞ്ഞാൽ മൗല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മൗലയായ വിശ്രുതനായ താബിഈ പണ്ഡിതൻ, അവിടേക്കാണ് സിമാഖ് പ്രവേശിക്കുന്നത്. അദ്ദേഹം പ്രവേശിച്ച ദിവസം ഖദ് ഉഷ്കില മിൻ റമദാൻ ഹു അം മിൻ ഷാബാൻ എന്നാണ്. ആ ദിവസം റമദാനിൽ പെട്ടതാണോ അതല്ല ഷാബാനിൽ പെട്ടതാണോ, ഇഷ്കാൽ ഉണ്ടായ ദിവസമാണ്. വഹുവ ഈ ഇക്രീമ റഹിമഹുല്ല യഅകുലു ഖുബ്സൻ വ ബഖ്ലൻ വ ലബനൻ, അദ്ദേഹം റൊട്ടിയും ചീരയും അതേപോലെ തന്നെ ലബൻ ഇതൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിമാക്ക് പിന്നെ ഹർബ് പ്രവേശിച്ചപ്പോ ഇക്രീമ പറഞ്ഞു, ഹലും ഭക്ഷിക്കാൻ വരൂ എന്ന് പറഞ്ഞു. അപ്പോ സിമാക്ക് പറഞ്ഞു, ഇനി സായിം, ഞാൻ നോമ്പുകാരനാണ്. അപ്പൊ ഇക്രീമ റളിയല്ലാഹു അൻഹു ഹലഫ ബില്ലാഹി ലതുഫ്തിറൻ, സിമാക്ക് പറയാണ്, അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞു നോമ്പ് മുറിക്കുക തന്നെ വേണം. അപ്പൊ സിമാക്ക് പറയാണ്, ഖുൽതു സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, രണ്ടു തവണ അദ്ദേഹം സുബ്ഹാനല്ലാഹ് പറഞ്ഞു. അങ്ങനെ ഫലമ്മാ റഅയ്തുഹു യഹ്ലിഫു ലാ യസ്തസ്നി തഖദ്ദം, അള്ളാഹുവിൽ ആണയിട്ട് സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് കേട്ടപ്പോ ഞാൻ മുന്നോട്ട് വന്നു, എന്നിട്ട് ഹാത്തിൽ ആൻ മാ ഇന്ദക്, ഭക്ഷിക്കാനുള്ളത് തരൂ എന്ന് സിമാക്ക് പറഞ്ഞു എന്നാണ്. അപ്പൊ ഇക്രിമ റഹിമഹുള്ള പറയാണ്, സമീഉതു ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമ യഖൂൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ? അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ തസൂമു ഖബ്ല റമദാന, നിങ്ങൾ റമദാനിന് മുമ്പ് നോമ്പെടുക്കരുത്. സുമു ലി റുയ്യതിഹി വ അഫ്തിറു ലി റുയ്യതിഹി, റമദാന്റെ മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. ഫഇൻ ഹാല ബൈനകും വ ബൈനഹു സഹാബത്തുൻ ഔ ദുൽമത്തുൻ, മാസപ്പിറവിയുടെയും നിങ്ങളുടെയും ഇടയിൽ കാർമേഘമോ അല്ലെങ്കിൽ ഇരുട്ടോ മറയിട്ടാൽ, ഫഅക്മിലു ഇദ്ദത ഷാബാൻ, ഷാബാൻ മാസം അത് 30 നിങ്ങൾ എണ്ണി പൂർത്തിയാക്കുക. വലാ തസ്തഖ്ബിലു അശ്ഹറ ഇസ്തിഖ്ബാലൻ വലാ തസിലു റമദാന ബി യൗമിൻ മിൻ ഷാബാൻ, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് മാസത്തെ സ്വീകരിക്കുകയും റമദാനിനെ ഷാബാനിൽ നിന്നുള്ള ഒരു ദിവസവുമായി നിങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യരുത് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടത് ഇബ്നു അബ്ബാസ് പറഞ്ഞത് അവിടെ ഉദ്ധരിച്ചു എന്നാണ് സിമാക്ക് ഇബ്നു ഹർബ് ഇക്രീമ പറഞ്ഞതായി ഉദ്ധരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതൊക്കെ ഇവിടെ ഉദ്ധരിച്ചത് എന്തിനാ? ഈ വിഷയമൊക്കെ ഇവിടെ ഉദ്ധരിച്ചത്, മൻ ഷഹിദ മിൻകും ഉഷ്ഷഹർ, മാസം അതിന്റെ ഉദയത്തിന് സാക്ഷിയായവർ, മാസത്തിൽ സന്നിഹിതരായവർ, മാസപ്പിറവി അറിഞ്ഞവർ കണ്ടവർ അവർ നോമ്പെടുക്കട്ടെ എന്നാണ്. അതിനു മുമ്പ് നോമ്പ് തുടങ്ങാൻ പാടുള്ളതല്ല. അതിനു മുമ്പ് നോമ്പ് തുടങ്ങൽ അത് നോമ്പ് ഹറാമാക്കപ്പെട്ട ദിവസം യൗമുഷക്ക്, അതിൽ നോമ്പെടുക്കലാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ വിധികളിൽ പണ്ഡിതന്മാർ ഉണർത്തുന്ന മറ്റൊരു മസാലയാണ് യൗമുഷക്കിൽ നോമ്പെടുക്കാൻ പാടുള്ളതല്ല എന്നത് ഈ ആയത്ത് അറിയിക്കുന്ന വിഷയം. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇതുപോലെ സുപ്രധാനമായ മറ്റൊരു മസാലയാണ് ഈ ഇഖ്തിലാഫുൽ മതാലിയ, അത് പരിഗണനീയമാണോ അല്ലേ എന്നുള്ള മസാല എന്ന് പറഞ്ഞാൽ, ഉദയസമയങ്ങൾ അതിനനുസരിച്ച് നോമ്പ് ഉറപ്പിക്കുക, നോമ്പ് അവസാനിപ്പിക്കുക, ഇതാണോ പരിഗണനീയം അതല്ല? ഒരിടത്ത് മാസപ്പിറവി ഉണ്ടായാൽ അത് എല്ലാവർക്കും മാസം ഉറപ്പിക്കുവാൻ പരിഗണനീയമായ ദർശനമാണ് അത് പരിഗണനീയമായ ദർശനമല്ലേ? വലിയ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസാലയാണ്. പ്രത്യേകിച്ച് ഈ ആധുനികതയിൽ വലിയ ഒരു അളവ് പണ്ഡിതന്മാർ ഈ ഇഖ്തിലാഫുൽ മതാലിയ പരിഗണനീയമല്ല എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സൂമു ലി റുയ്യതിഹി വ അഫ്തിറു ലി റുയ്യതിഹി, മാസപ്പിറവി ദർശിച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ നോമ്പെടുക്കുക, അതനുസരിച്ച് നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തെവിടെ ദർശനം നടന്നാലും അത് എല്ലാവർക്കും നോമ്പ് എടുക്കൽ ബാധ്യതയാക്കുന്ന ദർശനമാണ്, നോമ്പ് അവസാനിപ്പിക്കുന്നതും അപ്രകാരം തന്നെ എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഓരോ നാട്ടുകാർക്കും അവർ മാസം ദർശിച്ചതനുസരിച്ചാണ് അവർ നോമ്പ് തീരുമാനിക്കേണ്ടതും അവർ നോമ്പ് അവസാനിപ്പിക്കേണ്ടതും. മറ്റുള്ളവരുടെ ദർശനം അത് ഇവർക്ക് ബാധകമാകുന്നില്ല. ഓരോ നാട്ടുകാർക്കും അവരുടെ റുയ്യത്ത്, ബാലചന്ദ്രന്റെ ദർശനം, അതാണ് പരിഗണനീയം. ചില ഫുഖഹാക്കൾ, ഒരു നാട്ടുകാർ അവരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത മത്തലാഴികളാണെങ്കിലും ഒരു നാട് അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അവർക്ക് ഒരു മത്തലാഴിൽ ഉദയസമയത്ത് ദർശനം ഉണ്ടായാൽ അത് മതി നോമ്പ് ഉറപ്പിക്കാനും നോമ്പ് അവസാനിപ്പിക്കാനും. ഇങ്ങനെ മൂന്ന് അഭിപ്രായങ്ങൾ ഫുഖഹാക്കൾക്കിടയിലുണ്ട്. ഈ മസല ഏറെ ചർച്ച ഉള്ള ഒരു മസ്അലയാണ്. ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ ഫതാവയിൽ, അഷൌക്കാനി അദ്ദേഹത്തിന്റെ നൈലുൽ ഔത്താറിൽ, സിദ്ദീഖ് ഹസൻ ഖാൻ അദ്ദേഹത്തിന്റെ അറൌദാൻ നദിയ പോലത്തെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. മത്താലിയയിന്റെ വ്യത്യസ്തതയ്ക്ക് ഒരു പരിഗണനയുമില്ല, എവിടെ ഉദയം കണ്ടോ അതെല്ലാവർക്കും മാസം ഉറപ്പിക്കാനും മാസം അവസാനിപ്പിക്കാനും മാനദണ്ഡമാണ് എന്ന വീക്ഷണമാണ് ഈ മഹത്തുക്കൾ ബലപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിമും മറ്റും നിവേദനം ചെയ്ത ഒരു ഹദീസ് ഈ വിഷയത്തിൽ ഒരു അടിസ്ഥാനത്തെ അറിയിക്കുന്നതും ബോധ്യപ്പെടുത്തുന്നതുമാണ്. പ്രസ്തുത ഹദീസ് ഖുറൈബ് എന്നവരിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് ഇപ്രകാരം: ഉമ്മുൽ ഫദ്ൽ ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ ഖുറൈബിനെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അയക്കുകയുണ്ടായി. അന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹു ഷാമിലാണ്. ഒരാവശ്യ നിർവഹണത്തിന് വേണ്ടിയാണ് ഉമ്മുൽ ഫദ്ൽ, അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഭാര്യ ഉമ്മുൽ ഫദ്ൽ, ഖുറൈബിനെ മുആവിയയുടെ അടുക്കലേക്ക് അയക്കുന്നത്. അപ്പൊ ഖുറൈബ് പറയുകയാണ്, ഫഖദിംതു ശാം ഫഖദൈതു ഹാജതഹ, ഷാമിലേക്ക് ഞാൻ ചെന്നു, ഉമ്മുൽ ഫദ്ലിന്റെ ആവശ്യങ്ങൾ ഞാൻ നിർവഹിച്ചു, വസ്തുഹില്ല അലയ്യ റമദാനു വാന ബിശാം, ഞാൻ ഷാമിലായിരിക്കെ എനിക്ക് നോമ്പ് ആരംഭിച്ചു, ഫറായിത്തുൽ ഹിലാല ലൈലത്തൽ ജുമുഅ, ഞാൻ വെള്ളിയാഴ്ച രാവിൽ ഉദയചന്ദ്രനെ ബാലചന്ദ്രനെ കണ്ടു, വ്യാഴാഴ്ച വൈകുന്നേരം, വെള്ളിയാഴ്ച രാവിൽ മാസം കണ്ടു, നോമ്പ് തുടങ്ങി, സുമ്മ ഖദിംതുൽ മദീനത ഫി ആഖിരി ശഹ്ർ, മാസം അവസാനം ഞാൻ മദീനയിലേക്ക് വന്നു. അപ്പൊ റമദാൻ മാസം അദ്ദേഹത്തിന് തുടങ്ങിയത് അദ്ദേഹം മാസം കണ്ടതും ഷാമിലാണ്, മാസാവസാനം അദ്ദേഹം മദീനയിലേക്ക് വന്നു. ഫസഅലനി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമ. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്നോട് ചോദിച്ചു, ആ ചോദ്യത്തിൽ സുമ ദക്കറൽ ഹിലാൽ, മാസോദയം, അതിനെക്കുറിച്ച് അദ്ദേഹം അനുസ്മരിച്ചു. മതറഅയ്തുമുൽ ഹിലാൽ, നിങ്ങൾ എപ്പോഴാണ് മാസം കണ്ടത് എന്ന് ഇബ്നു അബ്ബാസ് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, റഅയ്നാഹു ലൈലത്തൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിലാണ് ഞങ്ങൾ മാസം കണ്ടത് ഷാമിൽ, അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇബ്നു അബ്ബാസ്, അൻതറായിത്തഹു, താങ്കൾ മാസം കണ്ടോ എന്ന് ചോദിച്ചു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, നാ വറാഹു അന്നാസ് വസാമു, ജനങ്ങളും കണ്ടിട്ടുണ്ട്, അവരും നോമ്പെടുത്തു, വസാമ മുആവിയത്തു, മുആവിയ റളിയല്ലാഹു അൻഹു നോമ്പെടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് വ്യാഴാഴ്ച വൈകുന്നേരമാണ് അവർ മാസം കണ്ടത്, വെള്ളിയാഴ്ച രാവിൽ, വെള്ളിയാഴ്ച റമദാൻ ഒന്ന്. അപ്പൊ ഇബ്നു അബ്ബാസ് പറയാണ്, ലാക്കിന്ന റഅയ്നാഹു ലൈലത്തു സബ്ത്, പക്ഷെ ഞങ്ങൾ മാസോദയം കണ്ടത് മദീനയിൽ അത് ശനിയാഴ്ച രാവിലാണ്. അപ്പൊ മദീനക്കാർക്ക് നോമ്പ് തുടങ്ങിയത് ഒന്ന് ശനിയാഴ്ച. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയാണ്, ഫല നസാലു നസൂമു ഹത്താ നുക്മില സലാസീൻ ഔ നറാഹു, അതിനാൽ തന്നെ ഞങ്ങൾ റമദാൻ 30 പൂർത്തീകരിക്കുന്നതുവരെ നോമ്പെടുക്കും, അല്ലെങ്കിൽ മാസോദയം കാണുന്നത് വരെ, റമദാൻ 29 മാസോദയം കാണുന്നത് വരെ ഞങ്ങൾ നോമ്പ് തുടർത്തും എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു. അപ്പൊ ഖുറൈബ് ഇബ്നു അബ്ബാസിനോട്, അവല തക്തഫി ബി റുയ്യത്തി മുആവിയ തവസിയാമി, മുആവിയ റളിയല്ലാഹു അൻഹു മാസം കണ്ടത്, അദ്ദേഹം നോമ്പെടുത്തത്, അതിൽ താങ്കൾ പരിമിതപ്പെടുന്നില്ലേ, അത് പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇബ്നു അബ്ബാസ്, ഇല്ല, ഹാ കദാ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇപ്രകാരം ചെയ്യാനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചത് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ ഹദീസ് ഇതിന്റെ പ്രത്യക്ഷ വായനയിൽ ഷാമുകാർ അവർ കണ്ടതിനനുസരിച്ച് അവർ അവിടെ നോമ്പ് ഉറപ്പിച്ചു, മദീനക്കാർ അവർ കണ്ടതിനനുസരിച്ച് ഇവിടെ നോമ്പ് ഉറപ്പിച്ചു, അവരുടെ കാഴ്ചപ്രകാരം അവർ മാസം പൂർത്തീകരിക്കുക, ഇവിടുത്തെ കാഴ്ചപ്രകാരം ഇവിടെ മാസം പൂർത്തീകരിക്കുക. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിൽ പറഞ്ഞത്. ഈ ഒരു ഹദീസ് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ഇത് പ്രത്യക്ഷത്തിൽ തന്നെ അറിയിക്കുന്നു ഇഖ്തിലാഫുൽ മതാലിയ, ഉദയസമയങ്ങൾ ഓരോ നാട്ടുകാർക്കും വ്യത്യസ്തമാണ് എന്നുള്ളത്, വ്യത്യസ്ത ഉദയസമയങ്ങൾ പരിഗണനീയമാണ് എന്നുള്ളത്. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇഖ്തിലാഫുൽ മതാലിയനെ പരിഗണിക്കണം എന്ന് പറയുമ്പോൾ അവർ അവലംബമാക്കുന്ന മുഖ്യ തെളിവ് ഖുറൈബിൽ നിന്നുള്ള ഇമാം മുസ്ലിമിന്റെ ഈ നിവേദനമാണ്. ഇമാം അൽ ഹസനുൽ ബസരി ഒരു വ്യക്തിയുടെ വിഷയത്തിൽ പറഞ്ഞ ഒരു ഫത്വ ഇമാം അബൂദാവൂദ് നിവേദനം ചെയ്യുന്നുണ്ട്. ആ വ്യക്തി തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്തു. അങ്ങനെ ഹസൻ ബസരിയോട് രണ്ട് വ്യക്തികൾ വന്ന് പറയുകയാണ്, അവർ രണ്ടുപേരും ലൈലത്തുൽ അഹദിൽ ഹിലാൽ കണ്ടിരിക്കുന്നു, മാസം കണ്ടിരിക്കുന്നു എന്ന്. ലൈലത്തുൽ അഹദ് എന്ന് പറഞ്ഞെങ്കിൽ ശനിയാഴ്ച. അപ്പൊ ഈ രണ്ടുപേർ വന്ന് പറഞ്ഞപ്പോ അവരുടെ നോമ്പ് ഞായറാഴ്ച തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആദ്യം വന്ന വ്യക്തി പറഞ്ഞത് തിങ്കളാഴ്ച മാസം തുടങ്ങിയതാണ്, കാരണം അയാൾ ആ നാട്ടുകാർ മാസം കണ്ടത് തിങ്കളാഴ്ച രാവിലാണ്, അവർ തിങ്കളാഴ്ച നോമ്പ് തുടങ്ങി. രണ്ടുപേർ അവർ ഞായറാഴ്ച രാവിൽ മാസം കണ്ടു, ഞായറാഴ്ച നോമ്പ് തുടങ്ങി. ഹസൻ ബസ്രി പറഞ്ഞത് തിങ്കളാഴ്ച രാവിൽ മാസം കണ്ട് തിങ്കളാഴ്ച നോമ്പ് തുടങ്ങിയ വ്യക്തി അയാളുടെ നാട്ടുകാർ ആ ദിവസം നോറ്റ് വീട്ടേണ്ടതില്ല എന്നാണ്. ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ ഞായറാഴ്ച ദിവസം നോമ്പ് തുടങ്ങിയത് അവരറിയുകയാണ് എങ്കിൽ മാത്രം അവർ നോറ്റ് വീട്ടിയാൽ മതി, അതില്ല എങ്കിൽ തിങ്കളാഴ്ച രാവിൽ മാസം കണ്ട് തിങ്കളാഴ്ച നോമ്പ് തുടങ്ങിയവർ ആ കാഴ്ച പരിഗണിച്ചിട്ട് അവർ നോറ്റ് വീട്ടേണ്ടതില്ല. ഞായറാഴ്ച രാവിൽ മാസം കണ്ട് ഞായറാഴ്ച നോമ്പ് തുടങ്ങിയവരുടെ ആ കാഴ്ച പ്രകാരവും അവരുടെ നോമ്പനുഷ്ഠാന പ്രകാരവും ഇത് ഹസൻ ബസീദ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ ഫത്വയാണ്. അപ്പൊ ഇതും അറിയിക്കുന്നത് എന്താ, ഈ ഇഖ്തിലാഫുൽ മതാലിയ ഉദയ സമയങ്ങളുടെ വ്യത്യസ്തത അത് നോമ്പുറപ്പിക്കുന്ന വിഷയത്തിൽ, മാസ ദർശനത്തിന്റെ വിഷയത്തിൽ പരിഗണനീയമാണ് എന്നുള്ളതാണ്. 1400 വർഷങ്ങളായി മുസ്ലിമീങ്ങൾ അതാത് നാടുകളിൽ ഒക്കെ അവർ അതാത് നാടുകളിൽ മാസം ദർശിക്കുന്നതിനനുസരിച്ച് നോമ്പ് തീർപ്പാക്കുകയും നോമ്പ് തുടങ്ങുകയും നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് തുടർന്നു വന്നത്. ഈ ആധുനികതയിൽ മാത്രമാണ് ഒരു നാട്ടിൽ മാസം കണ്ടിട്ടുണ്ടെങ്കിൽ അത് എല്ലാ നാടുകളിലേക്കും അപ്പോൾ തന്നെ വിവരമെത്തുന്ന സംവിധാനങ്ങളൊക്കെ സജീവമായതും ഉപയുക്തമായതും. മുസ്ലിമീങ്ങളുടെ അമൽ നൂറ്റാണ്ടുകളായി തുടർന്നു വന്നത് അതാത് സ്ഥലങ്ങളിൽ അവിടങ്ങളിൽ മാസം കാണുന്നതിനനുസരിച്ച് മാസം ഉറപ്പിക്കുക തീരുമാനിക്കുക എന്നുള്ളതാണ്. ഏതായാലും പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള ഒരു മസാലയാണിത്. ഫുഖാക്കളുടെ അഭിപ്രായമാണ് ഇവിടെ ഉണർത്തിയത്. വലിയ അഭിപ്രായ വ്യത്യാസം ഇതിൽ ഈ മസാല സ്ഥിരീകരിക്കുന്നതിൽ പണ്ഡിതന്മാർക്കുണ്ട്. നമ്മുടെ ഈ ഒരു വചനം പഠിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഏതാനും മസാലകൾ, പല മസാലകളുണ്ട് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി, അതിൽ ചിലത് മാത്രം ഇവിടെ ഉണർത്തി എന്ന് മാത്രം. ഫമൻ ഷഹിദ മിൻകുമുശ്ശഹ്റ ഫല്യസുംഹു. ഈ റമദാൻ മാസത്തിൽ നിങ്ങൾ വിശ്വാസികളിൽ നിന്ന് സന്നിഹിതരായവർ അവർ ആ മാസത്തിന്റെ പകലിൽ നോമ്പെടുക്കട്ടെ എന്ന് അള്ളാഹു സുബ്ഹാന തആല കൽപ്പിച്ചു. ഈ ഫല്യസുംഹു എന്നുള്ളത് അൽ അംറുലിൽ വുജൂബ്, കൽപ്പന നിർബന്ധ സ്വരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ആയത്തിൽ നോമ്പെടുക്കാനും നോമ്പെടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വഅലല്ലദീന യുതീഖൂനഹു ഫീദിയതുൻ തആമു മിസ്കീൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു പോയതാണ് ആ വിഷയം. നോമ്പെടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, നോമ്പ് ഒഴിവാക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നോമ്പ് ഒഴിവാക്കുന്നവർ ഒരു നോമ്പിന് പകരം അഗതിക്ക് അന്നം നൽകാൻ, ഫിദിയ നൽകാൻ, ഫിദിയതുൻ തആമു മിസ്കീൻ, അതൊക്കെ നമ്മൾ പഠിച്ചുപോയി. വഅൻ തസൂമു ഖൈറുൻ ലക്കും, നോമ്പെടുക്കലാണ് ഉത്തമം എന്ന ബോധനമുള്ളതോടൊപ്പം, പക്ഷേ ഫല്യസുംഹു എന്ന ഈ നിർബന്ധ കൽപ്പനയോടുകൂടി ആ തഖീർ, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം, അത് ദുർബലമാക്കപ്പെട്ടു. നോമ്പെടുക്കൽ നിർബന്ധമാണ് എന്ന വിധി സ്ഥിരീകരിക്കപ്പെട്ടു. ആരെ സംബന്ധിച്ചിടത്തോളം? മൻ ഷഹീദ മിൻകുമുശ്ശഹർ. ഇതാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഇൻഷാല്ലാ ഈ ആയത്തിന്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബീഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് അന്നൂർ മൊഡ്യൂൾ 16 ക്ലാസ് 22 മാസദർശനം ഏതാനും മസ്അലകൾ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി.
2: ചോദ്യം 1. ഫമൻ ഷഹിദ മിൻകുമുശ്ശഹ്റ ഫല്യസുംഹു. നിങ്ങളിൽ ആരെങ്കിലും മാസത്തിന് സന്നിഹിതരായാൽ അയാൾ നോമ്പെടുക്കട്ടെ. ഒരു വ്യക്തി തനിച്ച് മാസം കണ്ടാൽ നോമ്പ് നിർബന്ധമാകുമോ? ഓപ്ഷൻ എ, തനിച്ചായതുകൊണ്ട് മറ്റൊരാൾ കൂടി കാണുന്നതുവരെ നോമ്പ് നിർബന്ധമല്ല. ഓപ്ഷൻ ബി, താൻ നേരിട്ട് സാക്ഷിയായതുകൊണ്ട് മറ്റാരും കണ്ടില്ലെങ്കിലും ആ വ്യക്തിയുടെ മേൽ നോമ്പ് നിർബന്ധമാകും. ഓപ്ഷൻ സി, ഭരണാധികാരി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ അയാൾ നോമ്പെടുക്കാൻ പാടുള്ളൂ. ചോദ്യം 2. ഒരു അഅ്റാബി താൻ മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സാക്ഷ്യം അംഗീകരിച്ച് ജനങ്ങളോട് നോമ്പെടുക്കാൻ കൽപ്പിച്ചതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മുസ്ലിമാണോ, ഷഹാദത്ത് കലിമ ചൊല്ലുന്നവനാണോ എന്ന് ഉറപ്പുവരുത്തി? ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പ്രധാന നിയമം എന്ത്? ഓപ്ഷൻ എ, മാസപ്പിറവി അറിയിക്കാൻ വരുന്നവർ ഗോളശാസ്ത്രം പഠിച്ചവരായിരിക്കണം. ഓപ്ഷൻ ബി, മാസപ്പിറവി അറിയിക്കാൻ ചുരുങ്ങിയത് 10 സാക്ഷ്യങ്ങളും വേണം. ഓപ്ഷൻ സി, വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയുടെ സാക്ഷ്യം മറ്റുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കാൻ മതിയായതാണ്. ചോദ്യം 3. സംശയാസ്പദമായ ദിവസം നോമ്പെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കലാണ്. ഈ ഹദീസിൽ നിന്നും വ്യക്തമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, ഷഅബാൻ 29 നോമ്പെടുക്കുന്നത് വലിയ പുണ്യമാണ്. ഓപ്ഷൻ ബി, മാസപ്പിറവി കാണുകയോ അല്ലെങ്കിൽ ഷഅബാൻ 30 പൂർത്തിയാക്കുകയോ ചെയ്യാതെ മുൻകൂട്ടി നോമ്പ് തുടങ്ങുന്നത് പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമാണ്. ഓപ്ഷൻ സി, യാത്രക്കാർക്ക് മാത്രമേ ആ ദിവസം നോമ്പെടുക്കാൻ അനുവദനീയമുള്ളൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിന്റെ ഭാഗമാവാൻ കഴിയുക? അതിന്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
7: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: അൻപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഖലമിൻ്റെ 41 മുതൽ 52 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിച്ചത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കാൻ പോകുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്കാഫ്, സൂറത്തുൽ നജ്മ് എന്നിവ നമുക്കായി പാരായണം ചെയ്യുന്നത് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: فذكر بالقرآن من يخاف وعيد.
1: بسم الله الرحمن الرحيم.

0: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്ഖാഫ്, സൂറത്തുൽ നജം എന്നിവ നമുക്കായി പാരായണം ചെയ്തത് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
1: അള്ളാഹുവിനടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ടനാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
4: വചനം 91. ഖാലു, അവർ പറഞ്ഞു, യാ ഷുഐബു, ഷുഐബേ, മാ നഫ്ഖഹു, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, കസീറൻ, മിക്കതും, മിമ്മാ തഖൂലു, നീ പറയുന്നതിൽ നിന്ന്, വഇന്നാ, നിശ്ചയമായും ഞങ്ങൾ, ലനറാക, നിന്നെ ഞങ്ങൾ കാണുകയും ചെയ്യുന്നു, ഫീനാ, ഞങ്ങളിൽ, അഥവാ ഞങ്ങളുടെ കൂട്ടത്തിൽ, ദഈഫൻ, ഒരു ബലഹീനനായി, വലൗല, ഇല്ലായിരുന്നെങ്കിൽ, റഹ്തുക, നിന്റെ കൂട്ടം അഥവാ കൂട്ടുകുടുംബങ്ങൾ, ലറജംനാക, ഞങ്ങൾ നിന്നെ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്തിരുന്നു, വമാ അന്ത, നീ അല്ല താനും, അലൈന, ഞങ്ങൾക്ക് അഥവാ ഞങ്ങളുടെ അടുക്കൽ, ബിഅസീസ്, ഒരു പ്രതാപശാലി.

0: is.
1: അവർ പറഞ്ഞു, ഷുഐബേ, നീ പറയുന്നതിൽ നിന്ന് മിക്കതും ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. നിശ്ചയമായും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ ഒരു ബലഹീനനായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. നിന്റെ കുടുംബം ഇല്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞുകൊല്ലുക തന്നെ ചെയ്തിരുന്നു. നീ ഞങ്ങളുടെ അടുക്കൽ ഒരു പ്രതാപശാലിയൊന്നുമല്ല.
2: സത്യത്തിനും നീതിക്കും മുമ്പിൽ പരാജയപ്പെടുമ്പോൾ ധിക്കാര ബുദ്ധികളിൽ നിന്ന് എക്കാലത്തും കേൾക്കാറുള്ളതാണ് ഇത്തരം ഭീഷണികൾ. ന്യായത്തിൽ മുട്ടുമ്പോൾ അവർ അക്രമ മർദ്ദനങ്ങൾക്ക് മുതിരും. തങ്ങൾ ചെയ്യുന്നതിലെല്ലാം അവർ സ്വയം സംതൃപ്തരാകുകയും ചെയ്യും. ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ കാലക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാചീന സമുദായങ്ങളിൽപ്പെട്ടവരും ഇന്നത്തെ ജനങ്ങളെ അപേക്ഷിച്ച് പരിഷ്കാരത്തിന്റെയും ഉത്ഭുതതയുടെയും താഴെ പടിയിലുള്ളവരുമാണെന്ന് പറഞ്ഞേക്കാം. എന്നാൽ ബുദ്ധിപരമായി മനുഷ്യൻ വളരെ പുരോഗമിച്ചിട്ടുള്ള ഇക്കാലത്തും തൗഹീദിനെക്കുറിച്ചും ക്രയവിക്രയങ്ങളിൽ ചതിയും കൃത്രിമവും ഉപേക്ഷിക്കേണ്ടതിനെക്കുറിച്ചും ഉപദേശിക്കുവാൻ മിനക്കെട്ടാലുള്ള സ്ഥിതിയോ? അനുഭവ സാക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ ഒന്നാലോചിച്ചു നോക്കുക. ഉപദേശിക്കുന്നവരുടെ ഹൃദയശുദ്ധിയും സൽഗുണങ്ങളെയും ചോദ്യം ചെയ്ത് പുച്ഛിക്കുക, അവരെ വിഡ്ഢികളും മൂഢന്മാരുമായി തരം താഴ്ത്തുക, ദുർന്യായങ്ങളും ദുസ്സമർത്ഥനങ്ങളും അവതരിപ്പിക്കുക, ഭീഷണി മുഴക്കുക, കയ്യേറ്റത്തിന് മുതിരുക, ഉപദേശിക്കും തോറും തോന്നിയവാസങ്ങൾ വർദ്ധിപ്പിക്കുക, ഇതെല്ലാം തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ ജനത പറഞ്ഞതായി 87-ഉം 91-ഉം വചനങ്ങളിൽ അള്ളാഹു പ്രസ്താവിച്ച അതേ ശൈലിയിലുള്ള മറുപടികളായിരിക്കും അവർക്കും പറയാനുണ്ടായിരിക്കുക. ധനത്തോടുള്ള മോഹവും സമ്പാദന മാർഗങ്ങളിൽ വഞ്ചന നടത്തലും മനുഷ്യരിൽ പൊതുവെയുള്ള ഒരു സ്വഭാവമായതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് സത്യവിശ്വാസികൾ വിമുക്തരാകുവാൻ വേണ്ടി ഷുഐബ് നബി അലൈഹിസ്സലാമയുടെയും അദ്ദേഹത്തിന്റെ ജനതയുടെയും ഇടയിൽ നടന്ന വാഗ്വാദങ്ങൾ വളരെ വിശദമായി പല സൂറത്തുകളിലും അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നതും കയ്യൂക്കും ഭീഷണിയും മുഴക്കിയ ആ ജനതയ്ക്ക് ആ പ്രവാചകവര്യം നൽകിയ മറുപടി ഇതായിരുന്നു.
3: വചനം 92. കോല, അദ്ദേഹം പറഞ്ഞു, യാ കൗമി, എന്റെ ജനങ്ങളെ, അർഹ്തീ, എന്റെ കൂട്ടുകുടുംബമോ, അഅസ്സു, അധികം പ്രതാപം ഉള്ള, അലൈക്കും, നിങ്ങളുടെ അടുക്കൽ, മിനല്ലാഹി, അല്ലാഹുവിനേക്കാൾ, വത്തഹസ്തുമൂഹു, അവനെ നിങ്ങൾ ആക്കുകയും ചെയ്തിരിക്കുന്നുവോ, വറാഅക്കും, നിങ്ങളുടെ പിന്നിൽ, ദുഹ്രിയൻ, പുറന്തള്ളപ്പെട്ടവൻ.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, എന്റെ കൂട്ടുകുടുംബമാണോ നിങ്ങളുടെ അടുക്കൽ അള്ളാഹുവിനേക്കാൾ കൂടുതൽ പരിഗണനീയം? അവന് നിങ്ങൾ നിങ്ങളുടെ പിമ്പിൽ പുറന്തള്ളപ്പെട്ടവനാക്കുകയും ചെയ്തിരിക്കുന്നുവോ? നിശ്ചയമായും എന്റെ റബ്ബ് നിങ്ങൾ പ്രവർത്തിച്ചു വരുന്നതിനെ വലയം ചെയ്ത് അഥവാ സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാകുന്നു.
1: അവസാനം അദ്ദേഹം അവർക്ക് ഇങ്ങനെ അന്ത്യശാസനം നൽകി.
2: വചനം 93. വയാ കൗമി, എന്റെ ജനങ്ങളെ, യഅമലൂ, നിങ്ങൾ പ്രവർത്തിക്കുവിൻ, അലാ മകാനത്തിക്കും, നിങ്ങളുടെ നിലപാടനുസരിച്ച്, ഇന്നി, നിശ്ചയമായും ഞാൻ, ആമിലുൻ, പ്രവർത്തിക്കുന്നവനാണ്, സൗഫ, വഴിയെ, തഅലമൂന, നിങ്ങൾ അറിയും, മൻ, ആർക്കാണ്, യഅതീഹി, അവന് വരും, അദാബുൻ, ഒരു ശിക്ഷ, യുഹ്സീഹി, അവനെ അപമാനപ്പെടുത്തുന്ന, വമൻ, ആരാണെന്നും, ഹുവ, അവൻ, കാദിബുൻ, കളവ് പറയുന്നവനാണ്, വർത്തഖിബൂ, നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുവിൻ, ഇന്നീ, നിശ്ചയമായും ഞാൻ, മഅക്കും, നിങ്ങളോടൊപ്പം, റഖീബ്, പ്രതീക്ഷിക്കുന്നവനാണ്.

0: എന്റെ ജനങ്ങളെ, നിങ്ങളുടെ സ്ഥാനം അഥവാ നിലപാട് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുവിൻ. ഞാൻ എന്റെ സ്ഥാനമനുസരിച്ചും പ്രവർത്തിക്കുന്നവനാണ്. പിറകെ നിങ്ങൾക്കറിയാം ആർക്കാണ് അപമാനപ്പെടുത്തുന്ന ശിക്ഷ വന്നെത്തുന്നതെന്നും ആരാണ് വ്യാജം പറയുന്നവരെന്നും. വരാനിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുവിൻ. നിശ്ചയമായും ഞാനും നിങ്ങളോടൊപ്പം പ്രതീക്ഷിക്കുന്നവനാകുന്നു.
1: അധികം താമസിയാതെ നിങ്ങൾക്ക് പൊതുശിക്ഷ വരാൻ പോകുന്നു. അപ്പോൾ ഞാൻ പറയുന്നതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് അനുഭവം കൊണ്ട് ബോധ്യപ്പെടും. തൽക്കാലം നാം ഇരുകൂട്ടരും കാത്തിരുന്നു കാണുക എന്ന് സാരം. താമസിയാതെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്തു.
2: വചനം 94. വലമ്മാ ജാഅ, വന്നപ്പോൾ, അമ്രുന, നമ്മുടെ കൽപ്പന, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി, ഷുഐബൻ, ഷുഐബിനെ, വല്ലദീന, യാതൊരുവരെയും, ആമനു മഅഹു, അവർ അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചു, ബിറഹ്മത്തിൻ, കാരുണ്യം കൊണ്ട്, മിന്ന, നമ്മിൽ നിന്നുള്ള, അഖദത്ത്, പിടികൂടുകയും ചെയ്തു, അല്ലദീന, യാതൊരുവരെ, വലമു, അവർ അക്രമം ചെയ്തു, അസ്വൈഹത്തു, ഘോര ശബ്ദം അഥവാ അട്ടഹാസം, ഫഅസ്ബഹു, അങ്ങനെ അവരായി, ഫീദിയാരിഹിം, അവരുടെ വസതികളിൽ, ജാസിമീൻ, കമിഴ്ന്നു വീണവർ.

0: ظلموا الصيحة فأصبحوا في ديارهم جاثمين.
1: നമ്മുടെ കൽപ്പന വന്നപ്പോൾ ശുഐബിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി. ആ അക്രമം പ്രവർത്തിച്ചവർക്ക് ഘോര ശബ്ദം പിടിപെടുകയും ചെയ്തു. അങ്ങനെ അവർ അവരുടെ വസതികളിൽ ചത്തു കമിഴ്ന്നു വീണവരായി.
0: വചനം 95. കഅല്ലം യഗ്നൗ, അവർ ധന്യമാക്കാത്ത പോലെ അഥവാ ഉണ്ടാവാത്ത പോലെ. ഫീഹ, അവയിൽ. അലാ, അറിയുക. ബുഅദൻ, വിദൂരത. ലിമദിയന, മദിയന്. കമാ ബഇദത്, ദൂരപ്പെട്ടതുപോലെ. സമൂദ്, സമൂദ്. കഅല്ലം യഗ്നൗ ഫീഹ അലാ ബുഅദൻ ലിമദിയന കമാ ബഇദത് സമൂദ്.
1: അതെ, അവർ അവിടത്തിൽ ഉണ്ടായിട്ടില്ലാത്തതുപോലെ. അല്ല, അറിയുക, സമൂദ് ഗോത്രം കാരുണ്യത്തിൽ നിന്നും ദൂരപ്പെട്ടതുപോലെ മദിയനും അഥവാ മദിയൻകാർക്കും വിദൂരത.
2: മദിയൻ നിവാസികൾക്ക് ബാധിച്ച ആ ഘോര ശബ്ദം എങ്ങനെയുള്ളതായിരുന്നുവെന്ന് ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടില്ല. ശുഐബ് നബി അലിഹിസ്സലാമയോട് ആ ജനത, നീ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ ആകാശത്തുനിന്ന് ഞങ്ങൾക്കുമീതെ തുണ്ടങ്ങൾ വീഴ്ത്തുക എന്ന് ആവശ്യപ്പെട്ടുവെന്നും അങ്ങനെ അവർ അദ്ദേഹത്തെ വ്യാജമാക്കിയപ്പോൾ അവർക്ക് മേഘത്തണലിന്റെ ദിവസത്തെ ശിക്ഷ ബാധിച്ചുവെന്നും സൂറത്ത് ഷോറയിലെ 187 മുതൽ 189 വരെയുള്ള വചനങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്നു. മുഗൾ ഭാഗത്തു നിന്ന് മേഘത്തിലൂടെയോ മറ്റോ സംഭവിച്ച ഒരു ഘോര ശബ്ദമായിരിക്കാം അതെന്ന് ഇതിൽ നിന്നും അനുമാനിക്കാം. വസ്തുത അള്ളാഹുവിനറിയാം.
0: വചനം 96. വലഖദ് അർസൽന, നാം അയച്ചിട്ടുണ്ട്. മൂസ, മൂസയെ. ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി. വസുൽത്വാനിൻ, അധികൃത രേഖയുമായും. മുബീനിൻ, സ്പഷ്ടമായ.
3: വലഖദ് അർസൽന മൂസ ബി ആയാത്തിന വസുൽത്വാനിൻ മുബീൻ.
1: നമ്മുടെ ദൃഷ്ടാന്തങ്ങളും സ്പഷ്ടമായ അധികൃത രേഖയുമായി മൂസയെയും നാം അയക്കുകയുണ്ടായി.
0: വചനം 97. ഇലാ ഫിർഔന, ഫിർഔന്റെ അടുക്കലേക്ക്. വമലഇഹി, അവന്റെ പ്രധാനികളുടെയും. ഫത്തബഉ, എന്നിട്ടവർ പിൻപറ്റി. അംറ ഫിർഔന, ഫിർഔന്റെ കൽപ്പനയെ. വമാ അംറു, കൽപ്പനയല്ല താനും. ഫിർഔന, ഫിർഔനിന്റെ. ബിറഷീദ്, തന്റെ ഇടമുള്ളത് അഥവാ നേർവഴിക്കുള്ളത്.

0: ഫിർഔന്റെയും അവന്റെ പ്രധാനികളുടെയും അടുക്കലേക്ക്. എന്നിട്ട് അവർ ഫിർഔന്റെ കൽപ്പനയെ പിൻപറ്റി. ഫിർഔന്റെ കൽപ്പന തന്റെ ഇടമുള്ളത് അഥവാ നേർവഴിക്കുള്ളത് അല്ലതാനും.
1: വചനം 98. യഖുദുമു, അവൻ മുമ്പിലായി വരും. ഖൗമഹു, അവന്റെ ജനങ്ങൾക്ക്. യൗമൽ ഖിയാമത്തി, ഖിയാമത്തു നാളിൽ. ഫഔറദഹും, എന്നിട്ടവരെ അവൻ വരുത്തും അഥവാ കൊണ്ടുവരും. അന്നാറ, നരകത്തിൽ. വബിഇസ, വളരെ ചീത്തയും അഥവാ എത്രയോ മോശവും. അൽവിർദു, ആ ദാഹശമനത്തിനുള്ള വരവ് അല്ലെങ്കിൽ വരുന്ന താവളം. അൽമൗറൂദ്, വരപ്പെടുന്നതായ.

0: ഖിയാമത്തു നാളിൽ അവൻ തന്റെ ജനതയ്ക്ക് മുമ്പിലായി വരും. എന്നിട്ട് അവൻ അവരെ ദാഹം തീർക്കുവാൻ നരകത്തിങ്കൽ വരുത്തുന്നതാണ്. ദാഹശമനത്തിന് വരുന്ന ആ താവളം എത്രയോ ചീത്തയും.
1: ഇഹലോകത്ത് വെച്ച് ഫിറാവൂൻ അവന്റെ ആൾക്കാർക്ക് ദുർമാർഗത്തിന് നേതൃത്വം വഹിച്ചിരുന്നുവല്ലോ. അതുപോലെ പരലോകത്ത് വെച്ചുണ്ടാകുന്ന ശിക്ഷകളിലും അവൻ അവർക്ക് നേതൃത്വം വഹിക്കും. അഥവാ ശിക്ഷയിൽ അവൻ അവരുടെ മുമ്പിലുണ്ടായിരിക്കും. അങ്ങനെ അവൻ മുമ്പിലായിക്കൊണ്ട് അവരെ നരകത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കും എന്ന് സാരം. വുറൂദ് എന്ന മൂലപദത്തിന്റെ സാക്ഷാൽ അർത്ഥം വെള്ളം കുടിക്കുവാൻ വേണ്ടിയുള്ള വരവ് എന്നാകുന്നു. സന്ദർഭമനുസരിച്ച് വെള്ളത്തിനും ദാഹശമനത്തിനും അല്ലാതെയുള്ള വരവിലും അതുപയോഗിക്കപ്പെടും. ഫിറാവൂൻ മുമ്പിലും അവന്റെ ജനങ്ങൾ പിമ്പിലുമായിട്ടുള്ള വരവിനെ പരിഹാസരൂപത്തിൽ ഒരു ഇടയൻ തന്റെ മൃഗങ്ങളെ വെള്ളത്താവളത്തിങ്കിലേക്ക് വെള്ളം കുടിപ്പിക്കുവാൻ കൊണ്ടുപോകുന്നതിനോട് ഉപമിച്ചുകൊണ്ടാണ് ഫഔറദഹുമുന്നാറ, എന്നിട്ടവൻ അവരെ ദാഹം തീർക്കുവാൻ നരകത്തിങ്കൽ കൊണ്ടുവരും എന്നു പറഞ്ഞത്. പക്ഷേ ഇടയൻ മൃഗങ്ങളെ കൊണ്ടുപോയി ദാഹശമനം വരുത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ ഫിറാവൂൻ അവന്റെ ആൾക്കാർക്ക് വെള്ളത്തിന് പകരം നരകാഗ്നിയിൽ ചാടിക്കുകയാണ് ചെയ്യുന്നതെന്ന് താൽപര്യം.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
4: Peace Radio. Tune to reality.
5: വിശുദ്ധ ഖുർആൻ മനസ്സംഗങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. സൂറ അഹ്സാബ് വചനം 33. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

ولا تبرجن تبرج ولا تبرجن ولا تبرجن تبرج ال

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാനുമുള്ള തൗഫീഖിനെ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: وعليكم السلام ورحمه الله وبركاته جزاك الله خيرا كثيرا പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 33-ാം വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് നാം മനഃപ്പാഠമാക്കിയത്. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
2: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
3: പീസ് ഖുർആൻ റേഡിയോയിലെടുത്തതായി മനപ്പാഠം നമുക്കായി പാരായണം ചെയ്യുന്നത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ.

أضحك من الرهب فذلك برهانان من ربك إلى فرعون وملئه

بخبر لعلي آتيكم منها بخبر أو جذوة من النار لعلكم تصطلون.

ഹക മിന റഹ്ബ് فذلك برهانان من ربك إلى فرعون وملئه

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനപ്പാഠം. നമുക്കായി പാരായണം ചെയ്തത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ.
1: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീമിന്റെ സമയമാണിപ്പോൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും 9-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്നത്തെ അത്തഹ്സീമിലൂടെ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ ക്ലാസ് എടുക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. സൂറത്തുൽ ഹശറിലെ 9-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
3: والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون.
2: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. വല്ലദീന വല്ലദീന ദാലിൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കണം. ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടത്. എന്നിരുന്നാലും വല്ലദീന വല്ലസീന എന്നോ വല്ലദീന എന്നോ അല്ല. വല്ലദീന നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. വല്ലദീന തബവ്വഉ തബവ്വ വാവിന് ശബ്ദമുണ്ട്. അതുപോലെ ഹംസ ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ പാരായണത്തിൽ കൊണ്ടുവരണം. തബവ്വഉദ്ദാറ അല്ല തബവ്വഉദ്ദാറ അല്ല തബവ്വഉ തബവ്വഉദ്ദാറ തബവ്വഉദ്ദാറ. വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന, ഖുർആനെ സ്നേഹിക്കുന്ന ആളുകൾ ഇതൊക്കെ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ഖുർആനിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യണം ആ ഭാഗമൊക്കെ. എന്നാലാണ് നമ്മളത് പാരായണത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയുള്ളൂ.
3: തബവ്വഉദ്ദാറ വൽഈമാന വൽഈമാനല്ല വൽഈമാന മിൻ ഖബ്ലിഹിം
2: അല്ല മിൻഖ. നൂൺ സാക്കിനയ്ക്ക് ശേഷം ഖാഫ് വന്നാൽ നൂണിനെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് ഇസ്തിഇല എന്ന അക്ഷരമാണ്, അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ വരുന്ന ഗുന്ന അതും സ്വരഭാരത്തിലാക്കുവാൻ ശ്രദ്ധിക്കണം. മിൻഖ
3: മിൻഖബിലിഹിം
2: ബാഇനെ ഖൽഖല ചെയ്യണം. ഖബ്
3: മിൻഖബിലിഹിം യുഹിബ്ബൂന
2: അല്ല ഹ തൊണ്ടയുടെ മധ്യഭാഗം യുഹി തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. നൂനിനെ കൃത്യമായിട്ട് ഇദ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം.
3: മൻ ഹജറ ഇലൈഹിം
2: വല സാക്കിന മീമിന് ശേഷം വ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം.
3: ഇലൈഹിം വല വല യജിദൂന
2: ജീമിന് കെസറാണ്.
3: വല യജിദൂന
2: അലം യജിദിക്ക ഇത് കേട്ടിട്ടുണ്ടാവും. അലം യജിദിക്ക തീമൻ അവിടെയൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഹർക്കത്തുകൾ തെറ്റിക്കാതെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം.
3: വല യജിദൂന ഫീ സുദൂരിഹിം ഫീ സുദൂരിഹിം
2: സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. കൃത്യമായിട്ട് നാവിൻ്റെ മധ്യഭാഗം മണ്ണാക്കിലേക്ക് ഉയർത്തി ഇസ്തിഇല നൽകിക്കൊണ്ട് ഉച്ചരിക്കണം, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം.
3: ഫീ സുദൂരിഹിം ഹാജതൻ ഹ
2: തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ. ഹാജത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ അങ്ങനെ തന്നെ ഓതി പറയരുത്. ഹാജത്തല്ല,
3: ഫീ സുദൂരിഹിം ഹാജതൻ ഹാജതമ്മിമ്മ
2: തൻവീന് ശേഷം മീം തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിക്കണം. ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം, മണിച്ചുകൊണ്ട് ഓതണം അവിടെ.
3: ഹാജതമ്മിമ്മ
2: ശേഷം മീമിന് ശബ്ദമുണ്ട്, മണിക്കണം.
3: മിമ്മ ഊതു
2: മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മുൻഫസ്സിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ കതിൽ നീട്ടാവുന്ന മദ്ദ്. മിം
0: അല്ല വളരെയധികം ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്.
2: ഒരിക്കലും സീനാവരുത്. യു സിറൂന അല്ല യു സിറൂന വയു സിറൂന വയു സിറൂന. ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ അറ്റം അല്പം പുറത്തോട്ട്, മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട്, ദാലിനേക്കാൾ കൂടുതൽ വരണം.
0: വയു സിറൂന അല അൻഫുസിഹിം.
2: മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അടുത്ത പദത്തിൽ.
0: അല അൻഫുസിഹിം. അൻഫു
2: നൂനിനെ അവ്യക്തമാക്കി മണിക്കണം.
0: അൻഫുസിഹിം അൻഫുസിഹിം വലോ.
2: സാക്കിന മീമിന് ശേഷം വ. ഇവിടെയും മീമും വാവൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കുക.
0: വലൗ കാന ബിഹിം ഖസ്വാസ്വഹ്
2: ഖ. തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് ഖ. ശേഷം സ്വാദാണ്. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട ഇസ്തിഅല എൻ്റെ അക്ഷരമാണ്.
0: ഖസ്വാസ്വഹ്.
2: ഇവിടെ ഖസാസ എന്ന് പറയരുത്, ഖസ്വാസ്വഹ്.
0: വലൗ കാന ബിഹിം ഖസ്വാസ്വഹ്.
2: നിർത്തുമ്പോൾ ഖസ്വാസ്വഹ്. തഅ്ന് സുക്കൂൻ നൽകിക്കൊണ്ട്, ഹ എൻ്റെ ശബ്ദം നൽകിക്കൊണ്ട് നിർത്തണം.
0: ഖസ്വാസ്വഹ്. വമൻ യൂഖ.
2: സാക്കിന നൂന് ശേഷം നൂനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: വമൻ യൂഖ.
2: ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക.
0: ഷുഹ നഫ്സി. ഷുഹ ഷുഹ.
2: ഹ തൊണ്ടയുടെ മധ്യഭാഗം, ശബ്ദമുണ്ട്, വളരെയധികം ശ്രദ്ധിക്കണം.
0: വമൻ യൂഖ ഷുഹ നഫ്സി ഫഉലൈക.
2: മദ്ദമുത്തസിൽ ഫഉലൈക. ഫഉലൈക എന്നായിരിക്കും ധാരാളം ആളുകളും പറയുക. ഹംസയൊന്നും കാണുന്നല്ല.
0: ഫഉലൈക.
2: ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന കോതിപ്പോവും. അങ്ങനെയല്ല,
0: ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ.
2: ഹംസയും ഹാഉം എല്ലാം വളരെ കൃത്യമായിട്ട് മഖ്റജ് ശരിയാക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഈ ആറ് അക്ഷരങ്ങൾ, തൊണ്ടയുടെ താഴെഭാഗം എ ഹ, തൊണ്ടയുടെ മധ്യഭാഗം അ ഹ, തൊണ്ടയുടെ മുകൾ ഭാഗം ഗ ഖ, ഈ ആറ് അക്ഷരങ്ങളുടെ മഖ്റജ്, അതുപോലെ തന്നെ ഖാഫും എല്ലാം ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം.
0: والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون.
2: سورة الحشر ليه 9-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകല്ലാഹു ഖൈറാ. ബാറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ അത്തഹ്സീനിൻ്റെ എപ്പിസോഡിൽ സൂറത്തുൽ ഹശറിൽ നിന്നും 9-ാമത്തെ ആയത്താണ് നമ്മൾ അൽഹംദുലില്ലാ മനസ്സിലാക്കിയത്. നമ്മളോടൊപ്പം ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ ആയിരുന്നു.
4: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
5: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അന്നംലിലെ 59 മുതൽ 75 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അസ്രി.
1: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ. വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നെ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അൽഹംദുലില്ല, ജസാകുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. ഷെയ്ഖ് മുഹമ്മദ് സിദ്ദീഖ് അൽ മിൻഷാവി സൂറ അൽ ബുറൂജ് പാരായണം ചെയ്തത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇനി കേൾക്കാൻ പോകുന്നത് തൻസീൽ, ലോകപ്രശസ്ത ഖുർആൻകാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ. തുടക്കം മുതൽ ശ്രോതാക്കൾക്ക് കേട്ടു തുടങ്ങാൻ ഇന്ന് സൂറ ത്വാഹ 105 മുതൽ സൂറ അംബിയ, സൂറ ഹജ്ജ്, സൂറ മൊഅ്മിനൂൻ പാരായണം നിർവഹിക്കുന്നത് ഖാരി സയ്യിദ് അഷ്ഷുറൈം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ സൂറ ത്വഹ 105, സൂറ അംബിയ, സൂറ ഹജ്ജ്, സൂറത്ത് മുഹ്മിനൂൻ. പാരായണം നിർവഹിച്ചത് ഖാരി സഅദ് അഷ്ഷുറൈം.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
2: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം, തഫ്സീർ അമാനി,
3: വചനം 99. വഉത്ബിഉ, അവർ തുടർത്തപ്പെട്ടിരിക്കുന്നു അഥവാ അവർക്ക് പിന്നാലെ ആക്കപ്പെട്ടിരിക്കുന്നു. ഫീ ഹാദിഹി, ഇതിൽ, ലഅനതൻ, ശാപം, വയൗമ, ദിവസത്തിലും, അൽ ഖിയാമത്തി, ഖിയാമത്തിൻ്റെ, ബിഇസ, വളരെ മോശം, അർരിഫ്ദു, ആ സഹായം അല്ലെങ്കിൽ സമ്മാനം, അൽ മർഫൂദ്, കൊടുക്കപ്പെട്ട അഥവാ സമ്മാനിക്കപ്പെട്ട.

0: ശാപം അവർക്ക് പിന്നാലെ തുടർത്തപ്പെട്ടിരിക്കുന്നു. ഖിയാമത്തു നാളിലും തന്നെ ആ നൽകപ്പെട്ട സമ്മാനം എത്രയോ ചീത്ത.
1: അവർ ഈ ലോകം വിട്ടുപിരിഞ്ഞത് ശാപത്തോടെയാണ്. അതവരെ വിട്ടുപിരിയാതെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഖിയാമത്തു നാളിലും അവർക്ക് ശാപം തന്നെ. ഇത്രയേറെ ദുഷിച്ച ഒരു സമ്മാനം ലഭിക്കുവാനുള്ള ദുർഭാഗ്യം വേറെ ആർക്കുമില്ലെന്ന് സാരം. രാവിലെയും വൈകുന്നേരവും ഫിറഔനും അവൻ്റെ ആൾക്കാർക്കും നരകം പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും അന്ത്യസമയത്തിൽ അവരെ നരകത്തിൽ കടത്തുവാൻ കൽപ്പനയുണ്ടാകുമെന്നും 40-ാമത്തെ സൂറത്തിലെ 46-ാം വചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. മുകളിൽ പ്രസ്താവിക്കപ്പെട്ട നബിമാരുടെയും സമുദായങ്ങളുടെയും ചരിത്ര സംഭവങ്ങളെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു പറയുന്നു.
2: വചനം 100. ذلك അത് മിൻ അംബായി വൃത്താന്തങ്ങളിൽപ്പെട്ടതാണ്. അൽ ഖുറാ രാജ്യങ്ങളുടെ നഖുസ്സുഹു നാം അത് ഖദനം ചെയ്തു അഥവാ വിവരിച്ചു. അലൈക നിനക്ക് മിൻഹ അവയിലുണ്ട് അല്ലെങ്കിൽ അവയിൽ ചിലത്. ഖായിമുൻ നിലകൊള്ളുന്നതാണ് അഥവാ നിലനിൽക്കുന്നതാണ്. വഹസീദ് കൊയ്തെടുക്കപ്പെട്ടതും.

0: അത് രാജ്യങ്ങളുടെ വൃത്താന്തങ്ങളിൽപ്പെട്ട ചിലതാകുന്നു. നാം നിനക്കത് കഥനം ചെയ്തു വിവരിച്ചു തരികയാണ്. നശിപ്പിക്കപ്പെടാതെ നിലകൊള്ളുന്ന ചിലതും കൊയ്തെടുക്കപ്പെട്ട ചിലതും അവയിലുണ്ട്.
1: സാരം: മേൽ വിവരിച്ച പൊതുശിക്ഷകൾക്ക് വിധേയമായ രാജ്യങ്ങളിൽ ചിലത് പാടെ നശിച്ചു പോകാതെ നിലനിന്നു വരുന്നു. മറ്റു ചിലത് കൊയ്തെടുക്കപ്പെട്ട വിളകൾ കണക്കെ നിശേഷം നശിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു.
2: വചനം 101. വമാ ളംനാഹും, നാം അവരോട് അക്രമം ചെയ്തിട്ടുമില്ല. വലാക്കിൻ, എങ്കിലും, അഥവാ പക്ഷേ, ളമൂ, അവർ അക്രമം ചെയ്തു, അംഫുസഹും, തങ്ങളോട് തന്നെ, അഥവാ അവരുടെ സ്വന്തങ്ങളോട്. ഫമാ അഗ്നത്, എന്നാൽ ധന്യമാക്കിയില്ല, അഥവാ ഉപകരിച്ചില്ല. അൻഹും, അവർക്ക്, ആലിഹത്തുഹും, അവരുടെ ആരാധ്യന്മാർ. അല്ലത്തി, യാതൊരു, യദുഊന, അവർ വിളിക്കുന്ന, അഥവാ പ്രാർത്ഥിച്ചിരുന്ന. മിന്ദൂനി, പുറമേ, അല്ലാഹി, അല്ലാഹുവിന്. മിൻ ഷൈഇൻ, ഒരു വസ്തുവും.

0: നാം അവരോട് അക്രമം ചെയ്തിട്ടുമില്ല, എങ്കിലും അവർ തങ്ങളോടു തന്നെ അക്രമം ചെയ്തിരിക്കയാണ്. എന്നാൽ അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതായ അവരുടെ ആരാധ്യന്മാർ അവർക്ക് ഒട്ടും തന്നെ ഉപകരിച്ചില്ല. നിന്റെ റബ്ബിന്റെ കൽപ്പന വന്നപ്പോൾ അവർക്കു നാശം വരുത്തലല്ലാതെ മറ്റൊന്നും അവർ വർദ്ധിപ്പിച്ചതുമില്ല.
1: വചനം 102. വകദാലിക, അപ്രകാരമാണ്. അഖുദു, പിടുത്തം. റബ്ബിക, നിന്റെ റബ്ബിന്റെ. ഇദാ അഖദ, അവൻ പിടികൂടുമ്പോൾ അഥവാ അവൻ പിടിച്ചാൽ. അൽ ഖുറാ, രാജ്യങ്ങളെ. വഹിയ, അവ ആയിരിക്കെ. ളിമത്തുൻ, അക്രമകാരി. ഇൻ അഖദഹു, നിശ്ചയമായും അവന്റെ പിടുത്തം. അലീമുൻ, വേദനയേറിയതാണ്. ഷദീദുൻ, കഠിനമായതാണ്.

0: അപ്രകാരമാണ് രാജ്യങ്ങൾ അഥവാ രാജ്യക്കാർ അക്രമകാരികളായിരിക്കെ നിന്റെ റബ്ബ് അവയെ പിടിച്ചു ശിക്ഷിക്കുമ്പോൾ അവന്റെ പിടുത്തം. നിശ്ചയമായും അവന്റെ പിടുത്തം വേദനയേറിയതും കഠിനമായതുമാകുന്നു.
1: അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു നബിവചനം ഇപ്രകാരമാകുന്നു: നിശ്ചയമായും അള്ളാഹു അക്രമികൾക്ക് അയവ് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ അവനെ പിടിക്കുമ്പോൾ അവൻ അതിൽ നിന്ന് പതറിപ്പോവുകയില്ല. പിന്നീട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വകദാലിക അഖ്ദു റബ്ബിക എന്ന് തുടങ്ങുന്ന ഈ വചനം ഓതുകയും ചെയ്തു. ബുഖാരി മുസ്ലിം.
2: വചനം 103. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്, ലആയതൻ, ഒരു ദൃഷ്ടാന്തം, ലിമൻ ഖാഫ, ഭയപ്പെട്ടവർക്ക്, അദാബ, ശിക്ഷയെ, അൽ ആഖിറത്തി, പരലോകത്തിലെ, ദാലിക യൗമുൻ, അതൊരു ദിവസമാണ്, മജ്മൂഉൻ, ഒരുമിച്ചു കൂട്ടപ്പെടുന്ന, ലഹു, അതിലേക്ക്, അഥവാ അന്നേക്ക്, അന്നാസു, മനുഷ്യർ, വദാലിക യൗമുൻ, അതൊരു ദിവസവുമാണ്, മഷ്ഹൂദ്, ഹാജരുണ്ടാകുന്ന അഥവാ ദൃക്സാക്ഷ്യമുണ്ടാകുന്ന.

0: നിശ്ചയമായും അതിൽ പരലോക ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് തക്കതായ ഒരു ദൃഷ്ടാന്തമുണ്ട്. അതൊരു ദിവസമത്രേ. അന്നേക്ക് മനുഷ്യർ മുഴുവനും ഒരുമിച്ചു കൂട്ടപ്പെടുന്നതാണ്. അത് എല്ലാവരും ഹാജറുണ്ടാകുന്ന ഒരു ദിവസവുമത്രേ.
1: വചനം 104. വമാനു അഖിറുഹു, നാം അതിനെ പിന്തിക്കുന്നില്ല അഥവാ താമസിപ്പിക്കുന്നില്ല. ഇല്ലാലി അജലിൻ, ഒരവധിക്കല്ലാതെ അഥവാ അവധി വരെയൊഴികെ. മഅദൂദിൻ, എണ്ണപ്പെട്ട.
2: വമാനു അഖിറുഹു ഇല്ലാലി അജലിൻ മഅദൂദ്,
0: എണ്ണിക്കണക്കാക്കപ്പെട്ട ഒരു അവധിക്കല്ലാതെ നാം അതിനെ പിന്തിച്ചു നീട്ടിവെക്കുന്നുമില്ല.
1: വചനം 105. യൗമയതി, അത് വരുന്ന ദിവസം. ലാ തകല്ലമു, സംസാരിക്കയില്ല. നഫ്സുൻ, ഒരു വ്യക്തിയും അഥവാ ഒരാത്മാവും അല്ലെങ്കിൽ ഒരു ദേഹവും. ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുമതി കൂടാതെ. ഫമിൻഹും, അപ്പോൾ അവരിലുണ്ടായിരിക്കും. ഷഖിയുൻ, നിർഭാഗ്യവാൻ. വസഈദ്, ഭാഗ്യവാനും അഥവാ സൽഭാഗ്യവാനും.

0: അത് വന്നെത്തുന്ന ദിവസം ഒരു വ്യക്തിയും അവന്റെ അഥവാ അള്ളാഹുവിന്റെ അനുമതിയോടെയല്ലാതെ സംസാരിക്കുകയില്ല. അപ്പോൾ അവരിൽ ദുർഭാഗ്യവാന്മാരും സൽഭാഗ്യവാന്മാരും ഉണ്ടായിരിക്കും.
1: സൽഭാഗ്യവാന്മാരായി വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പ്രവാചകന്മാർ, മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ തുടങ്ങിയ എല്ലാ സൃഷ്ടികളും സമ്മേളിക്കുന്ന ദിവസം എന്നത്രേ യൗമുൻ മഷ്ഹൂദ് കൊണ്ടുദ്ദേശ്യം. ആ ദിവസത്തിന്റെ ഗാംഭീര്യതയും ഗൗരവവും നിമിത്തം അള്ളാഹുവിങ്കിൽ നിന്ന് പ്രത്യേകം അനുമതി കൂടാതെ ആർക്കും ഒരക്ഷരം ഉരിയാടുവാൻ സാധിക്കുകയില്ലാത്ത അതിഭയങ്കരമായ ദിവസമായിരിക്കും അത്.
2: മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു നാം ഇതുവരെ കേട്ടത്.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
4: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം, വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
5: Peace Radio. Tune to reality.
6: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
5: Peace Radio. Tune to reality.

റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് കാതോർക്കാം.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിൽ മക്കയിലെ ഫജർ നമസ്കാരമാണ് നാം കാതോർത്തത്. സൂറ മുഅ്മിനൂനിലെ 51 മുതൽ 77 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് ബന്ദർ ബലീല. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്‌രിബ് നമസ്കാരത്തിൽ സൂറ സൽസല, സൂറ അൽ ഫീൽ എന്നീ സൂറത്തുകളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: സബീല.
1: മാഷാ അല്ലാ, ജസാക്കുമുള്ള ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ അൽ ഫുർഖാൻ 21 മുതൽ 34 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബുഖാർ.
2: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. സൂറത്തു ഹൂദിലെ 83-ാമത്തെ വചനം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ജംഷീർ സ്വലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ മദ്യന അഖാഹും ശുഐബ്. قال يا قوم اعبدوا الله ما لكم من إله غيره ولا تنقصوا المكيال والميزان إني أراكم بخير وإني أخاف عليكم عذاب يوم محيط. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവം സ്വാഗതം. സൂറത്തുൽ ഹൂദിൻ്റെ ഏകദേശം അവസാന ഭാഗങ്ങളിലൂടെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ അള്ളാഹു ഈ ഭൂമിയിൽ ശിക്ഷിച്ചു കളഞ്ഞ ആ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അവിടുത്തെ ജനത അള്ളാഹുവിനെ മറന്ന് താന്തോന്നികളായി സ്വവർഗരതി എന്ന ലോകത്താരും ചെയ്യാത്ത ഏറ്റവും വലിയ വൃത്തികേട് തുടങ്ങിവെച്ച ആ ജനത, അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ ഗൗരവപൂർവം താക്കീത് ചെയ്യുകയും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടും അതിനൊന്നും ചെവി കൊടുക്കാതെ ധിക്കാരികളായി താന്തോന്നികളായി അവർ ജീവിച്ചപ്പോൾ അള്ളാഹുവരെ നശിപ്പിച്ചു കളഞ്ഞു. വിശുദ്ധ ഖുർആൻ സൂറത്തു ഹൂദിലെ 80-ാമത്തെ 81-ാമത്തെ വചനത്തിലൂടെ ആ വിഷയം അള്ളാഹു നമ്മളെ വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. സുന്ദരന്മാരായ മനുഷ്യരൂപത്തിൽ, യുവാക്കളുടെ രൂപത്തിൽ മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്നു. ഈ വിവരം ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ, അവർ സത്യനിഷേധികളുടെ കൂട്ടത്തിലായിരുന്നു, അവർക്ക് അറിയിച്ചു കൊടുത്തു. അവർ ആഗ്രഹപൂർത്തീകരണത്തിനു വേണ്ടി ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് ഓടി വന്നു. ലൂത്ത് നബി അലൈഹിസ്സലാം വളരെ സങ്കടത്തോടുകൂടി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവരോട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകികളില്ലേ? നിങ്ങൾക്ക് മാന്യമായി എൻ്റെ പെൺമക്കളെ ഞാൻ വിവാഹം ചെയ്തു തരുമല്ലോ, നിങ്ങളെന്നെ മാനം കെടുത്തരുത് എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലേക്ക് വന്ന അതിഥികൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ് എന്ന ഗൈബിയായ ഒരു വിവരം അവർ പറയുന്നതിൻ്റെ മുമ്പ് ലൂത്ത് നബി അലൈഹിസ്സലാമിനെ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ വേവലാതിയും ഈ അസ്വസ്ഥതയും ഈ പ്രയാസവുമൊക്കെ ദുഃഖവും. പക്ഷേ അവർ പറഞ്ഞു, ലൂത്തെ നീ പേടിക്കേണ്ടതില്ല, ഞങ്ങൾ നിൻ്റെ രക്ഷിതാവിൻ്റെ ദൂതന്മാരാണ്, അവർക്ക് ഞങ്ങളുടെ അടുത്തെത്താനോ ഞങ്ങളെ തൊടാനോ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഈ രാത്രിയിൽ നീ വിശ്വാസികളെയും കൂട്ടി ഈ നാട് വിട്ടു പോകണം. നിങ്ങളൊന്നൊരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല. എന്ത് ശബ്ദം കേട്ടാലും എന്ത് സംഭവിച്ചാലും താങ്കളുടെ ഭാര്യ ഒഴികെ, അവർ സത്യനിഷേധികളുടെ കൂട്ടത്തിലാണ്. അങ്ങനെ പ്രഭാതത്തിൻ്റെ മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോകണം. പ്രഭാതം വളരെ അടുത്തല്ലേ? അലൈസ സുബ്ഹു ഖരീബ് എന്ന് 81-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ആ സംഭവം നമുക്ക് വിശദീകരിച്ച് നൽകുകയാണ്. അങ്ങനെ ആ ജനതയെ എന്ത് ചെയ്തു അള്ളാഹു? ഫലമാ ജാഅ അംറുന ജഅൽന ആലിയഹ സാഫിലഹ വഅംതർന അലൈഹ ഹിജാറത മിൻ സിജ്ജീലി മൽദൂദ്. എന്നിട്ട് ഭൂമി കീഴ്മേൽ മറിച്ചു. നമ്മുടെ കൽപ്പന വന്നപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തിയപ്പോൾ ജഅൽന ആലിയഹ സാഫിലഹ, ആ രാജ്യത്തെ കീഴ്മേൽ മറിച്ചു. ആലിയഹ എന്നാണ് അതിൻ്റെ മുഗൾ ഭാഗം, സാഫിലഹ അതിൻ്റെ താഴ്ഭാഗത്താക്കി. പിന്നെ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം ശിക്ഷയുടെ അടയാളങ്ങൾ വയ്ക്കപ്പെട്ട അട്ടിയട്ടിയായി ചൂള വെച്ച ഇഷ്ടികക്കല്ലുകൾ കൊണ്ട് അവരുടെ മേൽ വർഷിക്കും ചെയ്തു. അവരങ്ങോട്ട് നാമാവശേഷമാക്കി. ആ കല്ലുകൾ മുസവ്വമത്തൻ ഇൻദ റബ്ബിക്, നിൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്ന് അടയാളം വെക്കപ്പെട്ട, പ്രത്യേക അടയാളം വെക്കപ്പെട്ട കല്ലുകൾ. വമാഹിയ മിനൽ ളാലിമീന ബിബഈദ്, അത് ഈ അക്രമികളിൽ നിന്ന് അകലെയല്ല. അത് വളരെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. കാരണം വളരെ വ്യക്തമാണ്, അവർ അള്ളാഹുവിനെ ധിക്കരിച്ചു. അള്ളാഹു നിഷിദ്ധമാക്കിയത് അവർ ജീവിതത്തിൽ എമ്പാടും കൊണ്ടുവരാൻ ശ്രമിച്ചു. അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനെ അവർ അനുസരിച്ചില്ല. ആ പ്രവാചകനെ അവർ ധിക്കരിച്ചു. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പുതിയ കാലത്ത് നമുക്ക് ഏറെ ഗുണപാഠങ്ങളുള്ള ഒരു വിഷയമാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ ഈ അവസ്ഥയും അതിനല്ലാഹു ശിക്ഷിച്ചതും. കാരണം പുതിയ കാലത്ത് ജെൻഡർ പൊളിറ്റിക്സിൻ്റെ കാലത്ത് LGBTQ എന്നൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ, പത്രങ്ങളിലൂടെ പുതിയ കാലത്ത് നമ്മളെമ്പാടും കേൾക്കുന്നതാണ്. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലൂടെ, സിലബസുകളിലൂടെ, ചാനൽ ചർച്ചകളിലൂടെ ഒക്കെ പല തരത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണ് ഇത്. അതേപോലെ മഴവിൽ നിറങ്ങൾ അതിന് പ്രത്യേകം നൽകി ചാർത്തിക്കൊടുത്ത് പ്രൈഡ് ജാഥകൾ നടത്തി ഈ വലിയ ഗുരുതരമായ ഈ സ്വവർഗ ഭോഗത്തെ, അതിനെ മാന്യവൽക്കരിക്കുന്ന, അത് ഒരു പുരോഗതിയുടെ അടയാളമായി ചിത്രീകരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനോട് മാനസികമായി എന്തെങ്കിലും അടുപ്പം തോന്നുന്നവർ, അവരോർക്കേണ്ടത് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെക്കുറിച്ചാണ്. പുതിയ കാലത്ത് കുറേ പഠനങ്ങൾ വന്നു, ലൈംഗിക ജന്യമായ മാരക രോഗങ്ങൾ, എയ്ഡ്സ് പോലെ, സിഫിലിസ് പോലെ, ആ രോഗങ്ങളുടെയൊക്കെ കാരണം, അതേപോലെ പിന്നെ പുതിയ ഒരു തരം ഇൻഫ്ലുവൻസ ഈ ആധുനിക കാലത്ത് വന്നു, ഒരു മങ്കി പനി പോലുള്ളൊരു സംഗതിയൊക്കെ, എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം പറയുന്നത് ഈ സ്വവർഗരഥി, അതതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ആധുനിക ശാസ്ത്രം തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ ഞെട്ടിക്കുന്ന വാർത്തയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ, ഇതിനെ പുരോഗതിയായി അവതരിപ്പിക്കുക, കോടതികൾ അതിന് എന്ത് ചെയ്യാണിപ്പോൾ അംഗീകാരം കൊടുക്കണം, അതൊക്കെ മാനുഷികമായ അവസ്ഥയാണ്. ഒരാൾക്ക്, ഒരാണിന്, ഒരാണിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യം തോന്നണമെങ്കിൽ സ്വവർഗ വിവാഹത്തിന് അംഗീകാരം കൊടുക്കുക. ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ കൂടെ താമസിക്കാനും വിവാഹ ജീവിതം പോലെ നയിക്കാനും താല്പര്യം തോന്നുകയാണെങ്കിൽ അതിനനുവാദം കൊടുക്കുക. അതൊക്കെ ഒരു വലിയ കാര്യമായി ചിത്രീകരിക്കുക. അവരുടെ മാതാപിതാക്കൾ കരഞ്ഞ് ആവശ്യപ്പെട്ടാൽ പോലും പ്രായപൂർത്തിയെത്തിയ ആളുകളാണെങ്കിൽ കോടതി അവരെ അവരുടെ ഇഷ്ടത്തിന് വിടുകയാണ്. അപ്പോൾ ഇത് കുടുംബങ്ങളിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഈ സമൂഹത്തിലുണ്ടാക്കുന്ന അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ, അത് ഈ അവസ്ഥയിലൂടെ ഈ സ്വവർഗ വിവാഹത്തെയും സ്വവർഗ സംഭോഗങ്ങളെയുമൊക്കെ പ്രോത്സാഹിപ്പിച്ച ആധുനിക കാലത്തു തന്നെ യൂറോപ്പിലും അമേരിക്കൻ നാടുകളിലെയും ദുരന്തത്തിൻ്റെ കഥകളും ചിത്രങ്ങളും നമുക്കെമ്പാടും കാണാൻ പറ്റും. സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ അതിൻ്റെ ചരിത്രങ്ങളിലേക്ക് ശരിക്കും അന്വേഷിച്ച് പോകുന്ന ആളുകൾക്ക് എമ്പാടും ദുരന്തത്തിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഭൗതികമായി, സാമൂഹികമായി, കുടുംബപരമായി, ആരോഗ്യപരമായി അതിഗുരുതരമായ പ്രത്യാഘാതമാണ് ഈ സ്വവർഗരതി കൊണ്ടും സ്വവർഗ സംഭോഗങ്ങൾ കൊണ്ടും രാജ്യത്തും നാടിനും കുടുംബങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും അപ്പുറം അത് പ്രകൃതി വിരുദ്ധമാണ്. ഇവിടെ ജാതി മതഭേദമന്യേ എല്ലാവരും അതിനെ പ്രകൃതി വിരുദ്ധം എന്നാണ് പറഞ്ഞിരുന്നത്. ഈ പ്രകൃതി വിരുദ്ധമായ ഈ സംഗതിക്കാണ് വേണ്ടിയിട്ടാണ് പുതിയ കാലത്ത് ചിലർ കൊടി പിടിക്കുന്നതും കുടപിടിക്കുന്നതുമൊക്കെ. അതിൻ്റെ അപ്പുറം പരിശുദ്ധ ഖുർആൻ നമ്മളെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ മലക്കുകളെ പ്രത്യേകം നിശ്ചയിച്ച് അള്ളാഹുവിൽ നിന്ന് അടയാളം വെക്കപ്പെട്ട, ശിക്ഷയുടെ അടയാളങ്ങൾ ചാർത്തിയ, അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ, ദേശത്തിൻ്റെ അടയാളങ്ങൾ മുദ്രണം ചെയ്ത, ചൂളവെക്കപ്പെട്ട ഇഷ്ടികകൾ കൊണ്ട് അവരുടെ മേൽ വർഷിപ്പിക്കപ്പെട്ട്, ഭൂമി കീഴ്മേൽമറിക്കപ്പെട്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞ ചരിത്രമാണ് ലൂത്ത് നബിയുടെ ജനതയുടെ ചരിത്രം അള്ളാഹു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ഹൂദിൻ്റെ 84-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് മറ്റൊരു ജനതയുടെ മറ്റൊരു മഹാപ്രവാചകൻ്റെ വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മദിയൻ ദേശക്കാരും ആ നാട്ടിലേക്ക് അള്ളാഹു നിയോഗിച്ച അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകൻ്റെയും ചരിത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഏതാനും വചനങ്ങളിലൂടെ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ലൂത്ത് നബിയുടെ ജനതയുടെ അവസ്ഥ വിശദീകരിച്ചു. അതിൻ്റെ തൊട്ട് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയുടെയും അവിടുത്തെ അവസ്ഥകൾ വിശദീകരിച്ചു. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും പ്രബോധനങ്ങളും അള്ളാഹു വ്യക്തമാക്കി തന്നു. അതിനു മുമ്പ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഫിറഔനിൻ്റെയും ചരിത്രങ്ങളും, അതിൻ്റെയും മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് നടന്ന സംഭവങ്ങളും, അങ്ങനെ ഈ ഭൂമിയിൽ അള്ളാഹു നിയോഗിച്ച പല പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ, ആ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട ജനത, ആ ജനതകൾ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ ധാർമ്മികമായ അവസ്ഥകൾ, അവിടേക്ക് പ്രവാചകന്മാർ അവരെ ഓർമ്മപ്പെടുത്തിയത്, താക്കീതു ചെയ്തത്, അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചത്, അതിന് തിരിച്ചുള്ള അവരുടെ പ്രതികരണം, മറുപടികൾ, അവസാനം അവരെത്തിപ്പെട്ട പരിണിതി, ആ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് പ്രവാചകന്മാരുടെ കൂടെ വിശ്വാസം സ്വീകരിച്ച് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും സഹിച്ച് ക്ഷമിച്ച് നിന്ന ആളുകൾ, അവരവസാനം ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ തീരത്തെത്തിപ്പെട്ടത് എല്ലാം നമുക്ക് നൽകുന്ന ചിത്രങ്ങൾ. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് നൽകുന്നത് വളരെ വലിയ ചിത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ. ശരിക്ക് ഈ ഖുർആനിനെ മുന്നിൽ വെച്ച് ജീവിതം ക്രമപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാൾക്ക്, അയാളുടെ മുമ്പിൽ കൂരിരുട്ടിൽ അകപ്പെട്ട ഒരു മനുഷ്യന്, ആ കൂരിരുട്ടിലൂടെ അയാൾ മുന്നോട്ട് പോകുമ്പോൾ വലിയ കുഴികളും ഭീകര സർപ്പങ്ങളും കല്ലും മുള്ളും അപകടങ്ങളും ഒക്കെ പതിയിരിക്കുന്ന കാറ്റും കോടും നിറഞ്ഞ ഒരു കൂരിരൽ നിറഞ്ഞ വഴിയിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ അയാൾക്ക് അതിശക്തമായൊരു പ്രകാശത്തിൻ്റെ ഒരു സഹായവും ഒരു സുരക്ഷിതമായൊരു വഴിയും തെളിഞ്ഞു കിട്ടുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് സങ്കല്പിച്ച് നോക്കൂ. അതുപോലെയാണ് സത്യത്തിൽ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരാൾക്ക് ഈ പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ മനസ്സിലായി അതിനെ സ്വീകരിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്നത്. കാരണം ഈ ദുനിയാവിലെ ജീവിതം കാറ്റും കോളും നിറഞ്ഞ, പരീക്ഷണങ്ങൾ നിറഞ്ഞ, കല്ലും മുള്ളും നിറഞ്ഞ പ്രതിസന്ധികളുടെ ഒരു ലോകമാണ് ഈ ദുനിയാവ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമല്ല. അവിടെ ഒരു വെളിച്ചം, ജീവിതത്തിൽ ഒരു വെളിച്ചം കിട്ടുകയാണ്, ഒരു സന്തോഷത്തിൻ്റെ വെളിച്ചം, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിൻ്റെ വെളിച്ചം, അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ ഒരു വഴി, ഒരു തെളിഞ്ഞ വഴി. എന്നിട്ട് ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് എത്തിപ്പെടുന്നതോ ശാശ്വതമായ സന്തോഷത്തിൻ്റെ അനുഭൂതിയുടെ ഒരവസ്ഥ, അതിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ഖുർആനിനെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് അതിൻ്റെ വലിപ്പവും ചെറുപ്പവും ഒക്കെ പ്രധാനമാണ്. വളരെ വലിപ്പത്തിൽ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അതുകൊണ്ട് കിട്ടുന്ന നേട്ടം തിരിച്ചറിഞ്ഞ് ഈ ഖുർആനിനെ സ്വീകരിക്കുന്നവർക്കാണ് സത്യത്തിൽ വിജയിക്കാൻ സാധിക്കുക. അതിങ്ങനെ പാരായണം ചെയ്യുന്നത് മഹത്തായ കാര്യമാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ പാരായണം ചെയ്യാൻ മാത്രമുള്ളതല്ല ഈ പരിശുദ്ധ ഖുർആൻ, അത് ജീവിതത്തിൽ ഒരു വഴിയായി ഒരു മാർഗമായി സ്വീകരിക്കാനുള്ളതാണ്. ആ അതിൻ്റെ വെളിച്ചത്തിനനുസരിച്ച് അത് നിശ്ചയിക്കുന്ന റൂട്ടിലൂടെ നമ്മുടെ ജീവിതത്തെ കയറ്റി നിർത്താനുള്ളതാണ്. അങ്ങനെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് കുളിരു കിട്ടുക, സന്തോഷം കിട്ടുക. അതിനാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കുളിരല്ലാഹു പകരുന്നത്, വെളിച്ചം അള്ളാഹു പകരുന്നത് ഈ ഇരുട്ടിലൂടെ സഞ്ചരിച്ച ജനപദങ്ങളിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരും ആ പ്രവാചകന്മാർ കാണിച്ചു കൊടുത്ത വെളിച്ചത്തിൻ്റെ വഴികളും ഇവിടെ ചരിത്രങ്ങളിലൂടെ പരസൂറത്തുകളിലൂടെ നമുക്ക് വിശദീകരിച്ചു നൽകിയാണ് അള്ളാഹു അത് നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നത്. ഇവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത അതി ഗുരുതരമായ ഇരുണ്ട വഴികളിലൂടെ, തിന്മകളുടെ വൃത്തികേടുകളുടെ മ്ലേച്ഛമായ ഗർത്തങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത്. അവിടെ ആ ഇരുട്ടിൽ നിന്ന്, ആ മ്ലേച്ഛതയിൽ നിന്ന്, തിന്മകളിൽ നിന്ന് അവരെ സമാധാനത്തിൻ്റെ, ശാശ്വതമായ സന്തോഷത്തിൻ്റെ അനുഭൂതിയുടെ ഒരു പ്രകാശതീരത്തേക്ക് ക്ഷണിക്കാനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം സത്യത്തിൽ വന്നത്. പക്ഷേ ആ ലൂത്ത് നബിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തവർ വളരെ കുറച്ചാളുകളെ ഉണ്ടായതുള്ളൂ അല്ലേ. അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അദ്ദേഹത്തിൻ്റെ ഈ നന്മയുടെ വെളിച്ചത്തിൻ്റെ പക്ഷത്തു നിന്ന് മാറി സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും അള്ളാഹുവിൻ്റെ ഖുർആൻ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദ് നമുക്ക് ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ലൂത്ത് നബിയുടെ ചരിത്രമാണ് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രബോധനവും അദ്ദേഹത്തിൻ്റെ ജനതയെ ക്ഷണിച്ച രീതിയും ആ ജനത സ്വീകരിച്ചിരുന്ന തിന്മകളും അവർ സഞ്ചരിച്ച അബദ്ധമായ വഴികളും അതിനെതിരെ അദ്ദേഹം ദഅവത്ത് നടത്തിയതുമൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. വ ഇല മദിയന അഖാഹും ഷുഐബൻ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാലകും മിൻ ഇലാഹിൻ ഗൈറുഹു വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ ഇന്നി അറാകും ബിഖൈരിൻ വ ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ മുഹീത്ത് എന്ന് തുടങ്ങുന്ന ഈ വചനമാണ് 84-ാമത്തെ വചനമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ ഈ വചനം മുതൽ നമുക്ക് ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ അവസ്ഥയും അദ്ദേഹത്തിൻ്റെ പ്രബോധനവും ഒക്കെ മനസ്സിലാക്കാം. റഹ്മാനായ അള്ളാഹു പരിശുദ്ധ ഖുർആൻ യഥാവിധി ഉൾക്കൊള്ളാനും ജീവിതത്തിൽ അതുകൊണ്ട് അനുഗ്രഹവും സൗഭാഗ്യവും സിദ്ധിച്ച പ്രവാചകന്മാരുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, സച്ചരിതരുടെ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു ഹൂദിലെ 83-ാമത്തെ വചനം വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചത് ജംഷീർ സ്വലാഹി. ജസാക്കുമുല്ലാഹ് ഖൈർ.
0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: നീ എന്താ റേഡിയോ പോലെ? കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيء. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ. സൂറത്തുൽ ഹിശ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് അത്തഹസീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ഹിശ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാഅല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാഅല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാല്ല പറയുന്നത്.
2: الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم هو الله الذي لا اله الا هو هو الله الذي هو الله
1: നോക്കു, ഈ ആയത്തിലെ ആയത്തിന്റെ തുടക്കത്തിൽ ഹ ശേഷം അല്ലാഹു ഹ ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹ എന്നുള്ള ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ ഇന്റെ മഖ്റജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഹ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഈ ആയത്തുകൾ. സൂറത്തുൽ ഹിശ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാഹ്.
2: ഹുവല്ലാഹുല്ലദീ ഹുവല്ലാഹുല്ലദി
1: അല്ലദി, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസി അല്ല, അല്ലദി.
2: ലാ ഇലാഹ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. ലാ ഇലാഹ ഇല്ലാഹു,
1: അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാഹു എന്ന് പറഞ്ഞു, ഇല്ലാഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം.
2: ഇല്ലാഹു عالم الغيب عالم عين
1: തൊണ്ടയുടെ മധ്യഭാഗം.
2: عالم الغيب الغيب غين عالم الغيب غين
1: തൊണ്ടയുടെ മുകൾ ഭാഗമാണ്
2: عالم العيب എന്ന് പറയരുത്. عالم الغيب والشهاده والشهاده
1: ഇവിടെ والشهادتي എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ താഇന സുക്കൂൻ ഹാഇൻ്റെ ശബ്ദമാണ് വരിക.
2: വശഹാദ ഹുവർ റഹ്മാനുർ റഹീം ഹുവർ റഹ്മാൻ ഹുവ
1: ഹാ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹുവ.
2: ഹുവർ റഹ്മാനുർ റഹീം അർ റഹ്മാൻ അർ റഹീം.
1: റായിനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം.
2: അർ റഹ്മാനുർ റഹീം എന്നല്ല, ഹുവർ റഹ്മാനുർ റഹീം
1: ഇങ്ങനെ ഉച്ചരിക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത്
2: ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു,
1: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
2: ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കു
1: അൽ മലിക് അല്ല, അൽ മലിക്കു. മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്.
2: അൽ മലിക് അല്ല, അൽ മലിക്. അൽ മലിക്കുൽ ഖുദ്ദൂസ് ഖാഫ്,
1: തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്.
2: അൽ ഖുദ്ദൂസു സലാം അസ്സലാമുൽ മുഅ്മിൻ അസ്സലാമുൽ മുഅ്മിനു അൽ മുഅ്മിനു المؤمن المهيمن المؤمن
1: مؤمن الا المؤمن ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ്. എന്നാൽ ഖൽഖല വരാനും പാടില്ല. അൽ മുഅ്മിനു അല്ല, അൽ മുഅ്മിനു. മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. അൽ മുഅ്മിനുൽ മുഹൈമിൻ, തൊണ്ടയുടെ താഴെ ഭാഗം, മുഹൈമിൻ. അൽ അസീസു, അൽ അസീസ്, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ, അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ, മുതകബ്ബിർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി, സുബ്ഹാ, ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ, അമ്മ, മീമിന് ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ, യുശ്രികൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരുദുൽ സുക്കൂൻ. അടുത്ത ആയത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഹുവല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഹ ഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ. ഹുവല്ലാ, ഹുവല്ലാ എന്ന് പറയരുത്. ഹുവല്ലാഹുൽ ഖാലിഖ്, അൽ ഖാലിഖ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, ഖാഫ് അതിൻ്റെ മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അൽ ഖാലിഖ്. രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖാലിഖ് എന്നല്ല, അൽ ഖാലിഖു. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ, അൽ ബാരിഉ. ഹംസ, അൽ ബാരിഉ. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൽ ബാരിഉൽ മുസവ്വിർ, മുസ സ്വാദ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്. സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ശേഷം അൽ മുസവ്വിർ, മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ. റാഇനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹു ഹാ. അൽ അസ്മാഉ ഉ എല്ലാം തൊണ്ടയുടെ താഴേ ഭാഗമാണ്. കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാഉൽ ഹുസ്ന, അൽ ഹുസ്ന. അൽ ഹു, ഹു തൊണ്ടയുടെ മധ്യഭാഗം. അൽ ഹുസ്ന എന്ന് പറയരുത്. യുസബ്ബിഹു ലഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, യുസബ്ബിഹു, ഹു. യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, വൽ അർലല, വൽ അർദ്. വഹുവൽ അസീസുൽ ഹകീം, വഹുവൽ അസീസുൽ ഹകീം. ഐനും ഹാഉം തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ഇൻഷാഅല്ലാ ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാൻ.

0: المهيمن المهيمن العزيز الجبار المتكبر. سبحان الله سبحان الله عما يشركون. هو الله الخالق البارئ المصور. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: അൽഹംദുലില്ലാ, സൂറത്തുൽ ഹശ്ർ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
3: പാരായണം ചെയ്യുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, അവതരിപ്പിച്ചത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഓരോ സൂറത്തുകളും തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ സൂറത്തു അത്തക്കാസുർ, സൂറത്തുൽ ഖാരിയ എന്നീ രണ്ട് സൂറത്തുകളാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഒമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ അലാ ആലിഹി വസഹബി അജ്മാഇൻ, അമ്മാ ബാദ്. പ്രിയ ശ്രോതാക്കളെ, ഇനി സൂറത്തു തക്കാസുറാണ്. സൂറത്തു തക്കാസുർ, അതിലെന്തൊക്കെയാണ് നിയമങ്ങൾ നോക്കാം. അൽഹാക്കുമു തക്കാസുർ, തക്കാസുർ അഥ അലിഫ് ബ ത ഥ അക്ഷരാണ്. അപ്പം ശരിക്ക് ഉച്ചാരണം ശ്രദ്ധിക്കുക. തക്കാസുർ സ എന്ന് ഉച്ചരിക്കരുത്. ഹത്ത സുർത്തുമുൽ മക്കാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم قال الله سوف تعلمون قال الله لو تعلمون علم اليقين لترون الجحيم ثم لترون حالك لتسألن نون شد الله ذاني يوم إذن ع يوم إذن ع ت തൻവീന് ശേഷം ഐനാണ്. അപ്പോൾ ഒട്ടും ഉന്നത്ത് വേണ്ട. അപ്പോ
4: യൗമ ഇദിൻ അനിൻ നഈം
3: ഓക്കോദാം.

കാഫ് ശരിക്കും ശരിക്കും ഒന്നുകൂടി കല്ല. കാഫിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കട്ടോ.

0: ثم لتسألن يومئذ عن النعيم.
1: അവിടെ യോമ ഇതിൻ പറയുമ്പോഴേ യോ എന്ന് പറയുന്നത് യോ എന്നല്ല യാ എന്നാണ്, യാക്ക് ഫത്തഹാണ്. നമ്മൾ മാലിക്കി യോമിദ്ദീൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അത്. ഒന്നുകൂടി ഓതാം, സുമ്മ ഒന്നുകൂടി ഒപ്പം. ആ

അടുത്ത സൂറത്ത് അൽ ഖാരിഅ ഉമാ അദ്റാക മൽഖാരിഅ യൗമ യകൂനു അന്നാസു കൽ ഫറാഷിൽ മബ്സൂസ് കൽ ഇഹ്നിൽ മൻഫൂഷ്. മൻഫൂഷ് ഇഖ്ഫ ആണ്, നല്ലോണം മണിക്കുക. അമ്മ മൻ സഖുലത്, അങ്ങനെ തൻവീന് ശേഷം റാ ഒന്ന്. പിന്നെ അമ്മ മൻ ഖഫത്, അവിടെ ഇൽഹാറാണ്, ഒട്ടും ഉന്നത്ത് വേണ്ടതില്ല. മൻ ഖഫത്, ഒട്ടും ഉന്നത്തില്ലാതെ മൻ ഖഫത്. എങ്ങനെ മൻ ഖഫത്, എങ്ങനെ ഒട്ടും മണിക്കേണ്ടതില്ല. ആ ഗോദാം.

0: നമ്മൾ മുഖവിരയിൽ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞു, എന്ത്, അക്ഷരങ്ങൾ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കലാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഈ മണിക്കലും നീട്ടലും ഒക്കെ അതിന് ശേഷമേ ഉള്ളൂ. അടിസ്ഥാനം അക്ഷരങ്ങൾ കൃത്യമായിട്ട് ശരിയായ, ഇപ്പം നമ്മൾ നേരത്തെ ഖാഫ് ഞാൻ പറഞ്ഞില്ല, രണ്ടാമത് ആ ശരിക്ക് ഉച്ചാരണം കൃത്യമായിക്കൊള്ളണം, അപ്പോഴേ അത് ഖിറാഅത്ത് ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ സൂറത്ത് തക്കാസറും ഖാരിയും കഴിഞ്ഞു. ഇൻഷാല്ലാ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. പാരായണ പഠനത്തിൽ സൂറത്ത് അത്തക്കാസുർ, സൂറത്തു ഖാരിയ എന്നീ രണ്ട് സൂറത്തുകളാണ് നമ്മൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വ്യത്യസ്തരായ കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരം. തൻസീലിന്റെ ഈ എപ്പിസോഡിൽ സൂറത്തു നിസായിലെ 163 മുതൽ സൂറത്തു മാഇദയിലെ 100 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് കുവൈത്ത് മസ്ജിദുൽ കബീർ ഇമാം മിഷാരി റാഷിദ് അൽ അഫാസി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.